ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:22. 103.6 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 12, കൊലവർഷം 1201, ഇടവം 19. 2026 June 2, ചൊവ്വാഴ്ച. ആകാശവാണി 103.6 റിയൽ FM നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാ പരിപാടികളിലേക്കും നിങ്ങൾ ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീദേവി കക്കാട്.
1: ഞാനൊന്നു ചോദിക്കട്ടെ സാദരം മഹാമുനേ, ധ്യാനത്തിൽ ഉൾച്ചേർന്നൊരു സച്ചിദാനന്ദം താനോ? മാനിച്ചേ ഇളം ഭൂമി പുൽകളിൽ ഉളവായൊരാനന്ദമിതോ ഭവാനധികം സമാസ്വാദ്യം. മഹാകവി വള്ളത്തോളിന്റെ വരികളാണ്. സർവസംഘ പരിത്യാഗിയായി കാട്ടിൽ പോയി താപസവൃത്തി അനുഷ്ഠിക്കുന്നതിലും

0: ഒട്ടും താഴെയല്ല ഗൃഹസ്ഥാശ്രമധർമ്മം എന്ന് പറയാതെ പറയുന്നു കവി. കേവല മനുഷ്യരായ നമുക്ക് അച്ഛനമ്മമാരെന്ന പദവി നേടിത്തരുന്നതിനുള്ള കരുത്ത് ശിശുവിന്റെ കുഞ്ഞിക്കൈകളിലാണല്ലോ നിക്ഷിപ്തമായിരിക്കുന്നത്. പുന്നാമമാകും നരകത്തിൽ നിന്ന് തന്നുടെ താതനെ ത്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ എന്ന് ഭാരതീയ ദർശനങ്ങൾ പറയുന്നു. ചൈൽഡ് ഈസ് ദി ഫാദർ ഓഫ് മാൻ എന്ന ചൊല്ല് ഇംഗ്ലീഷിലും ഉണ്ടല്ലോ. കുട്ടിയുടെ ആദ്യ മാതൃകയും ആദ്യ ഗുരുനാഥന്മാരും അച്ഛനമ്മമാരാണ്. കേട്ടല്ല കണ്ടാണ് അവർ പഠിക്കുന്നത്. അച്ഛനമ്മമാരുടെ നിലപാടുകളും പ്രവൃത്തികളും ഒപ്പുകടലാസിലെന്ന പോലെ അവർ പകർത്തുന്നു. കുട്ടികളുടെ ബാലലീലകൾ ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാക്കും. എങ്ങനെയാണ് മാതൃകാ മാതാപിതാക്കളാകേണ്ടത് എന്ന് പഠിച്ചിട്ടൊന്നുമല്ല നാം അച്ഛനമ്മമാരാകുന്നത്. എന്നാലും ആ പദവി ഫലപ്രദമായി ഉപയോഗിക്കാൻ നാം ബാധ്യസ്ഥരാണ്. മക്കളെ നാടിനും വീടിനും കൊള്ളാവുന്നവരായി വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. ബാല്യം എത്രയും തരളമാണ്. അച്ഛനമ്മമാരുടെ കൈത്താങ്ങ് എപ്പോഴും അവർ പ്രതീക്ഷിക്കും. സ്നേഹം മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒന്നല്ല, പ്രകടിപ്പിക്കാനുള്ളതാണ്. നമ്മുടെ സ്നേഹം മക്കൾക്കൊരു സാന്ത്വനവും രക്ഷാകവചവുമാണ്. ഏതാപത്തിലും ഓടി വന്ന് കയറാവുന്ന അഭയസ്ഥാനമാവണം വീട്. ഏത് പ്രശ്നവും പരിഹരിക്കാനുള്ള കോടതിയാകണം മാതാപിതാക്കൾ. എന്തും തുറന്നു പറയാനുള്ള സാഹചര്യമൊരുക്കണം മാതാപിതാക്കൾ. സംഘർഷഭരിതമായ ഒരു കാലത്തിലൂടെയാണ് ഇന്നത്തെ കുട്ടികൾ കടന്നുപോകുന്നത്. ശാസ്ത്രം നമുക്ക് തന്ന നേട്ടങ്ങളാണല്ലോ മൊബൈൽ, കമ്പ്യൂട്ടർ എന്നിവ. ഇവയ്ക്ക് അതിരുവിട്ട് അടിമപ്പെട്ടു പോകുന്ന അവസ്ഥ ഒരു വശത്ത്, മദ്യ മയക്കുമരുന്ന് മാഫിയയുടെ ആക്രമണം മറുവശത്ത്. ഇത്തരം പ്രലോഭനങ്ങളുടെ നടുവിലും ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോടെ ഏകാഗ്രതയോടെ പഠിച്ചു മുന്നേറാൻ അവരെ സഹായിക്കേണ്ടത് രക്ഷിതാക്കളാണ്. കുട്ടികളുടെ വിചാര വികാരങ്ങൾ വ്യാപരിക്കുന്ന അജ്ഞാത മണ്ഡലങ്ങൾ തിരിച്ചറിയുക എളുപ്പമല്ല. എന്നാലും പൊതുവായ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാവുന്നത് സ്വാഭാവികമാണ്. തർക്കങ്ങൾ കുട്ടികളുടെ സമക്ഷത്ത് വേണ്ട. അച്ഛനമ്മമാർ സത്യനിഷ്ഠയും കൃത്യനിഷ്ഠയും ചിട്ടയും പാലിക്കുന്നത് കണ്ടാൽ കുട്ടികളും അതനുസരിക്കും. മനുഷ്യൻ സാമൂഹ്യജീവിയാണല്ലോ. ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽക്കാരുമായി ഊഷ്മള ബന്ധം സ്ഥാപിക്കാൻ അവരെ പ്രേരിപ്പിക്കണം. അതോടൊപ്പം ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതും ഒഴിവാക്കുക. മുത്തശ്ശനും മുത്തശ്ശിയും അടക്കമുള്ള മുതിർന്നവരുമായുള്ള അടുപ്പം കുട്ടികളിൽ മനോവികാസം സൃഷ്ടിക്കും. പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞ് അവരെ അകറ്റരുത്. ബാല്യത്തിൽ തന്നെ നല്ല കഥകൾ കേട്ട് വളരുന്ന കുട്ടികൾ അക്ഷരജ്ഞാനം നേടിക്കഴിഞ്ഞാൽ വായനയിലേക്ക് സ്വയം ആകൃഷ്ടരാവും. മറ്റെല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ വായന സഹായിക്കും. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ. അതിനാൽ ശരീരവളർച്ചയെ സഹായിക്കുന്ന കായിക വിനോദങ്ങളിലേക്ക് അവരെ നയിക്കണം. കുട്ടികളല്ലേ, അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുപറ്റിയിരിക്കും. അതിന് ശാസിക്കേണ്ടി വരുമ്പോൾ എന്തിനാണ് ശിക്ഷിച്ചത്, ശാസിച്ചത് എന്ന് ശാന്തമായി അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അടിശിക്ഷ ഗുണത്തെക്കാളേറെ ദോഷമാവാനിടയുണ്ട്. ഏത് കടുംപിടുത്തക്കാരെയും വരുതിക്ക് കൊണ്ടുവരാൻ ക്ഷമ അത്യാവശ്യമാണ്.
1: ശ്രീദേവി കക്കാട് തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയിങ്ങും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാമ്പത്തിക ബന്ധങ്ങൾ, രാജ്യരക്ഷ, വികസന സഹായം, സാംസ്കാരിക വിനിമയങ്ങൾ, പ്രാദേശിക സാഹചര്യം തുടങ്ങിയവ ചർച്ച ചെയ്തു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും ഇന്നാണ്. യുവജനങ്ങൾക്കിടയിലെ സാംസ്കാരിക കൈമാറ്റവും ദേശീയ ഐക്യവും ശക്തിപ്പെടുത്തുന്നതിൽ യുവസംഘം പോലെ പദ്ധതികൾ പ്രധാനമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കോഴിക്കോട് IIMൽ ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ യുവസംഘം പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു ഗവർണർ. കാലവർഷത്തിന് മുന്നോടിയായി പത്തനംതിട്ട ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കുമെന്ന് മന്ത്രി PC വിശ്വനാഥ്.

കാലവർഷ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റിൽ നടന്ന വകുപ്പുകളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് ജില്ല കാലവർഷം നേരിടാൻ സജ്ജമാണെന്ന് മന്ത്രി എ പി അനിൽകുമാർ. പ്രവർത്തനങ്ങൾ ഏറ്റവും താഴെത്തട്ട് മുതൽ തുടങ്ങണമെന്നും അടിയന്തര സാഹചര്യം നേരിടാൻ വില്ലേജ്, താലൂക്ക് തലം മുതൽ ജില്ലാതലം വരെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നും മന്ത്രി കോഴിക്കോട്ട് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരം മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 12 പതിപ്പ് വിപുലമായി നടത്തുമെന്ന് സംഘാടക സമിതി. ജൂലൈ 30-31, ഓഗസ്റ്റ് 1-2 തീയതികളിൽ കോഴിക്കോട് ചാലിപ്പുഴ, ഇരുവഞ്ഞിപ്പുഴ എന്നിവിടങ്ങളിലാണ് റിവർ ഫെസ്റ്റിവൽ. 2025 ഉള്ളൂർ അവാർഡ് പി ശ്രീധരൻ ഉണ്ണിയുടെ യക്ഷികളുടെ പരിണാമം എന്ന കൃതിക്ക്. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന അവാർഡ് ശനിയാഴ്ച മന്ത്രി സി ജോൺ തിരുവനന്തപുരത്ത് സമ്മാനിക്കും. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

യക്ഷികളുടെ പരിണാമം എന്ന കൃതിക്ക് 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന അവാർഡ് ശനിയാഴ്ച മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് സമ്മാനിക്കും. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ഇന്ന് ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന ഏതാനും പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. 6:10 കാവ്യാഞ്ജലി, ഇടശ്ശേരി രചിച്ച പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും ആലപിക്കുന്നു എച്ച് രാജേഷ്. 6:15 പ്രഭാതവന്ദനം, പി ലീല, ജയചന്ദ്രൻ, സി കെ ശിവരാജ് തുടങ്ങിയവർ ആലപിക്കുന്നു. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെൻറ്റർ, സ്മൃതി മധുരം. 6:40 കേൾക്കാം ശോഭിക വെഡിംഗ് മാൾ, ചുറ്റുവട്ടം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 കേൾക്കാം പാരിസൺസ് ചായ ഹാപ്പി ജേണി, പാരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്. 7:00 കേൾക്കാം സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം. 7:05 ഓപ്പൺ ഫോറം, ഒരു തെരുവിൻ്റെ കഥ. 7:15 കേരസമൃദ്ധി വെളിച്ചെന്ന അപൂർവ ഗാനം, സഹപ്രയോജകർ വിനീസിയ ബാദ്വേർ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 കേൾക്കാം മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. 7:30 കേൾക്കാം ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി, പാട്ടുപെട്ടിക്കാലം, സഹപ്രയോജകർ ജി എം സി ഓർത്തഡോക്സ് ഹോസ്പിറ്റൽ. 7:35 കേൾക്കാം മുബാറക് ജ്വല്ലറി, ശ്രദ്ധ.7:45 കേൾക്കാം നൂറ ഹൗസ് ലോൺസ്, രാഗപരാഗം. 7:50 ചേതന സെൻറ്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹബിലിറ്റേഷൻ, കോഴിക്കോട്, ഇളയനില, സഹപ്രയോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, പേരാമ്പ്ര. 7:55 കേൾക്കാം എച്ച് എൻ കെ യൂറോളജി സെൻറ്റർ, നോവൽ ടൈം, അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 8:02 കേൾക്കാം ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഡ്രോപ്സ്. 8:30 കേൾക്കാം ആർട്ട് കഫേ. 8:45 ചലച്ചിത്ര ഗാനങ്ങൾ. 9:02 9:20 കേൾക്കാം ഗാനോപഹാരം, ചലച്ചിത്ര ഗാനങ്ങൾ. 9:15 ബി എം എച്ച് ആരോഗ്യജാലകം. 9:30 കേൾക്കാം കയ്യൊപ്പ്, ബീരാൻ ഗോയ പങ്കെടുക്കുന്നു. ഇന്ന് ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന ഏതാനും പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് കേട്ടത്. 6:05 കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹിയിലെ

0: ഇടശ്ശേരി എഴുതിയ പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗം എച്ച് രാജേഷ് ആലപിച്ചതാണ് ഇതുവരെ കേട്ടത്.
1: കാവ്യാഞ്ജലി.

103.6 പ്രഭാത വന്ദനം.

പ്രഭാത വന്ദനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത വന്ദനത്തിൽ ആദ്യ ഗാനം കേൾക്കാം. രാമൻ പട്ടിയത്ത് രചിച്ച എൽ കൃഷ്ണനേനോൻ പകർന്ന് പി ലീല ആലപിച്ച ഒരു ഭക്തിഗാനം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: ഇന്നത്തെ സ്മൃതി മധുരത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം കേൾക്കാം ഹെലോ ഡാർലിംഗ് എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല ആലപിച്ചത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് എം കെ അർജുൻ്റെ സംഗീതം.

0: കാഴ്ച വാങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: പാളങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി വാണി ജയറാം ആലപിച്ചത്.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
3: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
4: ഇന്ന് കോഴിക്കോടും പരിസര പ്രദേശങ്ങളിലും നടക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ്റെയും ജില്ലാ കൺവെൻഷൻ്റെയും ഉദ്ഘാടനം മേയർ ഒ സദാശിവൻ കാലത്ത് 10 മണിക്ക് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് നിർവഹിക്കുന്നു. കാലത്ത് 10 മണിക്ക് ഗുജറാത്തി തെരുവിലെ ആത്മ ആർട്ട് ഗാലറിയിൽ വര ഗ്രീൻ കലാകാരന്മാരുടെ കൂട്ടായ്മ ആഭിമുഖ്യത്തിൽ കരിങ്കല്ല്, മരം, പിച്ചള, സ്റ്റീൽ എന്നിവയിൽ തീർത്ത ശില്പങ്ങളുടെ പ്രദർശനം നടക്കുന്നു.

0: കലയുടെ മുൻ പ്രസിഡന്റായിരുന്ന ടി പി ദാസൻ അനുസ്മരണം വൈകിട്ട് 5:30 കസ്റ്റംസ് റോഡ് കലാഹാളിൽ വെച്ച് നടക്കും. കോഴിക്കോടും പരിസര പ്രദേശങ്ങളിലും നടക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
5: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
7: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
8: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
9: പരിസൺസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
10: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
11: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
12: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
13: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
12: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
14: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
15: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
16: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
12: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
17: വെനീസിയ ബാത്ത്വെയർസ്.
18: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
17: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
19: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
12: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
3: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
7: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
8: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
14: 6:45 കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. നൂറ്റാണ്ടുകൾ പഴക്കമേറിയ സാംസ്കാരികവും നാഗരികവും ആത്മീയവുമായ ബന്ധമാണ് ഇന്ത്യയും മ്യാൻമറും തമ്മിലെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 16th കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. സംസ്ഥാനത്തെ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരിക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോഹണ്ടിന് ഇന്ന് തുടക്കമാകും. +1 VHSC പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും. വാർത്തകൾ വിശദമായി. നൂറ്റാണ്ടുകൾ പഴക്കമേറിയ സാംസ്കാരികവും നാഗരികവും ആത്മീയവുമായ ബന്ധമാണ് ഇന്ത്യയും മ്യാൻമറും തമ്മിൽ പങ്കിടുന്നതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. മ്യാൻമറിന്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ യുമിൻ ഓങ് ഹ്ലൈങ്ങിന് രാഷ്ട്രപതി ഭവനിൽ നൽകിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു ആസിയാൻ രാജ്യമായതിനാൽ തെക്കുകിഴക്കൻ ഏഷ്യയിലേക്ക് ഇന്ത്യയുടെ പ്രവേശന കവാടമാണ് മ്യാൻമർ.

0: െന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ പുതിയ ഗവൺമെന്റുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്നും രാഷ്ട്രപതി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമാർ പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാമ്പത്തിക ബന്ധങ്ങൾ, രാജ്യരക്ഷ, അതിർത്തി സുരക്ഷ, വികസന സഹായം, സാംസ്കാരിക വിനിമയങ്ങൾ, പ്രാദേശിക സാഹചര്യം എന്നീ ഉഭയകക്ഷി വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. വ്യാപാരം, നിക്ഷേപം, വികസന സഹകരണം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഊർജം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ അടുത്ത് സഹകരിക്കുന്നതിൽ രണ്ടു രാജ്യങ്ങളും താൽപ്പര്യം പ്രകടിപ്പിച്ചതായി ഇരുവരുടെയും ചർച്ചകൾക്ക് ശേഷം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ CEPA പ്രാബല്യത്തിൽ വന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. CEPA വെറുമൊരു വ്യാപാര കരാർ അല്ലെന്നും നാഗരിക വിശ്വാസത്തിൻ്റെ പ്രസ്താവനയാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ഇന്ത്യയിലെ MSME കൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിലെ കയറ്റുമതികൾക്ക് ഒമാൻ വിപണിയിൽ മുൻഗണന ലഭിക്കുമെന്നും ഗോയൽ പറഞ്ഞു. ഇസ്രായേൽ, ചിലി, കാനഡ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളുമായി ഇന്ത്യ കരാർ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെന്നും പീയൂഷ് ഗോയൽ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇന്ധനം, ഭക്ഷ്യധാന്യങ്ങൾ, മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവയുടെ തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കാൻ മതിയായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചു. റെക്കോർഡ് കാർഷിക ഉൽപ്പാദനവും അവശ്യവസ്തുക്കളുടെ മതിയായ സ്റ്റോക്കും ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ മികച്ച സ്ഥാനത്ത് തുടരാൻ രാജ്യത്തെ സഹായിക്കുന്നതായി ഉപഭോക്തൃകാര്യ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി അനുപം മിശ്ര ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി. 13-ാമത് ബ്രിക്സ് നഗരവൽക്കരണ ഫോറം ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ഈ മാസം 11-12 തീയതികളിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2026 ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പദവിക്ക് കീഴിലെ പ്രധാന മന്ത്രിതല പരിപാടിയാണ് ഇത്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും ഇന്നാണ്. CPIയിലെ മുഹമ്മദ് മുഹസിൻ LDFന് വേണ്ടി പത്രിക നൽകിയതോടെയാണ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. UDFിൽ നിന്ന് കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനാണ് സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടതാണ് BJP തീരുമാനം. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേൽ നന്ദിപ്രമേയ ചർച്ചകൾ സഭയിൽ വ്യാഴാഴ്ച വരെ തുടരും. സംസ്ഥാനത്തെ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സെക്രട്ടേറിയറ്റിൽ വകുപ്പ് സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സെക്രട്ടേറിയറ്റിലെ പൊതുവായ പ്രശ്നങ്ങളും വിവിധ വകുപ്പുകളിലെ പ്രശ്നങ്ങളും മുഖ്യമന്ത്രി അവലോകനം ചെയ്തു. ഫയൽ നീക്കങ്ങൾ കാര്യക്ഷമമാക്കാനും നടപടി സ്വീകരിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. ലഹരിക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പരിപാടി വൈകിട്ട് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് കേരള പോലീസ് ഓപ്പറേഷൻ തൂഫാനിലൂടെ ലക്ഷ്യമിടുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: രാസലഹരിയുടെ അതിവേഗ വ്യാപനത്തെ പ്രതിരോധിക്കാൻ ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ലഹരി മാഫിയകൾക്ക് നിയമത്തിന്റെ കർക്കശമായ മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം സാധാരണക്കാർക്ക് പൂർണ്ണ സുരക്ഷിതത്വബോധം ഉറപ്പാക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു. കുറ്റവാളികളെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ ആധുനിക അന്വേഷണ രീതികൾ ഉപയോഗിച്ച് ദക്ഷിണേന്ത്യയിലെ വിവിധ ആഭ്യന്തര വകുപ്പുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ലഹരി മരുന്ന് വ്യാപനം വേരോടെ അറുക്കാനും ഇവയുടെ ഉപയോഗത്തെക്കുറിച്ച് അതിവേഗം വിവരം ലഭ്യമാക്കാനും ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കും. ലഹരി വിപണനത്തെക്കുറിച്ച് വിവരങ്ങൾ രഹസ്യമായി കൈമാറാൻ ആപ്പുകളും വാട്സാപ്പ് ചാറ്റ് ബോട്ടുകളും അടങ്ങുന്ന വിപുലമായ ഡിജിറ്റൽ നിരീക്ഷണ സംവിധാനമാണ് സജ്ജമാക്കുക. സ്കൂൾ തലത്തിൽ പ്രത്യേക കരിക്കുലം നടപ്പിലാക്കിയും ലഹരി മാഫിയയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയും ലഹരിക്കെതിരായ പോരാട്ടത്തെ ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ പദ്ധതി ലക്ഷ്യമിടുന്നു.
0: യുവജനങ്ങൾക്കിടയിലെ സാംസ്കാരിക കൈമാറ്റവും ദേശീയ ഐക്യവും ശക്തിപ്പെടുത്തുന്നതിൽ യുവസംഘം പോലെ പദ്ധതികൾ പ്രധാനമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. കോഴിക്കോട് IIMൽ ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ യുവസംഘം പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു ഗവർണർ. ഇന്ത്യ ഒരുമിക്കുമ്പോഴാണ് ഇന്ത്യ മുന്നേറുന്നത്, അതാണ് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ആശയത്തിൻ്റെ ആത്മാവെന്നും ഗവർണർ പറഞ്ഞു. സ്വയംപര്യാപ്തത, പരിസ്ഥിതി സാംസ്കാരിക അവബോധം എന്നിവ വളർത്തിയെടുക്കാൻ അദ്ദേഹം യുവാക്കളെ ആഹ്വാനം ചെയ്തു. നീറ്റ് യു ജി പുനഃപരീക്ഷ നിലവിലെ പേന പേപ്പർ ഫോർമാറ്റിന് പകരം കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി നിരസിച്ചു. ജസ്റ്റിസുമാരായ പി എസ് നരസിംഹ, അരവിന്ദ് കുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് കേസ് ജൂലൈ 27 വാദം കേൾക്കുന്നതിന്

0: മാറ്റി. മനുഷ്യബുദ്ധിയെ നന്മയിലേക്ക് നയിക്കാൻ ഉതകുന്നതായിരിക്കണം വിദ്യാഭ്യാസമെന്ന് മന്ത്രി സണ്ണി ജോസഫ് കാസർകോട്ട് പറഞ്ഞു. കൈക്കോട്ട് കടവ പി എം എസ് എ പൂക്കോയത്തങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാതല പ്രവേശനോത്സവം ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പഠിക്കാൻ മാത്രമല്ല സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ കഴിയുന്ന ഇടം കൂടിയാണ് വിദ്യാലയങ്ങളെന്ന് മന്ത്രി എം ഷംസുദ്ദീൻ ഓൺലൈൻ സന്ദേശത്തിൽ പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പ്ലസ് വൺ വി എച്ച് എസ് ഇ പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും. പ്ലസ് വണ്ണിന് ഇന്നലെ വൈകിട്ട് വരെ 419,518 അപേക്ഷകളാണ് ലഭിച്ചത്. വി എച്ച് എസ് സിക്ക് 40,199 അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 10 ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കും എന്ന സൂചനയോടെ മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനമൊട്ടാകെ നാളെ മഴ കൂടുതൽ ശക്തമാകും. വെള്ളിയാഴ്ച വരെ എല്ലാ ജില്ലകളിലും മഴ തുടരാനാണ് സാധ്യത. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും ബുധനാഴ്ച മഞ്ഞ ജാഗ്രതയും ഉണ്ട്. വ്യാഴാഴ്ച തൃശൂർ മുതൽ തെക്കോട്ടുള്ള എല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയായിരിക്കും.
0: കാലവർഷം നേരിടാൻ കോഴിക്കോട് ജില്ല സജ്ജമാണെന്ന് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവർത്തനങ്ങൾ ഏറ്റവും താഴേത്തട്ട് മുതൽ തുടങ്ങണമെന്നും അടിയന്തര സാഹചര്യം നേരിടാൻ വില്ലേജ് താലൂക്ക് തലം മുതൽ ജില്ലാതലം വരെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കാലവർഷത്തിന് മുന്നോടിയായി പത്തനംതിട്ട ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കുമെന്ന് മന്ത്രി പി സി വിശ്വനാഥ് അറിയിച്ചു. കാലവർഷ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് കലക്ടറേറ്റിൽ ചേർന്ന വകുപ്പുകളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2025 ഉള്ളൂർ അവാർഡിന് പി പി ശ്രീധരനുണ്ണിയുടെ യക്ഷികളുടെ പരിണാമം എന്ന കൃതി അർഹമായി. പ്രൊഫസർ വി മധുസൂദൻ നായർ, ഡോക്ടർ ജോയ് വാഴയിൽ സുഭാഷ് ചന്ദ്രൻ എന്നിവരടങ്ങിയ പുരസ്കാര നിർണയ സമിതിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. 25,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്ന അവാർഡ് ശനിയാഴ്ച മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് സമ്മാനിക്കും. ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരവും ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹസിക കായിക മേളകളിലൊന്നുമായ മലബാർ റിവർ ഫെസ്റ്റിവലിൻ്റെ 12ാം പതിപ്പ് വിപുലമായി നടത്താൻ സംഘാടക സമിതി യോഗം തീരുമാനിച്ചു. ജൂലൈ 30, 31, ഓഗസ്റ്റ് 1, 2 തീയതികളിലാണ് കോഴിക്കോട് ചാലിപ്പുഴ, ഇരുവഞ്ഞിപ്പുഴ എന്നിവിടങ്ങളിൽ റിവർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. നൂറ്റാണ്ടുകൾ പഴക്കമേറിയ സാംസ്കാരികവും നാഗരികവും ആത്മീയവുമായ ബന്ധമാണ് ഇന്ത്യയും മ്യാൻമറും തമ്മിലെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 16ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. സംസ്ഥാനത്തെ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരിക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് ഇന്ന് തുടക്കമാകും. പ്ലസ് വൺ വി എച്ച് എസ് ഇ പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
3: പരിസൻസ് ചായ പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കും.
4: ട്രെയിൻ സമയം 7:27 എത്തിച്ചേരേണ്ട ചെന്നൈ മംഗലാപുരം മെയിൽ 20 മിനിറ്റ് വൈകിയോടുന്നു. അടുത്ത 2 മണിക്കൂറിൽ കോഴിക്കോട് വഴി കടന്നുപോകുന്ന മറ്റു ട്രെയിനുകൾ ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
2: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
5: കാത്തിരുന്ന് മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൻസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
2: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
6: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: ഇന്ത്യൻ ഓഹരി വിപണി സൂചികകളായ ബി എസ് ഇ സെൻസെക്സ് 508 പോയിന്റ് കുറഞ്ഞ് 74,267-ലും നിഫ്റ്റി 165 പോയിന്റ് താഴ്ന്ന് 23,382-ലുമാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില ഗ്രാമിന് 75 രൂപ കുറഞ്ഞ് 14,320 രൂപയും പവന് 600 രൂപ കുറഞ്ഞ് 114,000

0: 560ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്.
1: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
2: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
3: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: ബെനീസിയ ബാത്ത്വെയർസ്.
5: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
4: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
7: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
8: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
9: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
10: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
11: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
12: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
13: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
14: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
15: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
16: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
17: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
16: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
18: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
19: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
16: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: ഇന്നത്തെ ഗാനം.
1: സ്കൂൾ അസംബ്ലിയിൽ ആലപിക്കുന്ന പ്രാർത്ഥനാ ഗീതത്തിന്റെ മട്ടിൽ രൂപകൽപ്പന ചെയ്ത ഒരു ഗാനം. അമരം എന്ന ഭരതൻ ചിത്രത്തിന് വേണ്ടി രവീന്ദ്രൻ ചിട്ടപ്പെടുത്തിയ ഈ ഗാനത്തിന് ശബ്ദഭാവങ്ങൾ നൽകിയത് ഗായിക ലതികയും സംഘവും. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
4: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
6: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ്, ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
7: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
8: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
5: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
9: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: ഓരോ തെരുവിലും ചരിത്ര പുസ്തകങ്ങളിൽ ഇടം നേടാത്ത, അക്കാദമിക വ്യവഹാരങ്ങളിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ചില മനുഷ്യരുണ്ടാകും. പൊതുസമൂഹത്തിൽ നിന്നും തിരസ്കൃതരായവർ, ചിലപ്പോൾ സ്വയം വിട്ടുനിന്നവർ, കലഹിച്ചവർ. അത്തരം ചിലരെ ഓർത്തെടുക്കുകയാണ് മുതിർന്ന പത്രപ്രവർത്തകൻ ശ്രീകുമാർ നിയതി. ഒരു കാലത്ത് മിഠായി തെരുവിലും പരിസരത്തും കാണാറുണ്ടായിരുന്ന വ്യത്യസ്തരായ ചില മനുഷ്യർ, അവരുടെ കഥ.
1: തിരക്ക് പിടിച്ച ഒരു മിഠായി തെരുവിലൂടെ ഇന്ന് നടക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടും. പക്ഷേ എൻ്റെ കുട്ടിക്കാലം മുതൽ നടന്ന എൻ്റെ മിഠായി തെരുവിന് മിഠായിയേക്കാൾ മധുരമുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു, കരുണയുണ്ടായിരുന്നു. ഞാനിപ്പോഴും ആലോചിക്കുന്നത് മിഠായി തെരുവിലേക്ക് കടന്നു വരുന്ന ഒരു വഴി ഭയങ്കര രസമാണ്. ഇപ്പോഴത്തെ പോലീസ് കമ്മീഷണർ ഓഫീസറുടെ ഓപ്പോസിറ്റ് രണ്ടിടിഞ്ഞ് ഒരു ഇടവഴിയിലൂടെ ഇങ്ങനെ വന്ന് നേരെ ചെന്ന് മുട്ടുന്നത് അതിഗംഭീരമായ ഹജൂർ കച്ചേരിയായിരുന്നു. നോക്കി നിന്നു പോകുന്നൊരു കെട്ടിടം, അവിടുന്ന് തിരിഞ്ഞിട്ടാണ് മിഠായി തെരുവിലേക്ക് കടക്കുന്നത്. അവിടെ തൊട്ട ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഒരു വലിയ കെട്ടിടം എന്ന് പറഞ്ഞുകൂടാ, അതൊരു ഗസ്റ്റ് ഹൗസ് ആയിരുന്നു അന്നത്തെ. അവിടെയായിരുന്നു പിന്നീട് കിഡ്സൺ കോർണർ വന്നു, അത് പൊളിച്ചു. പക്ഷേ ഇതിനേക്കാളുപരി എനിക്ക് ഇപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുന്നൊരു സാധനം, സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന അവരുടെ പതാക ഉയർത്തിയ ഒരു കൊടിമരം കോഴിക്കോട്ടുകാരെ നോക്കി അവിടെ കാവലായി നിൽക്കുന്നുണ്ട്. ആ കൊടിമരം സാക്ഷിയായിട്ടാണ് ഞങ്ങൾ കോഴിക്കോട്ടുകാർ ഈ സാധനങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത്. അതിൻ്റെ മുകളിൽ ഒരു വിളക്ക് വെച്ചിട്ട് മാനാഞ്ചിറയ്ക്ക് വെളിച്ചം പകരുന്ന വിളക്കുകാലായി മാറിയിരിക്കുകയാണ്. സന്ധ്യാസമയത്ത് മിഠായി തെരുവിലൂടെ നടക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് അയ്യപ്പൻ പാട്ട് പാടുന്ന ഒരു ഭക്തൻ, രണ്ട് കണ്ണും പൂർണ്ണമായും കാണില്ല. പക്ഷേ ഞാൻ പലപ്പോഴും അവിടെ ഇരുന്ന് എൻ്റെ ഗന്ധം ശ്വസിച്ചിട്ടാണോ എൻ്റെ സംസാരം കേട്ടിട്ടാണോ എന്നറിയില്ല, ആ നീ വന്നോ എന്ന് ചോദിക്കുമായിരുന്നു. ഒരു 10-15 മിനിറ്റ് വാദ്യമാനമായിട്ട് അയ്യപ്പൻ പാട്ട് ഞാൻ കേൾക്കും. ഇത് കഴിഞ്ഞ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നീട് എനിക്ക് വലിയ അത്ഭുതം തോന്നുന്ന ഒരു സാധനം വെച്ചാൽ കുട്ടിത്തേവാങ്ക് എന്ന് പറയുന്ന ഒരു ജീവി. അപ്പോൾ ഈ കുട്ടിത്തേവാങ്കിനെ ഈ ബലൂണൊക്കെ കെട്ടുന്ന ഒരു മരത്തിൻ്റെ കൊമ്പ് പോലെ ഒരു നാലെണ്ണൊക്കെ വെച്ചിട്ടുള്ള ഒരു കൊമ്പിൽ ഇങ്ങനെ പിടിച്ച് കുട്ടിത്തേവാങ്കിൻ്റെ രൂപം പോലെ തന്നെയുള്ള ഒരാളിങ്ങനെ നിൽക്കും, കൂർത്ത മുഖവും ഉണ്ട കണ്ണുമായിട്ട്. അപ്പോൾ ഈ കുട്ടിത്തേവാങ്കിൻ്റെ മരുന്ന് സേവിച്ചാൽ നമുക്ക് എല്ലാ രോഗവും

മുഖം മാറുമെന്ന് പറഞ്ഞിട്ട് ഒരു വിശിഷ്ട വൈദ്യനാണ് ഈ ദേഹം. അപ്പോൾ ഇയാൾ ഇതിനെ കൊന്നിട്ട് അതിൻ്റെ നെയ്യ് ഉപയോഗിച്ചിട്ട് നമ്മളെ രോഗം മാറ്റുകയാണ്. നെയ്യെടുക്കാൻ മാത്രം ഒരു സാധനമില്ല, കാരണം ഒരു എല്ലിൻ്റെ രൂപമാണ് ഈ കുട്ടി തേവാങ്കന്, മഞ്ഞ കണ്ണ് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ വേദനപ്പെട്ടു പോയിട്ടുണ്ട്. ഇതിനെ കൊന്നിട്ടുള്ള മരുന്ന് കഴിച്ചിട്ട് നമ്മൾ നന്നാവേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു ദിവസം അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്ക് ഈ കുട്ടി തേവാങ്കനൊന്ന് മേലെ വെച്ച് തരുമെന്ന്. അവ സ്ഥിരം സന്ദർശകനായതിനാലാവാം, ഒരു ദിവസം രണ്ട് കുട്ടി തേവാങ്കിനെ എൻ്റെ രണ്ട് തോളത്ത് വെച്ചു. അതൊരു അനൂതി നിറഞ്ഞ നിമിഷമായിരുന്നു. ഇങ്ങനെ തലയിലൊക്കെ തുടർന്ന് ഇങ്ങനെ മേലക്കൂടെ അരിച്ച് നടക്കുന്നു. അതിൻ്റെ മനസ്സിൽ നിന്ന് വരെ പോയിട്ടില്ല. പിന്നെ കാണാവുന്നൊരു വലിയൊരു വേഷമുണ്ട്. മിഠായി തരുന്ന ഇപ്പോഴത്തെ ഗാന്ധീൻ്റെ ആ വഴി അന്നൊരു ഇടവഴിയായിരുന്നു. അവിടെ ഒരു വലിയ രൂപമുണ്ട്, പരമശിവൻ വേഷമൊക്കെ കെട്ടിയെന്നൊക്കെ പറയില്ലേ നമ്മൾ, അതുപോലെ ഒരു രൂപവും ഭയങ്കര സൗമ്യമായ കണ്ണും മുഖമായിരുന്നു. ജഡായു, അയാളുടെ പേര് തന്നെ ജഡായു എന്നായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ജഡായു ഒരു വലിയ സംഭവമായി. മഞ്ഞിൽ ശിവൻ നിൽക്കുന്ന ഒരു രൂപമൊക്കെ ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ ഓർക്കുമ്പോൾ ആ ഒരു ചിത്രമാണ് വരിക. അയാളിങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ പുക പോകുന്നു. സംഭവം എന്താ വെച്ചാൽ ഇയാൾ ഭക്ഷണം ഉണ്ടാക്കുക, പാകം ചെയ്യുക. ടയറ് കത്തിച്ചിട്ട് ഒരു കുടത്തിൽ എന്തൊക്കെയോ പച്ചക്കറി എന്തൊക്കെയോ ഇടുന്നു. ഈ ഭക്ഷണമാണ് അതിരുചിയോടെ ഈ മനുഷ്യൻ കഴിക്കുന്നത്. നമുക്ക് ഒരു പുകയാളി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പുട്ടുപോലും നമ്മളെ അമ്മയല്ല ഭാര്യ ഉണ്ടാക്കി തന്നാലും നീക്കി വയ്ക്കും. പക്ഷെ ആ പുകയോടുകൂടിയ, അതും ടയറിൻ്റെ പുകയോടുകൂടിയ ഒരു ഭക്ഷണം കഴിക്കുന്ന ജഡായു മിഠായിത്തരത്തിനെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. മിഠായിത്തരും അതാണ്, മിഠായിത്തരം ആരും ഉൾക്കൊള്ളും. ജഡായുവിനെ പോലെ തന്നെയായിരുന്നു എനിക്ക് കാന്തമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. കാന്തമ്മ ഇന്ന് ടാട്ടൂയിങ് എന്നൊക്കെ പറയുമെങ്കിലും പച്ചകുത്ത് എന്നുള്ള ഈ രീതിയിൽ ഈ കാന്തമ്മ എന്ന് പറഞ്ഞ കുറുതായ ഒരു തമിഴ് കൾച്ചറുള്ള ഒരു സ്ത്രീ, മുണ്ടും ഒരു ബ്ലൗസും മാത്രമേ ഇട്ടുള്ളൂ. ഭയങ്കര ചിരിയാണ്, ഇടുങ്ങിയ കണ്ണാണ്. അപ്പോൾ എൻ്റെ അമ്മയായിട്ട് ഞാൻ പോകുന്ന സമയത്ത് ഇവരെന്നോട് ചുരിക്കും വർത്തമാനം പറയും. കുറച്ച് വലുതായപ്പോൾ ഞാൻ ഈ കാന്തമ്മയോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് രണ്ടാം ഗേറ്റിൻ്റെ അടുത്തുള്ള ഒരു കടത്തിണ്ണയിലാണ് അവരുടെ വാസം. അദ്ദേഹത്തിനൊരു കൂട്ടായിട്ട് കോഴിക്കോട് കോർപ്പറേഷനിലെ മറ്റുണ്ടായിരുന്ന ഒരു മനുഷ്യനുണ്ട്. ഇപ്പോഴല്ലേ നമുക്ക് ഈ ലിവിങ് ടുഗദറൊക്കെ, അന്നേ ലിവിങ് ടുഗദർ ഉണ്ട്, ആളുകൾ എതിർത്താലും. പക്ഷേ ഈ കാന്തമ്മയുടെ മരണം എന്നെ വല്ലാണ്ട് വൂണ്ട് ചെയ്തു. ഒരു മഹത്തായ റാലി കോഴിക്കോട് നഗരത്തിലൂടെ പോകുമ്പം ഒരു കടയുടെ മുന്നിൽ ഹൃദയാഘാതം മൂലം ഈ സ്ത്രീ മരിക്കുന്നു. ഇപ്പോഴും മിഠായിത്തേരിൻ്റെ മധുരമുണ്ടെങ്കിലും ഇവരെ എനിക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അയാളുടെ പേര് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കർണാടകയിലെ ഉടുപ്പി ഭാഗത്ത് നിന്ന് 12 വയസ്സിൽ ഇറങ്ങിയോടി ഏതോ രീതിയിൽ കോഴിക്കോടെത്തി കോഴിക്കോട് വാസമുറപ്പിച്ച ഒരാൾ. സിദ്ധാർത്ഥൻ വരാനുള്ളൊരു കാരണം കൂടി ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു മരണം നടന്നു. അമ്മയാണോ അച്ഛനാണോ എന്നുള്ളത് അദ്ദേഹം മറന്നുപോയിരിക്കുന്നു. ഈ മരണ വീട്ടിലെ ഒരു വലിയ ബഹളവും കരച്ചിലും ഒക്കെ അദ്ദേഹത്തിന് സഹിക്കാനായില്ല. അന്ന് അയാൾക്ക് 14 വയസ്സോ 12 വയസ്സോ. അദ്ദേഹം അവിടുന്ന് ഓടി മംഗലാപുരത്തെത്തുന്നു. ഏതോ ഒരു വണ്ടിയിൽ കയറി ഉറങ്ങി കോഴിക്കോട് എത്തിയപ്പോൾ ആരോ പിടിച്ചിറക്കി. ആ ഒരു മനുഷ്യൻ ചുരുങ്ങിയത് ഒരു 34 കൊല്ലം മിഠായിത്തെരുവിലൂടെ നടക്കുകയും ക്വാർട്ടർ റോഡ് നടക്കുകയും സെൻട്രൽ മാർക്കറ്റിൽ പോയി ഉറങ്ങുകയും ചെയ്തിട്ടുണ്ട്. വെളുത്ത ഒരു ബനിയൻ പോലത്തെ ഒരു ഷർട്ടും ഇട്ട്, ഒന്നും ഉണ്ടാവില്ല, ആരോടൊന്നും ചോദിക്കില്ല. ഒരു കുഞ്ഞുണ്ണി മാഷയുടെ രൂപമായിരുന്നു. ഊശാന്താടി ബുൾഗാനി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു താടി മാത്രമേ ഈ മനുഷ്യനുള്ളൂ. ഇയാൾ ആരോടും മിണ്ടില്ല, കൈ യാചിക്കുന്ന കൈകളില്ല, ഇങ്ങനെ നടക്കുക മാത്രം. ഈ മാതൃഭൂമി കെട്ടിടത്തിൻ്റെ തൊട്ട താഴെ, അതിൻ്റെ തൊട്ടടുത്ത് കൂടെ പോയാൽ സെൻട്രൽ മാർക്കറ്റ് എത്തി. അതിൻ്റെ അടുത്ത് പിന്നീടാണ് ഈ ത്രിവേണി ബിൽഡിങ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇയാളെ കാണും. ഈ മനുഷ്യനോട് ഞാൻ സംസാരിക്കണം എന്ന് തീരുമാനിച്ചു. ഈ സിദ്ധാർത്ഥൻ എന്നുള്ള പേര് ചോദിക്കാൻ തന്നെ ഞാൻ കുറേ കാലെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മുണ്ടില്ലേ, വർത്തമാനം എന്താ പറയത്ത് പറഞ്ഞു. പറയാൻ ആരോടും ഇല്ലാത്തതിനെ കൊണ്ടാകും. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എവിടെയാണ് കിടക്കണേന്ന്. സെൻട്രൽ മാർക്കറ്റിൻ്റെ അകത്തൊരു വലിയ കിണറുണ്ട്. ഈ കിണറിൽ കമ്പി അടിച്ചതിനെ കൊണ്ട് അതിൻ്റെ താഴേക്ക് വീണ് പോവില്ല, അവിടെയാണ് ഞാൻ കിടക്കാറ്. ഞാൻ ചോദിച്ചു, എന്താ അവിടെ കിടന്ന്? അവിടെ ആരും വരില്ല എന്ന്. കിണറിൻ്റെ മുകളിൽ കമ്പി വേലിയിൽ ആരും വരില്ല എന്ന് മാത്രം ആലോചിക്കാൻ സിദ്ധാർത്ഥന് പറ്റുന്നു. അതിലേറ്റവും വലിയൊരു സംഭവം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് നിലാവ് കണ്ടുറങ്ങണം, മേലോട്ട് നോക്കി നിലാവ് കാണുക.

0: അപ്പോൾ 14 ദിവസം കഴിഞ്ഞാൽ പിന്നെ മറ്റേ കറുത്തവാവയൊക്കെ നിലാവ് എപ്പോഴും അവിടെ ഉണ്ടാവും എന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ ഈ കറുപ്പിലും നിലാവ് കാണാനുള്ളൊരു മനസ്സ് ഈ മരണ വീട്ടിൽ നിന്ന് ഓടി വന്ന ഒരാൾക്കുണ്ടായി എന്ന് ചോദിക്കാൻ പറ്റുകയും അയാളെ പരിചയപ്പെടാൻ പറ്റുക. ഞാനൊരു വലിയ സിനിമാ നടനെ പരിചയപ്പെടുന്നതിനേക്കാൾ ഒരു വലിയ വില ഞാൻ ആ സിദ്ധാർത്ഥന് കൊടുക്കുന്നുണ്ട്. കാരണം മൗനിയായ സിദ്ധാർത്ഥൻ എന്നോട് സംസാരിക്കുന്നു, അയാളുടെ ആ ഒരു ആഗ്രഹം പറയുന്നു, അയാളുടെ ജീവിതം പറയുന്നു, അയാളുടെ പ്രയാണം പറയുന്നു. മുട്ടായി തെരുവിലൂടെ ഞാനും നടക്കുന്നു, അയാളും നടക്കുന്നു. തിളയ്ക്കുന്ന യൗവനം യുവജന കാലത്ത് ഒരു മണിയേട്ടൻ ഉണ്ടായിരുന്നു കോഴിക്കോട്ട്. അന്നത്തെ യുവജനങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിരുന്നു. ഈ മണിക്ക് ജോലി കറ കളയുന്ന മരുന്ന് വിൽക്കുന്നതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കറമണി കറമണി എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹം അക്കാലത്തെ യുവജന സംഘാടകരോടൊക്കെ വളരെ ആഭിമുഖ്യം പുലർത്തുകയും നമ്മളെപ്പോലുള്ള എല്ലാവരെയും, അവനെ ഒരു രണ്ട് കുപ്പി കറ വിറ്റ് കഴിഞ്ഞാൽ ആ കാശുണ്ടെങ്കിൽ വരുന്ന സുഹൃത്തുക്കൾക്ക് വസന്തവണ്ണ ചായ മേടിച്ചു കൊടുത്താൽ അവൻ്റെ പൈസ തീരും. ആ അത്രയും സഹൃദനമായ കറമണീനെ മറക്കാൻ പറ്റില്ല. ആ ഒരു യുവജന ശക്തിയുടെ ഒരു പില്ലറായിരുന്നു കറമണി. മിഠായി തരുവിൻ്റെ കഥ പറഞ്ഞാൽ മാത്രമേ മിഠായി തരുവിൻ്റെ കഥ പൂർത്തിയാവുള്ളൂ. ഞാനോ വേറൊരാൾ വിചാരിച്ചിട്ടൊരു കാര്യമില്ല.
1: ശ്രോതാക്കൾ കേട്ടത് മിഠായി തെരുവിലെ മനുഷ്യരെക്കുറിച്ചുള്ള മുതിർന്ന പത്രപ്രവർത്തകൻ ശ്രീകുമാർ നിയതിയുടെ ഓർമ്മകൾ. നിർവഹണ സഹകരണം ആദിത്യൻ SS.
2: ഒരു തെരുവിന്റെ കഥ.

0: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: ആടെ ചേട്ടന് 5 കിലോ അരി, 1 കിലോ പഞ്ചസാര, 500 ചായപ്പൊടി, പിന്നെ എന്തായാലും എന്തോ ഒരു കാര്യം കൂടെ പറഞ്ഞില്ലായിരുന്നു. എന്തായിരുന്നു?
3: 1 ലിറ്റർ വെളിച്ചെണ്ണയും.
2: ആ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ എന്തെങ്കിലും കുറഞ്ഞെടുക്കല്ലേ?
3: ഏയ് അന്ന് വേണ്ട, അന്ന് വേണ്ട, നമുക്ക് കേരസമൃദ്ധി വെളിച്ചെണ്ണ തന്നെ മതി. ഇപ്പോഴത്തെ കാലത്ത് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരേ ഒരു വെളിച്ചെണ്ണ കേരസമൃദ്ധി മാത്രമേ ഉള്ളൂ മോനെ.
0: നാട്ടുനന്മയുടെ പരിശുദ്ധി ഓരോ തുള്ളിയിലും കേരസമൃദ്ധി വെളിച്ചെണ്ണ,
1: ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
5: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
1: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ. അപൂർവ ഗാനം.

ഒരു കുഗ്രാമത്തിലെ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ പശ്ചാത്തലത്തിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത് 1986 റിലീസ് ചെയ്ത ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്ന ചിത്രത്തിൽ നിന്ന് കുട്ടികളുടെ ആലാപന സംഘവും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. കുട്ടികൾക്ക് കഥ പറഞ്ഞുകൊടുത്ത് കാര്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഈ പാട്ടെഴുതിയത് ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ബെനീസിയ ബാത്ത്വേഴ്സ് NISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
4: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
3: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
5: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
6: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
7: സൈമൺ ഐ ഹോസ്പിറ്റൽ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്
8: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
9: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
8: ഇനി കാഴ്ച ക്ലിയർ ആകും.
9: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
10: ചോദ്യങ്ങൾ പല രീതികളിൽ ചോദിക്കാം എങ്കിലും വാട്ട്, വൈ, ഹൂ, വെൻ, വിച്ച്, വേർ, ഹൗ എന്നീ വാക്കുകൾ ചോദ്യപദങ്ങൾ അഥവാ ക്വസ്റ്റ്യൻ വേർഡ്സ് ആയി കണക്കാക്കപ്പെടുന്നു. Though there are various ways to ask questions, what, why, who, when, which, where, and how are usually referred to as question words. ഇന്ന് വാട്ട് എന്ന പദത്തെ പരിചയപ്പെടാം. വാട്ട്, WHAT, വാട്ട്, എന്ത്, എന്താണ് എന്നാണ് വാട്ട് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാളെ പരിചയപ്പെടുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എന്താണ്? അയാളുടെ പേര് അല്ലേ. വാട്ട് ഡു വി ആസ്ക് വെൻ വി മീറ്റ് സംവൺ ഫോർ ദ ഫസ്റ്റ് ടൈം? വിതൗട്ട് ഡൗട്ട് വി കെൻ സേ ദ പേഴ്സൺസ് നെയിം. സൗമ്യമായി പല രീതിയിൽ പേര് ചോദിക്കാമെങ്കിലും ഏറ്റവും ലളിതമായി ചോദിക്കാം താങ്കളുടെ പേര് എന്താണ്. What is your name? Though there are polite ways of asking somebody's name, the simplest and most direct question is, What is your name?
11: രാവിലെ എണീക്കുമ്പോൾ തന്നെ മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമാണ്, എന്തായിരിക്കും രാവിലെ കഴിക്കാൻ? ഉടനെ അമ്മയോട് ചോദിച്ചു, ഇന്ന് രാവിലെ കഴിക്കാൻ എന്താണ്?
10: You may ask, What is for breakfast today? What is for breakfast today?
11: നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ അമ്മയോ അച്ഛനോ പതിയെ

0: വന്ന് ഒരു ചോദ്യമുണ്ട്. നീ എന്താ പഠിക്കുന്നത്? വാട്ട് ആർ യു സ്റ്റഡിയിങ്? നീ എന്താണ് ചെയ്യുന്നത് എന്നും ചോദിക്കാറില്ലേ. വാട്ട് ആർ യു ഡൂയിങ്? നീ എന്താണ് ചെയ്യുന്നത്? വൈകിട്ടൊന്ന് പുറത്തു പോണം, ഒരു കൂട്ടും വേണം. ഫ്രണ്ടിനോട് ചോദിച്ചു, എടോ വൈകുന്നേരം എന്താ പ്ലാൻ? വാട്ട് ആർ യുവർ പ്ലാൻസ് ഫോർ ദി ഈവനിങ്? യു മേ ഓൾസോ ആസ്ക്, വാട്ട് പ്ലാൻസ് ഡു യു ഹാവ് ഫോർ ദി ഈവനിങ്? നമ്മളെ ഒരാൾ സഹായത്തിനായി സമീപിക്കുന്നു. ഉദാഹരണത്തിന് ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഓഫീസ് റിസപ്ഷൻ കൗണ്ടറിൽ. സൗമ്യമായി അവർക്ക് എന്താണ് വേണ്ടത്, എന്താവശ്യത്തിനാണ് വന്നത് എന്ന് നമ്മൾ അന്വേഷിക്കും. നമുക്ക് ചോദിക്കാം, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ഇഫ് എ വിസിറ്റർ അപ്രോച്ചസ് അസ് ഫോർ അസിസ്റ്റൻസ് അറ്റ് അൻ ഓഫീസ് ഓർ ഹോട്ടൽ റിസപ്ഷൻ കൗണ്ടർ, വി മേ ആസ്ക്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? വാട്ട് ഉപയോഗിച്ച് നിങ്ങളുടേതായ സെന്റൻസസ് ഉണ്ടാക്കി ശീലിക്കുക. ഡു പ്രാക്ടീസ് ഫോമിംഗ് യുവർ ഓൺ സെന്റൻസസ് യൂസിംഗ് വാട്ട്.
1: യു ആർ ലിസണിംഗ് ടു സൈമൺ ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് പ്രസന്റഡ് ബൈ സ്മിത മാണിക്കോ.
2: സമർപ്പിച്ചത് വടകരയുടെ കാഴ്ച ഇനി ക്ലിയർ ആകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
5: ആർത്തവ വിരാമവും അനുബന്ധ പ്രശ്നങ്ങളും ഇതേക്കുറിച്ച് സംസാരിക്കുന്നു ആയുർവേദ ഡോക്ടർ ആഭ ആർ.
6: ആർത്തവ വിരാമം അഥവാ ഋതുവിരാമം എന്നത് ഒരു സ്ത്രീയുടെ ആർത്തവ പ്രക്രിയ നിലക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു വർഷക്കാലം തുടർച്ചയായി ആർത്തവം ഉണ്ടാകാതിരിക്കുന്നത് ആർത്തവ വിരാമത്തെ സൂചിപ്പിക്കുന്നു. മിക്കവർക്കും 45 മുതൽ 50 വയസ്സിനുള്ളിൽ ആർത്തവം നിലയ്ക്കാം. അപൂർവം ചിലരിൽ 40 വയസ്സിന് ശേഷവും ഗർഭപാത്രം, ഓവറി എന്നിവ നീക്കം ചെയ്തതുകൊണ്ടും ആർത്തവ വിരാമം സംഭവിക്കാം. ഈ കാലയളവിൽ സ്ത്രീ ഹോർമോണായ ഈസ്ട്രജന്റെ ഉൽപ്പാദനം കുറയുന്നു. അതോടെ ഒരു സ്ത്രീയുടെ പ്രത്യുൽപാദന ശേഷി ഇല്ലാതാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളും സ്ത്രീകൾ നേരിടാറുണ്ട്. മെനോപോസൽ സിൻഡ്രം എന്നറിയപ്പെടുന്ന ഇവയിൽ പലതും വെല്ലുവിളി നിറഞ്ഞതാകുന്നു. ആർത്തവ വിരാമഘട്ടത്തിലെ മാറ്റങ്ങൾ സ്ത്രീകളിൽ മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കുകയും അത് ശരീരപ്രക്രിയകളെ ബാധിക്കുകയും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ, ഹോർമോൺ നിയന്ത്രണം, ഹൃദയപ്രവർത്തനങ്ങൾ, നാഡീവ്യൂഹം, ലൈംഗിക ജീവിതം എന്നിവയെ സ്വാധീനിക്കുന്നു. സ്ത്രീകൾക്ക് അവരുടെ കുടുംബാംഗങ്ങളുടെ പിന്തുണ അത്യന്തം ആവശ്യമുള്ള ഒരു ഘട്ടം കൂടിയാണിത്. എന്തൊക്കെയാണ് ആർത്തവ വിരാമവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ? കൃത്യതയില്ലാത്ത രക്തസ്രാവം തന്നെ ഒന്നാമത്തേത്. ശരീരത്തിലെ അമിതമായ ചൂട്, ശരീരം മുഴുവൻ അനുഭവപ്പെടുന്ന ഹോട്ട് ഫ്ലഷസ് അഥവാ ആവി പറക്കൽ, തലയിലോ മറ്റോ തുടങ്ങി ശരീരം മുഴുവൻ ബാധിക്കുന്നതായി അനുഭവപ്പെടാം. രാത്രിയിലും ഉണ്ടാകുന്ന അമിത വിയർപ്പ്, ശീതീകരിച്ച മുറിയിൽ പോലും ഇത് അനുഭവപ്പെടാം. എല്ലുകൾക്കുണ്ടാകുന്ന ബലക്കുറവും ഹൃദ്രോഗ സാധ്യതയും ആർത്തവ വിരാമത്തോടെ ഉണ്ടാകുന്നു. സ്ത്രീ ഹോർമോണായ ഈസ്ട്രജനാണ് സ്ത്രീകളിൽ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നത്. ആർത്തവ വിരാമത്തോടെ ഈ സംരക്ഷണം ഇല്ലാതാകുന്നു. എല്ലുകളുടെ സാന്ദ്രത കുറയുകയും എല്ലുകൾക്ക് ബലക്കുറവും ഇതുവഴി പൊട്ടലും വേദനയും മറ്റും അനുഭവപ്പെടാം. മൂത്രാശയ അണുബാധകൾ കൂടാൻ ഋതുവിരാമം കാരണമാകാറുണ്ട്. പ്രത്യുത്പാദന അവയവത്തിലെ pH വ്യത്യാസം വരുന്നതിനാൽ അണുബാധ സാധ്യത വർദ്ധിക്കുന്നു. ചിലരിൽ അമിതഭാരത്തിനും കാരണമാകാറുണ്ട്. ചർമ്മത്തിന് വരൾച്ച, ചർമ്മം തൂങ്ങിവരിക, ഇവയൊക്കെ ഹോർമോൺ വ്യതിയാനങ്ങളാൽ ഉണ്ടാകുന്നതാണ്. മുൻപ് പറഞ്ഞവ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല, ചിലതൊക്കെ താൽക്കാലികവുമാണ്. ജീവിതശൈലിയിലെ ചിട്ടയായ മാറ്റങ്ങളും ഭക്ഷണം, വ്യായാമം എന്നിവ വേണ്ട വിധം ക്രമീകരിക്കുകയും ചെയ്താൽ ആർത്തവ വിരാമത്തോടനുബന്ധിച്ച ബുദ്ധിമുട്ടുകൾ കുറച്ചുകൊണ്ടുവരാം. ആഹാരത്തിൽ പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുന്നു.

0: ഉൾപ്പെടുത്തുക. ബീൻസ്, നട്ട്സ്, പേരയ്ക്ക, സോയ എന്നിവ നല്ലതാണ്. അന്നജം കുറച്ച് പ്രോട്ടീൻ കൂടുതൽ കഴിക്കാം. മാനസിക ഉല്ലാസത്തിനായി പല വിനോദങ്ങളിൽ ഏർപ്പെടാം. നൃത്തം, യോഗ, പാട്ട് എന്നിവ ആസ്വദിക്കാം. അപൂർവം ചിലർ ഹോർമോൺ ചികിത്സകൾ നേടാറുണ്ട്. ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് മാത്രമല്ലാതെ സ്ത്രീകൾ നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. കുടുംബാംഗങ്ങളുടെ സഹകരണവും ചിട്ടയായ ജീവിതശൈലിയിലൂടെയും ആർത്തവ വിരാമ ബുദ്ധിമുട്ടുകൾ നിയന്ത്രണ വിധേയമാക്കാം.
1: ആർത്തവ വിരാമവും അനുബന്ധ പ്രശ്നങ്ങളും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ആയുർവേദ ഡോക്ടർ ആഭ ആർ.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
5: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
3: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
6: കണ്ണട വാങ്ങുമ്പോൾ ഞാൻ സൗജന്യങ്ങളുടെ പിന്നാലെ പോകാറില്ല. ഏറ്റവും മികച്ചതെന്ന് ഉറപ്പുള്ള കണ്ണടകൾ മാത്രം നൽകുന്ന ബാലുശ്ശേരി ഒപ്റ്റിക് അവന്യൂ ആണ് എപ്പോഴും എന്റെ ചോയ്സ്.
4: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
5: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
7: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
3: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
5: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
3: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
8: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
9: ഗായകൻ മെഹബൂബ് ഈണവും നേതൃത്വവും നൽകി പാടിയ ഒരു ഗ്രാമഫോൺ സംഘഗാനം. ഗാനരചന എം വി ബാലൻ.

0: നിങ്ങൾ കേട്ടത് ഗായകൻ മെഹബൂബ് ഈണവും നേതൃത്വവും നൽകി പാടിയ ഒരു ഗ്രാമഫോൺ സംഘഗാനം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
2: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
4: മാർക്കറ്റിന് മുൻവശം ബാലുശ്ശേരി.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
5: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
6: പുത്തലത്ത് കണ്ണാശുപത്രി.
7: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
6: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
8: ശോഭിക വെഡിംഗ്സ്,
9: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
10: ഹവാക്കർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്
11: ഹവാക്കർ സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
10: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മ ചെപ്പ് സമർപ്പിക്കുന്നത്
11: ഹവാക്കർ സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
12: കോക്കോരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്
13: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലാപ്രമ്പ, കോഴിക്കോട്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ
1: സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും മുബാറക് ജ്വല്ലറി രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: രാജ്യത്ത് നിലവിലുള്ള ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ടിന്റെ പ്രധാന ലക്ഷ്യം ലൈംഗിക തൊഴിലിനെ വാണിജ്യവൽക്കരിക്കുന്നത് തടയുക എന്നതാണെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. വേശ്യാലയങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്ന സ്ത്രീകളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിഷയം പരിഗണിക്കവെയാണ് ജസ്റ്റിസുമാരായ ജെ പി പർദിവാല, ആർ മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ നിരീക്ഷണം. ലൈംഗിക തൊഴിലാളികളെ ശിക്ഷിക്കാനല്ല, മറിച്ച് ഇതിനു പിന്നിലെ യഥാർത്ഥ കുറ്റവാളികളെയും ചൂഷകരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക എന്നതാണ് 70 വർഷം പഴക്കമുള്ള ITPI ആക്ടിന്റെ യഥാർത്ഥ അന്തസ്സത്ത വ്യക്തമാക്കിക്കൊണ്ടുള്ള സുപ്രീംകോടതി പരാമർശം. ഈ വിഷയത്തിൽ ശ്രദ്ധയിലാദ്യം ഡൽഹിയിൽ നിന്നും മാധ്യമ പ്രവർത്തകൻ ഡോക്ടർ ബി ബാലഗോപാൽ.
3: വേശ്യാവൃത്തി നിരോധിക്കാനോ ക്രിമിനൽ കുറ്റമാക്കാനോ അല്ല 1956 ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് എന്നാണ് സുപ്രീംകോടതി ഈ സുപ്രധാന വിധിയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വേശ്യാവൃത്തിയുടെ വാണിജ്യവൽക്കരണം തടയാനാണ് ഈ നിയമമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വേശ്യാലയങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട സ്ത്രീകളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രസ്താവിച്ച വിധിയിലാണ് സുപ്രീംകോടതി സുപ്രധാനമായ ഇക്കാര്യം വ്യക്തമാക്കിയത്. ജസ്റ്റിസുമാരായ ജെ ബി പർദിവാലയും ആർ മഹാദേവനും അടങ്ങിയ ബെഞ്ചിന്റേതാണ് ഈ വിധി പ്രസ്താവം. വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടവരെയല്ല, മറിച്ച് അതിലൂടെ സംഘടിതമായി സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നവരെയും മറ്റുമാണ് ശിക്ഷിക്കേണ്ടത് എന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ നിയമത്തിന്റെ 7, 8 വകുപ്പുകളിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ ഈ വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്നവരെ ശിക്ഷിക്കപ്പെടുന്നുള്ളൂ എന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് നിയമത്തിന്റെ 7, 8 വകുപ്പുകളിൽ വ്യക്തത വരുത്തിക്കൊണ്ട് സുപ്രീംകോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പൊതുസ്ഥലങ്ങളിൽ വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്നവരും പൊതുസ്ഥലങ്ങളിൽ വെച്ച് ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതും ആണ് കുറ്റകരമാണെന്നാണ് കോടതി ഇതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 1956 നിയമത്തിലെ 2 വകുപ്പിനെ സംബന്ധിച്ചും 2 വകുപ്പിൽ വേശ്യാലയം സംബന്ധിച്ചുള്ള കാര്യത്തിലും സുപ്രീംകോടതി വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഒരു സ്ത്രീ തന്റെ ഉപജീവനത്തിനായി മറ്റാരുടെയും സഹായമില്ലാതെ വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്ന സ്ഥലത്തെ വേശ്യാലയം എന്ന് പറയാൻ കഴിയില്ല എന്നാണ് സുപ്രീംകോടതി ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ പല കോടതികളും പല ഹൈക്കോടതികളുമൊക്കെ ഈ 1956 നിയമത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുമ്പും പല വിധികളും പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിലും ഏതാണ്ട് 300+ പേജുകൾ വരുന്ന വളരെ ബൃഹത്തായ ഒരു വിധിയാണ് ജസ്റ്റിസുമാരായ ജെ ബി പർദിവാലയും ആർ മഹാദേവനും ഈ കേസുമായി ബന്ധപ്പെട്ട്

0: ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന അതിലാണ് ഈ 1956 നിയമത്തിലെ മൂന്ന് സുപ്രധാനമായ വകുപ്പുകൾ, അതായത് 2, 7, 8 വകുപ്പുകളിലെ സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തുകയും ചെയ്തിരിക്കുന്നത്.
1: പലപ്പോഴും പോലീസ് റെയ്ഡുകളിലും മറ്റും പിടിക്കപ്പെടുന്നവർ 1956 ITPA നിയമപ്രകാരം കുറ്റം ചെയ്തവരായിരിക്കണമെന്നില്ല. നിയമത്തിന്റെ മറവിൽ സമാന കേസുകൾ ഒരുപോലെ പരിഗണിക്കുന്ന രീതിയും ശരിയല്ല എന്നതാണ് സുപ്രീംകോടതി വിധിയിലൂടെ സ്പഷ്ടമാകുന്നത് എന്ന് അഭിപ്രായപ്പെടുന്നു ഹൈക്കോടതി അഭിഭാഷകൻ ഹരീഷ് വാസുദേവൻ.
2: പ്രോസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി എടുത്തിരിക്കുന്ന ഒരു ശക്തമായ നിലപാട് 1956 ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ടിന്റെ അതിൽ തന്നെ നിലവിലുള്ള സംഗതികളാണ്. ഇന്ത്യയിൽ പൊതുവെ പ്രത്യേകിച്ച് പോലീസുകാർക്കിടയിൽ ഉള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ലൈംഗിക കച്ചവടവും തെറ്റായിട്ടുള്ള ഒരു സംഗതിയാണെന്നും ഒരു തരത്തിലുമുള്ള വേശ്യാവൃത്തിയും ഇന്ത്യയിൽ അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നുമാണ്. അത് ശരിയല്ല. പണം കൊടുത്ത് വേശ്യാവൃത്തി ഏർപ്പെടുന്നതോ അല്ലെങ്കിൽ വേശ്യാവൃത്തി നടത്തി പണം സ്വീകരിക്കുന്നതോ നേരിട്ട് ഒരു ക്രിമിനൽ കുറ്റമായി ഈ നിയമം പറയുന്നില്ല. പലപ്പോഴും പോലീസുകാർ റെയ്ഡ് ചെയ്ത് പിടിച്ചെടുക്കുമ്പോൾ, ആളുകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ, അവർ ഒരു വേശ്യാലയം നടത്തി അല്ലെങ്കിൽ വേശ്യാവൃത്തി നടത്താൻ ആളുകളെ പ്രേരിപ്പിച്ചു, അവരെ അതിലേക്ക് വലിച്ചു കൊണ്ടുവരുന്ന തരത്തിലുള്ള പ്രവൃത്തി അവരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന ഒരു തെറ്റിദ്ധാരണയിലാണ് പലപ്പോഴും അറസ്റ്റ് നടക്കുന്നത്. അല്ലെങ്കിൽ പോലീസുകാരെ അത് ദുരുപയോഗിക്കുകയാണ് ചെയ്യുക. മിക്കപ്പോഴും വേശ്യാവൃത്തിക്കല്ല കേസെടുക്കുക, ഒന്നുകിൽ പൊതു ശല്യമുണ്ടാക്കിയതിനോ അല്ലെങ്കിൽ ആളുകളെ വേശ്യാവൃത്തിക്ക് പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക്, ലൈംഗിക ആവശ്യത്തിനായിട്ട് കച്ചവടത്തിനായിട്ട് പ്രേരിപ്പിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചു എന്നാണ് പലപ്പോഴും കേസിൽ എഴുതുക. ഇത് ഇന്ത്യയിൽ വ്യാപകമായി നിലനിൽക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ സുപ്രീംകോടതി വേശ്യാവൃത്തി നിരോധിക്കാനല്ല, അതിന്റെ വാണിജ്യവൽക്കരണം നിരോധിക്കാനാണ് ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് 1956 ഒരു നിയമം വ്യാഖ്യാനിച്ചുകൊണ്ട് ഇന്ന് സുപ്രധാനമായ ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സുപ്രീംകോടതി വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം, ഈ കാര്യത്തിൽ വ്യാപകമായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു തെറ്റിദ്ധാരണ കാരണം ഒരു സ്ത്രീ തന്റെ ഉപജീവനത്തിനായിട്ട് മറ്റാരുടെയും സഹായമില്ലാതെ വേശ്യാവൃത്തിയിൽ ഇടപെടുന്ന ഒരു സ്ഥലത്തെ വേശ്യാലയം എന്ന് പറയാൻ കഴിയില്ല എന്നാണ് ഈ വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു സാധാരണക്കാരിയായ സ്ത്രീ തന്റെ വീട്ടിൽ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുന്നതിനെ, വലിയ വാണിജ്യ തലത്തിൽ നടക്കുന്ന വേശ്യാവൃത്തിയെ തടയുന്നതിന് വേണ്ടിയുള്ള ഒരു നിയമം ദുരുപയോഗിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല എന്ന് സുപ്രീംകോടതി പറയുമ്പോൾ, വാസ്തവത്തിൽ ഇന്ത്യയിൽ എമ്പാടും നിലനിൽക്കുന്ന ഒരു തെറ്റിദ്ധാരണ മാത്രമല്ല, പലപ്പോഴും പോലീസ് നടത്തുന്ന അതിക്രമങ്ങളും അധികാര ദുർവിനിയോഗങ്ങളും കൂടിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇത് സംഭവിക്കുന്നത് ഇത്തരം സാധാരണക്കാരായിട്ടുള്ള ഒരു വേശ്യാവൃത്തിയിൽ ജീവിക്കാൻ വേറെ ഗതിയില്ലാത്തതുകൊണ്ട് ചെയ്യുന്ന വേശ്യാവൃത്തിയെ സാധാരണ കോടതികളൊന്നും ഈ നിയമത്തിന്റെ ശരിയായ പരിരക്ഷ അവർക്ക് കൊടുക്കാതെ അവരെ പോലെ ഒരാൾക്ക് സുപ്രീംകോടതി വരെ പോകേണ്ടി വന്നു ഈ നിയമത്തെ കൃത്യമായി വായിക്കാൻ വേണ്ടി എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് നാളെ മുതൽ വേശ്യാവൃത്തി തുടങ്ങണം എന്നല്ല സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത്. വേശ്യാലയങ്ങൾ നിരോധിക്കുന്നതിന് വേണ്ടിയിട്ടും വേശ്യാലയങ്ങൾ കൂടുതലായി വരുന്നതിനും അവിടെ വലിയ കച്ചവടത്തിന്റെ പേരിൽ നടക്കുന്ന ലൈംഗികതയും നിരോധിക്കുന്നതിന് വേണ്ടിയിട്ടും ഉണ്ടാക്കിയ ഒരു നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അങ്ങേയറ്റം പാവപ്പെട്ടവരായിട്ടുള്ള ആരെങ്കിലും നിവൃത്തികേടിന്റെ ഭാഗമായി വേശ്യാവൃത്തിക്ക് പോയാൽ അവരെ ശിക്ഷിക്കാനല്ല ആ നിയമം ഉണ്ടാക്കിയത് എന്ന ഒരു ദർശനം, ആ നിയമം എന്തിനാണ് ഉണ്ടാക്കിയത് എന്ന ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങൾ പറയുന്നത് വാസ്തവത്തിൽ സുപ്രീംകോടതി നടത്തിയിട്ടുള്ള വളരെ ശുഭോദർക്കമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നാളെ മുതലെങ്കിലും ഇന്ത്യയിൽ ഇത്തരം ആളുകളെ തേടിപ്പിടിച്ച് പോലീസ് അവർക്ക് കൈക്കൂലി കിട്ടാത്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയും ജാമ്യമില്ലാതെ ജയിലിലടക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവൃത്തി ഇനിയെങ്കിലും അവസാനിക്കും എന്ന് നമുക്ക് കരുതാം.
1: ലൈംഗിക തൊഴിലിൽ ഏർപ്പെടുന്നവരുടെ പുനരധിവാസം എന്നത് പ്രധാന കാര്യം തന്നെയാണ്. സാമൂഹ്യ പ്രവർത്തക അഡ്വക്കേറ്റ് PM ആതിര ശ്രദ്ധയോട്.
3: ഉപജീവനത്തിനായി ശരീരം വിൽക്കേണ്ടി വരുന്ന, വേശ്യാവൃത്തിയിൽ ഏർപ്പെടേണ്ടി വരുന്ന സ്ത്രീകളെ സംബന്ധിച്ചിട്ട് സുപ്രീംകോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് വന്നിട്ടുള്ള ഒബ്സർവേഷൻ അതൊരു ക്രിമിനൽ കുറ്റമായി കണക്കാക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് കഴിഞ്ഞ 70 വർഷത്തിലധികമായി നിലനിൽക്കുന്ന ഒരു രാജ്യത്തിനകത്ത് അതിന്റെ 7, 8 വകുപ്പുകൾ വളരെ കൃത്യമായിട്ട് സ്ത്രീ വ്യക്തിപരമായിട്ട് പൊതു ഇടങ്ങളിൽ, ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇത്തരം സ്ഥാപനങ്ങളുടെ പരിസരത്ത് വെച്ച് ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടാൻ വിധം പെരുമാറുന്നത്, ആകർഷിക്കാൻ ശ്രമിക്കുന്നത്, ഇതൊക്കെ കുറ്റകൃത്യമാണ് എന്ന് പറയുന്ന 7, 8 വകുപ്പുകൾ അവിടെ നിലനിൽക്കുകയാണ് സുപ്രീംകോടതി ഇങ്ങനെയൊരു ഒബ്സർവേഷൻ ഇന്ന് നടത്തിയിട്ടുള്ളത്. പോലീസ് അറസ്റ്റ് ചെയ്ത ആയിരക്കണക്കിന് സ്ത്രീകളുടെ പുനരധിവാസം സംബന്ധിച്ചിട്ടുള്ള കേസ് വന്നപ്പോഴാണ് ഇതൊന്നും അവരുടെ പുനരധിവാസത്തിനുള്ള സംവിധാനങ്ങളില്ലാത്ത നാട്ടിനകത്തു നിന്നുള്ള ഒരു വിധിയായിട്ടാണ് ഇതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി കഴിയുള്ളൂ. കാരണം ജീവിക്കാൻ മറ്റൊരു ഉപാധിയും ഇല്ലാത്ത സ്ത്രീകളാണ് ശരീരം ലൈംഗിക കൃത്യങ്ങൾക്കായിട്ട് വിറ്റഴിക്കാൻ സന്നദ്ധമാകുന്നത്. അതൊരു ട്രേഡിംഗ് ആയിട്ട്, ഒരു വ്യവസായമായിട്ട് അല്ലെങ്കിൽ

0: ആ രീതിയിൽ മാറിയാൽ മാത്രമേ അത് കുറ്റകൃത്യമായി കണക്കാക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞ് ആ നിയമത്തിൽ സുപ്രീംകോടതി വെള്ളം ചേർക്കുന്ന സമയത്ത് ഇപ്പോഴും ആ സ്ത്രീകളുടെ പുനരധിവാസം എന്നുള്ളത് അസാധ്യമായ ഒരു ഇന്ത്യക്കകത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ദയനീയമായിട്ടുള്ള വിധിയാണിത്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്ന രാജ്യം ഏത് എന്ന ചോദ്യത്തിന് തലകുനിച്ച് ജനാധിപത്യ ഇന്ത്യയെന്ന് ഉത്തരം പറയേണ്ടുന്ന ഗതികേടിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. അതിനകത്ത് അങ്ങനെ ഏർപ്പെടുന്ന സ്ത്രീകളെ നിങ്ങൾ കുറ്റവാളികളായി കാണേണ്ടതില്ല എന്ന് പറഞ്ഞ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള പരിഗണനയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും ഈ പറയും വിധം പോലീസിനെ പേടിച്ച് രാത്രിയിൽ പിടികൂടപ്പെട്ടാൽ പോലീസിന്റെ കൂടി ലൈംഗികാതിക്രമത്തിന് വിധേയമാകുന്നത് പേടിച്ച് ജീവിച്ചിരുന്ന ഒരു നിവൃത്തിയുമില്ലാതെ ശരീരം വിറ്റിരുന്ന സ്ത്രീകൾക്ക് ഈ വിധി ഒരു ആശ്വാസം തന്നെയാണ്. പക്ഷെ ആ ആശ്വാസം ആത്യന്തികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി മാറുന്നില്ല എന്നുള്ളത് കൂടി നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത.
1: എല്ലാ ലൈംഗിക തൊഴിലുകളെയും ഒരുപോലെ അപലപിക്കുക എന്നതല്ല നിയമത്തിന്റെ ലക്ഷ്യം. മറിച്ച് നിലവിലെ ITPA നിയമത്തിന്റെ നിർവചനത്തിലുള്ള ചില അവ്യക്തതകൾ നീക്കുക എന്നതാണ് സുപ്രീംകോടതി പരാമർശത്തിലൂടെ വ്യക്തമാകുന്നത്. ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ, ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
3: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിച്ചത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9287223230.
1: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കൈയെത്തും ദൂരത്ത്.
3: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
0: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
4: തൊണ്ണൂറുകളിൽ മലയാള ചലച്ചിത്ര സംഗീതത്തിന് ലഭിച്ച ഒരു പ്രതിഭയാണ് ശ്രീ രമേശ് നാരായണൻ. ഹിന്ദുസ്ഥാനി രാഗങ്ങൾ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം ചെയ്ത ധാരാളം പാട്ടുകൾ ജനമനസ്സുകളിൽ ഇടം നേടിയിട്ടുണ്ട്. കമൽ സംവിധാനം ചെയ്ത മേഘ് മൽഹാർ എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് ഇന്ന്.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയ നില ഇളയരാജയുടെ അതിശയ ലോകം സമർപ്പിക്കുന്നത്
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
4: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
3: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
6: 1985 റിലീസായ ശിവാജി ഗണേശൻ ചിത്രം മുതൽ മര്യാദയിൽ നിന്ന് ഒരു ഗാനം. ഈ ചിത്രത്തിലെ ഗാനങ്ങളെ മുൻനിർത്തി വൈരമുത്തു ആ വർഷം മികച്ച ഗാനരചയിതാവിനുള്ള ദേശീയ പുരസ്കാരം നേടുകയുണ്ടായി. മലേഷ്യ വാസുദേവൻ, എസ് ജാനകി എന്നിവരാണ് ഗായകർ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനീല സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
2: പ്രൊവിഡൻസ് കോളേജ് റോഡ് മലപ്പുറം കോഴിക്കോട്
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
4: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ നോവൽ ടൈം അടിയാള പ്രേതം പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ സമർപ്പിക്കുന്നത്
5: എച്ച് എൻ കെ യൂറോളജി സെന്റർ
6: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത എച്ച് എൻ കെ യൂറോളജി സെന്റർ ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ 8592944444
7: ഉണ്ണിച്ചക്കിനെ കുറിച്ച് അറിയണമെങ്കിൽ അവരാജൻ സാറിന്റെ മോനെ സൗകര്യത്തിന് കിട്ടണം. എന്തായാലും നാളത്തെ ശവമടക്ക് കഴിയാതെ അത് നടക്കില്ല. സാറേ, ഞാൻ രണ്ടുപേരെ കണ്ടുവച്ചിട്ടുണ്ട്. ഒന്ന് പഴയൊരു സ്രാങ്കാണ്, ഭാവക്കുട്ടി. അയാളായിരുന്നു ഉണ്ണിച്ചക്ക സാറിനെയും കൂട്ടി ഈ അന്വേഷണത്തിനൊക്കെ പോയത്. അയാൾക്ക് കാര്യങ്ങളറിയാം. പിന്നെ കറുപ്പൻ, അയാൾ പനിയടിച്ച് കിടക്കേണ്. അത് നമുക്ക് വീട്ടിൽ ചെന്ന് പൊക്കാം. അതിനു മുമ്പേ ചെയ്യേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. അറിയാം, ഒറ്റക്കൊമ്പനെയും കൂട്ടി ബെഞ്ചമിൻ പള്ളിയിലേക്ക് പുറപ്പെട്ടു. സെമിത്തേരിയിൽ ഇമ്മാനുവലിനെ അടക്കിയ കുഴിമാടം തുറന്നിട്ട നിലയിലാണ്. ഊരും പേരുമില്ലാത്തൊരു കുരിശ് ഇത്തിരി മാറിക്കിടക്കുന്നുണ്ട്. കുഴിക്കുള്ളിലെ ശവപ്പെട്ടിക്ക് വലിയ കേടൊന്നുമില്ല. പള്ളിമേടയിലെ വികാരിയുടെ മുറിയിൽ വെച്ച് ബെഞ്ചമിൻ രണ്ടച്ഛന്മാരുമായി സംസാരിച്ചു. നേരത്തെ വന്ന് പരിശോധന നടത്തിപ്പോയ ഉണ്ണിച്ചക്കൻ എങ്ങനെയാണ് ശവമോഷണത്തെക്കുറിച്ച് അറിഞ്ഞതെന്ന്

0: പാതിരിമാർക്കറിയണമായിരുന്നു. പരാതി കിട്ടിയെന്നാണ് അന്ന് പറഞ്ഞത്. ഈയിടവകയെന്ന് അങ്ങനെ ഒരു പരാതി പോയിട്ടില്ല. കൊച്ചച്ഛൻ ആകാംക്ഷ മറച്ചുപിടിച്ചില്ല. അതിന് തീരെ പ്രാധാന്യം കൊടുക്കാതെ ബെഞ്ചമിൻ പറഞ്ഞു. സെമിത്തേരിയുടെ ചുറ്റുപാടുള്ള ആരെയോ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ വിവരമാണ്. സെമിത്തേരിയിൽ കിടന്നുറങ്ങിയിരുന്ന കുഞ്ഞിട്ടിയുടെ വിവരം പുറത്തു പറയാതിരിക്കാൻ ബെഞ്ചമിൻ പ്രത്യേകം ശ്രദ്ധിച്ചു. കീഴ്ജാതിക്കാരനായ കുഞ്ഞിട്ടിയുടെ മേൽ കുറ്റം ചുമത്താനും അതൊരു വർഗീയ കലഹത്തിലേക്ക് തിരിച്ചുവിടാനും താൽപ്പര്യമുള്ള നിരവധി പേർ ഈ ഇടവകയിൽ തന്നെയുണ്ട്. അല്ല, അച്ഛന്മാരി വിവരം നേരത്തെ അറിഞ്ഞിരുന്ന? ബെഞ്ചമിൻ ചോദിച്ചു. കൊച്ചച്ഛന്റെ മുഖം കുനിഞ്ഞു. തീരെ വൈദഗ്ധ്യമില്ലാത്ത മോഷ്ടാവിനെ പിടികൂടുമ്പോഴുണ്ടാകുന്ന എല്ലാ ഭാവങ്ങളും അവിടെയുണ്ടായി. അദ്ദേഹം അവ്യക്തമായ എന്തൊക്കെയോ തട്ടിമൂളിച്ചു. കൃത്യമായ ഉത്തരം പറയാതിരിക്കാനാണ് കൊച്ചച്ഛന്റെ ശ്രമമെന്നും ബെഞ്ചമിന് പിടികിട്ടി. എന്നാൽ അതേ ചൊല്ലി അവരെ പ്രതിരോധത്തിലാക്കേണ്ടതില്ലെന്ന് അയാൾ തീരുമാനിച്ചു. ഇതാരാണ് കട്ടോണ്ടുപോയെന്ന് വല്ല പിടിയുമുണ്ടോ? അതിനിപ്പോ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റണ തെളിവൊന്നുമില്ല. പക്ഷെ ആ കൊച്ചു മരിച്ചപ്പ അതിന്റെ അപ്പച്ചൻ സേവിയാറ് സ്ഥിരബുദ്ധിയില്ലാണ്ട് എന്തൊക്കെയോ ചെയ്തായിരുന്നു. ഇനിയിപ്പോ അയാളായിരിക്കുമെന്നാ ഞങ്ങളുടെ സംശയം. അതിലുറപ്പൊന്നുമില്ല. ഇക്കാര്യം നേരത്തെ തന്നെ കണ്ടെത്തി കത്തുമെഴുതി വച്ചിട്ടാണ് ഉണ്ണിച്ചക്കൻ പോയതെന്ന് ബെഞ്ചമിൻ പറഞ്ഞില്ല. ആ കുട്ടിയുടെ മരണത്തിൽ എന്തെങ്കിലും അസാധാരണത്വമുണ്ടായിരുന്നതായി അച്ഛന്മാർക്ക് തോന്നിയിരുന്നു. ആ നേരത്ത് ഇവിടുത്തെ വികാരി വില്യമച്ഛനായിരുന്നു. അദ്ദേഹം ഇവിടുന്ന് സ്ഥലം മാറി പോവുകയും ചെയ്തു. പലവട്ടം ഞാൻ വിളിച്ചിട്ടും അദ്ദേഹവുമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല. എന്തോ മറച്ചുവെക്കാനുള്ള വ്യഗ്രതയോടെ വികാരി അച്ഛൻ പറഞ്ഞു. അരമണിക്കൂറിന് ശേഷം മേടയിൽ നിന്ന് ബെഞ്ചമിനെ യാത്രയാക്കാനായി കൂടെ ഇറങ്ങിയപ്പോൾ വളരെ ഗോപ്യമായി അദ്ദേഹം പറഞ്ഞു, വില്യമച്ഛനെ അന്വേഷിക്കണ്ട, കാണാൻ പറ്റൂല, അച്ഛൻ ചികിത്സയിലാണ്. എന്താണ് അസുഖം? മാനസികമാണ്, അത് പുറത്തു വിട്ടിട്ടുമില്ല. മനുഷ്യന്റെ യുക്തിക്കും ബുദ്ധിക്കും മുഴുവനായും പിടിതരാത്ത ഭ്രാന്ത് എന്ന പ്രതിഭാസത്തെക്കുറിച്ചാണ് മടക്കയാത്രയിൽ ബെഞ്ചമിൻ ആലോചിച്ചത്. നിലവിലുള്ള സ്ഥലകാലങ്ങളിൽ നിന്നുള്ള വിട്ടുപോക്കാണ് ഭ്രാന്ത്. അവർ മുഖ്യധാരയിൽ നിന്ന് സ്വയം ഒഴിഞ്ഞുപോയില്ലെങ്കിൽ ഒഴിപ്പിക്കാനുള്ള സംവിധാനം സമൂഹം ഉണ്ടാക്കിക്കൊടുക്കും. നല്ലൊരു വിഭാഗം പേർ കരുതലോടെ സ്വയം അപ്രത്യക്ഷരാകുന്നു. തങ്ങളെ മാറ്റി നിർത്തുന്ന ഭൂരിപക്ഷം വരുന്ന ജനത വെറും അസംബന്ധമാണെന്ന് അവർക്ക് തോന്നുന്നുണ്ടാകുമോ? ഉണ്ണിച്ചക്കന്റെ മാഞ്ഞുപോക്കും അതിനു മുമ്പ് തെളിയിക്കപ്പെട്ട പഴയൊരു കൊലപാതകവും അയാളുടെ മനസ്സിലേക്ക് വന്നു. പാണ്ഡ്യാലക്കൽ അച്ചമ്പിയുടെ വീട്ടിലെ കാപ്പിരിത്തറ തുറന്നു പരിശോധിക്കണമെന്ന് ഉണ്ണിച്ചക്കൻ ആദ്യം പറഞ്ഞപ്പോൾ ബെഞ്ചമിൻ പുച്ഛിച്ച് തള്ളിയതാണ്. എന്നിട്ടും അയാൾ പിന്മാറാതെ പിന്തുടർന്നു.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
2: HNK യൂറോളജി സെന്റർ,
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
4: ഓഹ്, കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നേ, നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണണം.
3: അതിപ്പോ ചേവായൂർ HNK യൂറോളജി സെന്ററിൽ പോകുവാൻ നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റിവെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ HNK. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാട്ടിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
5: FM പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. CPIയിലെ മുഹമ്മദ് മുഹസിൻ LDFന് വേണ്ടി പത്രിക നൽകിയതോടെയാണ് തിരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. UDFിൽ നിന്ന് കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനാണ് സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം. സംസ്ഥാനത്തെ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സെക്രട്ടേറിയറ്റിൽ വകുപ്പ് സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ലഹരിക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പരിപാടി വൈകിട്ട് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മനുഷ്യബുദ്ധിയെ നന്മയിലേക്ക് നയിക്കാൻ ഉതകുന്നതായിരിക്കണം വിദ്യാഭ്യാസമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കൈക്കോട്ടുകടവ PMSA പൂക്കോയത്തങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കാസർകോട് ജില്ലാതല പ്രവേശനോത്സവം ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ചിരട്ടയുടെയും ആവശ്യത്തിലും വിലയിലും വൻ മുന്നേറ്റം. ചില്ലറ വിപണിയിൽ കിലോയ്ക്ക് 31.50 രൂപ മുതലും മൊത്ത വിപണിയിൽ 33 രൂപയുമാണ് ചിരട്ടയ്ക്ക് വില. ശക്തമായ മഴ സാഹചര്യം കണക്കിലെടുത്ത് ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം

കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് ശോഭിക വെഡിംഗ്സ്
1: കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ. മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ് കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
2: തെന്നിന്ത്യയിലെ സംഗീത സംവിധായകനും ഗായകനും ഗാനരചയിതാവുമായ ഇളയരാജയുടെ ജന്മദിനമാണ് ഇന്ന്. തമിഴ്നാട്ടിലെ ചെന്നൈ സ്വദേശിയായ ഇദ്ദേഹം വിവിധ ഇന്ത്യൻ ഭാഷകളിലായി ഏതാണ്ട് 4500

തെന്നിന്ത്യയിലെ സംഗീത സംവിധായകനും ഗായകനും ഗാനരചയിതാവുമായ ഇളയരാജയുടെ ജന്മദിനമാണ് ഇന്ന്. തമിഴ്നാട്ടിലെ ചെന്നൈ സ്വദേശിയായ ഇദ്ദേഹം വിവിധ ഇന്ത്യൻ ഭാഷകളിലായി ഏതാണ്ട് 4500 ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. കൂടാതെ 800 ചലച്ചിത്രങ്ങൾക്ക് പിന്നണി സംഗീതമൊരുക്കിയിട്ടുണ്ട്. കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരത്തിന് അർഹനായ ഇദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ച ഒരു ചിരി കണ്ടാൽ എന്ന ഗാനമാണ് ഹണി ഡ്രോപ്സിൽ ആദ്യം. ചിത്രം പൊന്മുടിപ്പുഴയോരത്ത്. രചന ഗിരീഷ് പുത്തഞ്ചേരി. പാടിയത് മഞ്ജരി, വിജയ്, യേശുദാസ്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ഭാരത സർക്കാർ നൽകുന്ന പത്മഭൂഷൺ പുരസ്കാരത്തിനും ഇളയരാജ അർഹനായിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, മലയാളം, ഹിന്ദി, മറാത്തി എന്നീ ഭാഷകളിലെ സിനിമകൾക്ക് അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. മൂന്നാം പക്കം എന്ന ചിത്രത്തിലെ ഇദ്ദേഹം ഈണം നൽകിയ ഉണരുമീ ഗാനം എന്ന പാട്ടാണ് ഹണി ഡ്രോപ്സിൽ ഇനി. രചന ശ്രീകുമാരൻ തമ്പി, പാടിയത് ജി വേണുഗോപാൽ.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് വിജയശ്രീ രാജീവ്.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണ വില
5: എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
7: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
8: ക്രസൻ ബിൽഡേഴ്സ്, ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
9: ക്രസൻ ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: ലോകപ്രശസ്തമായ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ക്ലാസിക് സിനിമാ വിഭാഗത്തിൽ ജോൺ എബ്രഹാം സംവിധാനം ചെയ്ത അമ്മ അറിയാൻ പ്രദർശിപ്പിച്ചു. സിനിമ നിർമ്മിച്ച് 40 വർഷത്തിലേറെ കഴിഞ്ഞാണ് അന്താരാഷ്ട്ര വേദിയിൽ വീണ്ടും ആ ചിത്രമെത്തുന്നത്. ആ ചലച്ചിത്ര നിർമ്മാണവുമായി സഹകരിച്ചവരിൽ നടൻ ജോയ് മാത്യു, ഫിലിം എഡിറ്റർ ബീന പോൾ എന്നിവരാണ് കാനിലേക്ക് ക്ഷണം ലഭിച്ച് റെഡ് കാർപ്പറ്റിൽ സ്വീകരണം ഏറ്റുവാങ്ങിയത്. ചിത്രത്തിലെ നായക കഥാപാത്രമായി അഭിനയിച്ച ജോയ് മാത്യു കാനിൽ തങ്ങൾക്ക് ലഭിച്ച സ്വീകരണത്തെപ്പറ്റിയും അമ്മ അറിയാൻ എന്ന ചിത്രത്തെക്കുറിച്ചും സംസാരിക്കുന്നു ആർട്ട് കഫേയിൽ.
2: ജോയേട്ടൻ എന്ന് കോഴിക്കോട്ടുകാർ സ്നേഹപൂർവ്വം അല്ലെങ്കിൽ ഒരു അല്പ അധികാരം എടുത്ത് വിളിക്കുന്ന ജോയ് മാത്യു, നമ്മുടെ അമ്മ അറിയാൻ അതിൻ്റെ 40th വാർഷികം ആചരിക്കുന്ന വേളയിൽ കാൻ ഫെസ്റ്റിവലിൽ ക്ലാസിക് സിനിമാ വിഭാഗത്തിൽ അതിന് നൽകിയ വരവേൽപ്പിൽ പങ്കെടുത്ത് മടങ്ങി വന്നിട്ടുള്ള ആളാണ്. അദ്ദേഹത്തോട് ആ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. ഈ ഒരു ക്ലാസിക് വിഭാഗത്തിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ്, അതിൻ്റെ ഒരു അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചാൽ നന്നായിരുന്നു. എങ്ങനെയാണ് അതിൻ്റെ ഒരു മാനദണ്ഡം, എന്തായിരുന്നു അതിൻ്റെ ഒരു കാരണം? എന്ന്
3: മാനദണ്ഡമൊന്നുമില്ല, അവർ ഞാൻ അഭിനയിച്ച പടം എന്ന് അറിഞ്ഞപ്പോൾ തന്നെ കാൻ ഫെസ്റ്റിവൽ ക്ലാസിക്കിൽ പെടുത്തി. 40 മുമ്പ് നിർമ്മിക്കപ്പെട്ട ഈ സിനിമ കേരളത്തിലെ ബുദ്ധിജീവികൾ എന്ന് പറയപ്പെടുന്ന നമ്മളുടെ അവാർഡ് കമ്മിറ്റിക്കാരും ഒക്കെ തഴഞ്ഞൊരു സിനിമയാണ്. പക്ഷേ സായിപ്പിന് കുറച്ചും കൂടെ വിവരമുള്ളതുകൊണ്ട് ബ്രിട്ടീഷ് ഫിലിം അക്കാദമി മികച്ച 10 ഇന്ത്യൻ സിനിമകളിൽ ഒന്നായി അമ്മ അറിയാനെ അമ്മയെ തിരഞ്ഞെടുത്തിരുന്നു. ബിൽ സീപ്മാൻ എന്നൊരു ഇംഗ്ലീഷുകാരൻ ഈ പടത്തെ മുൻനിർത്തി ഒരു ഗവേഷണ പ്രബന്ധം തയ്യാറാക്കുകയും അതിന് ലണ്ടനിലെ യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് കൊടുക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഈ അടുത്ത കാലത്താണ് മരിച്ചത്. അങ്ങനെയുള്ള ഒരു പരിഗണനയുള്ള സിനിമ എവിടെ പോയി എന്നുള്ള അവരുടെ ഭാഗത്തുനിന്നുള്ള അന്വേഷണത്തിന്റെ ഫലമായിട്ടാണ് അവർ ഇതിന്റെ പ്രിന്റ് നെഗറ്റീവ് നശിച്ചുപോയി, പ്രിന്റ് പൂനെ ഫിലിം മാർക്കേസിൽ കണ്ടെത്തിയത്. അപ്പോൾ ആ പ്രിന്റും ഏകദേശം ഡാമേജ് ആയിരുന്നു. അങ്ങനെ സുവീന്ദർ സിംഗ് ദുഡേക്കർ എന്നൊരു കക്ഷി സിനിമയോട് വലിയ താല്പര്യമുള്ള, സിനിമയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിനൊരു കമ്പനി ഉണ്ട്, റീസ്റ്റോർ ചെയ്യുന്ന ഒരു കമ്പനി, ചെലിയിലും ബോംബെയിലുമാണ് അതിൻ്റെ ഓഫീസുകൾ. അങ്ങനെ 1.5 വർഷമെടുത്ത് അദ്ദേഹം അത് റീസ്റ്റോർ ചെയ്തു, അതായത് 4K മാറ്റി. 4K റീസ്റ്റോർ ചെയ്ത് ഓരോ ഫ്രെയിമും ഫ്രെയിം ഫ്രെയിമായിട്ട് അത് വേണ്ട ശബ്ദവും കളറൊക്കെ കൊടുത്ത് മനോഹരമാക്കിയെടുത്തത് സബ്മിറ്റ് ചെയ്തു ഈ കമ്മിറ്റി.

0: കൂടാതെ. അപ്പോൾ കാൻ ഫിലിം ഫെസ്റ്റിവൽ കമ്മിറ്റി ഈ സിനിമയെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ക്ലാസിക്കായി പരിഗണിക്കുകയും ഈ വർഷത്തെ ഇന്ത്യയിൽ നിന്നുള്ള ഒരേ ഒരു എൻട്രിയായി എടുക്കുകയും ചെയ്തു. നോക്കുമ്പോൾ ഇതിന്റെ ഡയറക്ടർ മരിച്ചുപോയി, അഭിനയിച്ച പലരും മരിച്ചുപോയി, ജീവിച്ചിരിക്കുന്ന അപൂർവം ചില ആൾക്കാരിൽ ഒന്ന് ഞാനുണ്ട്, ഇതിന്റെ ക്യാമറമാൻ വീണുണ്ട്, എഡിറ്റർ ബീനയുണ്ട്, ഞങ്ങൾ മൂന്നാളെയുമാണ് അവർ ക്ഷണിക്കുന്നത്. പക്ഷേ വേണുവിന് വരാനൊത്തില്ല. അങ്ങനെ ഞാനും ബീനയും പോയി ആ ചുവന്ന പരവതാനിയിലൂടെ കലങ്ങും വിലങ്ങും നടന്ന് കേരളത്തിന്റെ പെരുമ മലയാളിയുടെ അന്തസ് ജോൺ അബ്രഹാമിന്റെ ഓർമ്മ ഒക്കെ ഉയർത്തിപ്പിടിച്ചു.
1: ജോട്ടിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ജോൺ താങ്കളാണ് ഇവിടെ ഉണ്ടാകേണ്ടിയിരുന്നത് എന്ന് ഒരല്പം വേദന കലർന്ന് എന്താ ഒരു സ്മൃതി പോലെ താങ്കൾ ആ കുറിപ്പുകളിൽ എഴുതിയത് ഞങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. അതിലും താങ്കൾ പറയുന്നുണ്ട് ഈ കാൻ ഫെസ്റ്റിവലിന് ചില ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ, അപ്പൊ അങ്ങിട്ടിരുന്ന അറ്റയർ കണ്ടാൽ ഹോളിവുഡ് നടന്മാരൊക്കെ ഇടുന്ന പോലത്തെ ഒരു അറ്റയർ ഇട്ടാണ് അങ്ങ് അതിൽ പങ്കെടുക്കുന്നത്. പക്ഷെ അത് അവിടുത്തെ ഒരു അനിവാര്യതയാണ് അങ്ങ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ജോട്ടിന് ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടുണ്ടോ?
0: കാൻ ഫെസ്റ്റിവൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. ഞാൻ മറ്റു രണ്ട് ഫെസ്റ്റിവലുകളിൽ ദുബായ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, അതുപോലെ ലൊക്കാർണോ, ഇവിടെ രണ്ട് സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് കാനിലൊക്കെ പോകാൻ പറ്റുന്നുള്ളതൊക്കെ അങ്ങോട്ടൊരു ഏതോ കാലത്തെ സ്വപ്നം മാത്രമായിരുന്നു. അവിടെ റെഡ് കാർപ്പറ്റിലൂടെ പോകാൻ പറ്റുന്നുള്ളത് വിചാരിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു അവസരം കിട്ടി. പക്ഷെ അവിടുത്തെ ഈ കോസ്റ്റ്യൂം, അവിടുത്തെ ഈ ഡ്രസ് കോഡാണ്, നമ്മളൊന്നുകിൽ ഭാരതീയ സംസ്കാരത്തിനനുസരിച്ച വേഷം ധരിക്കണം, എന്ത് ഷർവാണി അല്ലെങ്കിൽ അങ്ങനത്തെ സാധനമൊക്കെ. അപ്പൊ എനിക്കതൊക്കെ ധരിക്കാന്ന് പറഞ്ഞെനിക്ക് ശരിയല്ലോ, അതുകൊണ്ട് ഞാൻ ധരിക്കാറില്ല, കണ്ടിട്ടില്ല. ഞാൻ എന്നാ വേഷത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. പിന്നെയുള്ളത് ഈ ടോക്സിഡോ സ്യൂട്ടാണ്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ എന്ത് പറയാലോ, നല്ല വസ്ത്രം ധരിക്കാൻ ഇഷ്ടപ്പെടാത്താരാള്. അപ്പോൾ പണം പോയാലും പവർ കറക്റ്റ് എന്ന് ചോദിച്ചിട്ട് അത് ധരിപ്പിച്ചു. അങ്ങനെയാണ് അവിടെ പോയത്. ജോൺ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തിന്റെ മനസ്സ് എല്ലാ കാലവും പറയുകയും എല്ലാ സമയവും പറയുകയും, ഞാൻ ഇവിടുന്ന് ജോണിന്റെ ഒരു ചിത്രം എന്റെ പെട്ടിയിൽ കൊണ്ടുപോവുകയും അത് അവിടെ ആ ഭാഗത്ത് അതിന്റെ നടക്കുമ്പോഴൊക്കെ ഞാൻ അത് എന്റെ കയ്യിൽ വെച്ചിരുന്നു. അത് ഞങ്ങൾ ജോൺ അബ്രഹാം ഫെസ്റ്റിവൽ കോഴിക്കോട് നടത്തിയിരുന്നപ്പോ ഒരു ബാഡ്ജാണ്, അത് നമ്മൾ തോളത്തൂക്കില്ലേ, കഴുത്തിലിടുക, അത് തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ജോൺ ഓർമ്മകളാണ് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നത് യാത്ര മുഴുവൻ.
1: ഒരു കുറിപ്പിൽ താങ്കൾ ചോദിച്ചിരുന്നു അവരൊക്കെ എവിടെ പോയി എന്ന് പറഞ്ഞിട്ടൊരു കുറിപ്പ് താങ്കൾ അതിനെ കുറിച്ച് എഴുതിയതില് അതിന്റെ പ്രധാന സംഘാടകരെയൊക്കെ ഓർക്കുകയുണ്ടായി. പക്ഷെ അതിലൊരു മുഖ്യ സംഘാടന പദവി വഹിച്ചിരുന്ന അമ്മദ് ക ഇപ്പോഴും കോഴിക്കോട്ട് പേരാമ്പ്രയിലുണ്ട് അല്ലേ?
0: അമ്മദ് ഇപ്പോഴും ഉണ്ട്, പക്ഷെ അമ്മദ് തീരെ അവശനാണ്, രോഗാതുരനാണ്. അദ്ദേഹം ഇല്ലെങ്കിൽ ഈ സിനിമ നടക്കൂല. അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയാണ് ഈ സിനിമ പൂർത്തീകരിക്കാൻ കാരണമായത്. പക്ഷെ അദ്ദേഹത്തിനെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ യാത്ര ചെയ്യാനോ ഒന്നും വയ്യാത്തൊരവസ്ഥയിലാണ്. അദ്ദേഹത്തെ ഞാൻ ഓർമ്മിച്ചിട്ടുണ്ട്, അതിൽ ഒരുപാട് ആൾ ഓർമ്മിച്ചിട്ടുണ്ട്.
1: ക്ലാസിക് വിഭാഗത്തിലുള്ള ചിത്രങ്ങളുടെ പ്രദർശനം അതിന്റെ ഒരു രീതി എങ്ങനെയാണ്?
0: അല്ല, ആദ്യം നമ്മളെ സ്റ്റേജിലേക്ക് വിളിച്ച് പരിചയപ്പെടുത്തും. പിന്നെ ഈ സിനിമയെ പറ്റി അവർ ഫ്രഞ്ചിലും ഇംഗ്ലീഷിലും ഓരോ ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഓഡിയൻസ് ഉണ്ടല്ലോ, അപ്പൊ ഇങ്ങനെ പറഞ്ഞ ഓഡിയൻസ് ആയിട്ട് യൂട്യൂബിൽ നമ്മൾ നോക്കിയാൽ കാണാം. അമാറിയാൻ സ്ക്രീൻ ഡിങ് ക്യാൻ അടിച്ചു കഴിഞ്ഞാൽ കാണാം. തിങ്ങി നിറഞ്ഞ വിദേശ പ്രതിനിധികളാണ്, അവര് ഈ സിനിമ ത്രൂട്ടിരുന്ന് കണ്ടു. അതിലൂടെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള അനുരാഗ് കശ്യപ്പുണ്ടായിരുന്നു, പിന്നെ ഒരു നാലഞ്ച് ആൾക്കാരുണ്ടായിരുന്നു, പിന്നെ ജോണിന്റെ പഴയ ചില ഇറ്റാലിയൻ സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവര് മീഡിയ ഉണ്ടായിരുന്നു. അവര് മുഴുവനും കാണുകയും അവസാനം എഴുന്നേറ്റ് നിന്ന് കരഘോഷം മുഴക്കുകയൊക്കെ ഉണ്ടായി. ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. ഞങ്ങൾ വിചാരിച്ചു പകുതി ആകുമ്പോഴേക്കും ആൾക്കാർ എണീറ്റ് പോവും. ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികൾ അങ്ങനെയാണല്ലോ, ഇങ്ങനത്തെ സിനിമയ്ക്ക് വന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് കൂട്ടമായിട്ട് എണീറ്റ് പോവും. അവിടെ അങ്ങനെയല്ല, അവിടെ വളരെ ആത്മാർത്ഥതയുള്ള ആൾക്കാരാണ്, ജാഡ കുറവുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അവർ കണ്ടിരുന്നു, ചില സംശയങ്ങളൊക്കെ അവർ ചോദിച്ചു. ഒരു വയസ്സായ സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് ഫോട്ടോഗ്രാഫ് ഒക്കെ വാങ്ങി. എന്നിട്ട് അവരെന്നോട് ചോദിച്ചു സിനിമയിലുള്ളത് മേക്കപ്പാണോ എന്ന് ചോദിച്ചത്. അവർ സിനിമയിലുള്ളത് ഒറിജിനൽ ആണ്, ഇതാണ് മേക്കപ്പ്. അങ്ങനെയുള്ള ചില തമാശകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ
1: ജോട്ടിന് ഈ സംഭാഷണത്തിന് ഇടയ്ക്ക് ജോട്ടൻ സൂചിപ്പിച്ചു നമ്മുടെ ഇവിടെ കേരളത്തിൽ അത് വേണ്ട പോലെ ബുദ്ധിജീവി എന്ന് നടിക്കുന്നവർ സ്വീകരിച്ചില്ല എന്ന്. അതേസമയത്ത് കേരളം മുഴുക്കെ അത് 16mm പ്രൊജക്ടർ കൊണ്ട് നടന്ന അനുഭവം ജോട്ടന് മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കുന്നില്ലേ? അവിടെ സാധാരണ മനുഷ്യരുടെ ഇടയിൽ അതൊരു ആഘോഷമായി അവരത് ഹൃദയത്തിൽ സ്വീകരിച്ചൊരു അനുഭവം.
0: നമ്മുടെ നാട്ടിൽ പലരും വിചാരിക്കുന്നത്, പണ്ടൊക്കെ ഞങ്ങളൊക്കെ പ്രായത്തിൽ വിചാരിക്കുന്നത്, 4 പുസ്തകം വായിക്കുകയും 2 പുസ്തകം ഒരു സഞ്ചിയിലിട്ടിട്ട് ആ സഞ്ചി തോളിലിടുകയും അതിൽ ജുബ്ബ സംഘടിപ്പിക്കുകയും താടിയും മുടിയും നീട്ടി നടക്കുകയൊക്കെ ബുദ്ധിജീവിയായി. ബുദ്ധിജീവി എന്ന് പറഞ്ഞാൽ അതല്ല, സയൻസിലൊക്കെ ബുദ്ധിയുള്ള ആൾക്കാരില്ലേ? സയൻസിൽ ചരിത്രത്തിലൊക്കെ ബുദ്ധിയുള്ള ആൾക്കാരുണ്ട്, ഇവിടെ സാഹിത്യകാരന്മാരാണ് ബുദ്ധിജീവികൾ. അപ്പൊ ഇതിൽപ്പെട്ട കുറച്ച് ആൾക്കാരെ പിടിച്ചിട്ട് അന്നത്തെ ഗവൺമെന്റ് സന്തോഷിപ്പിച്ചാൽ അവരെ പിടിച്ച് അവാർഡ് കമ്മിറ്റിയിലിടും. അപ്പൊ അവാർഡ് കമ്മിറ്റിക്കാർ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് അവാർഡ് നീക്കി വെക്കും, മനസ്സിലായോ? അപ്പൊ ജോണിനെ പോലത്തെ ഒരു പ്രതിബന്ധം

0: ഒരിക്കലും ഒരു അവാർഡ് കമ്മിറ്റിക്കാരന് മുമ്പ് പോയിട്ട് സാറേ എന്റെ സിനിമ ഒന്ന് പരിഗണിക്കണം എന്ന് പറയുന്നു തോന്നുന്നുണ്ടോ? നേരെ മറിച്ച് അവനെ കണ്ട പുറത്ത് പിടിച്ചു നിർത്തിയിട്ട് എന്താണ് എന്റെ സിനിമ പരിഗണിക്കാഞ്ഞു എന്ന് ചോദിക്കും. അതാണ് ജോൺ. അപ്പോ ഇവിടെയുള്ള പ്രേക്ഷകർ അന്നത്തെ സിനിമകളുടെ നിലവാരം വെച്ചും അളന്നു നോക്കുമ്പോൾ അവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. മനസ്സിലായിട്ടില്ല നടിക്കുകയാണോ എനിക്കറിയില്ല. ഇപ്പൊ ഒരു നിരൂപകൻ അന്ന് എഴുതി, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നിരൂപകന് പേര് ഞാൻ പറയുന്നില്ല, ഇതിലെ സംഭാഷണങ്ങൾ പലതും വിദേശ കവിതകളുടെ പരാവർത്തനം പോലെ തോന്നിപ്പിച്ചു. ഇന്ന് ഏറ്റവും അധികം റീൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ആ വരികളാണ്. ഞാൻ എന്തിന് പോകണം, ഈ ഗ്രാമം വിട്ടു പോകുവാൻ എനിക്ക് മടിയുണ്ട്, അതാണ്. അപ്പോ ഈ കാലത്തിനനുസരിച്ച് ഓടാത്ത ഈ നൊണ്ടി നടക്കുന്ന കുറെ ആൾക്കാരാണ് ഇവിടുത്തെ ബുദ്ധിജീവികൾ. അപൂർവം ചില ആൾക്കാരുണ്ടാവും വ്യത്യസ്തരായിട്ട്, എന്നാലും ഭൂരിപക്ഷം പേരും ഈ ജാടപ്പുറത്ത് ജീവിക്കുന്നവരാണ്. അവരെഴുതുന്ന ലേഖനം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ലളിതമായി കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ലല്ലോ, ലളിതമായി മനുഷ്യനോട് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഞാനന്ന് ഈ സിസ്റ്റം പ്രൊജക്ടറായിട്ട് പല സ്ഥലത്തും പ്രദർശിപ്പിക്കാൻ പോയിട്ടുണ്ട്. 300 രൂപ 200 രൂപ ഒക്കെ മതി കിട്ടുക. ഞാൻ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ, ലോഹി എന്ന് പറഞ്ഞ പെരുമണക്കാരൻ, പിന്നെ ബിജു എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ മുതുകുളത്തിലുള്ള ഒരു കക്ഷി, ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്, ഒടേസ സത്യൻ, എല്ലാവരും പോയിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും ഒരു അനുഭവം ഉണ്ടായത് മാത്രം ഞാൻ ഓർമ്മിക്കാം. സാധാരണ മനുഷ്യന്മാരുടെ ഞാൻ ഈ കൊല്ലം തങ്കശ്ശേരി എന്നുള്ളൊരു സ്ഥലത്ത് ഇത് പ്രദർശിപ്പിക്കാം. ഞാൻ തന്നെയാണ് പ്രൊജക്ടർ കോൺട്രി ചെയ്ത് ഇടയ്ക്ക് പൊട്ടിപ്പോകുമ്പോൾ ഒട്ടിക്കുന്നത്. അപ്പൊ നാടൻ മനുഷ്യന്മാരാണ് കാണാൻ വന്നിട്ടുള്ളത്, ഈ കടപ്പുറത്തൊക്കെയുള്ള ആൾക്കാരാണ്. അപ്പൊ അതില് ഞാനിത് അവസാനം പടം കഴിഞ്ഞു, ആൾക്കാരൊക്കെ നിശബ്ദരായിരുന്നു കണ്ടു, ആരും എണീറ്റ് പോയൊന്നുമില്ല കേട്ടോ. അവര് സൂപ്പർ സ്റ്റാറുകളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആദ്യമേ, ഇത് സൂപ്പർ സ്റ്റാർ പടങ്ങളൊന്നുമല്ല, നിങ്ങൾ വിചാരിക്കുന്ന കണ്ടന്റൊന്നുമല്ല, ഇത് നിങ്ങളുടെ പ്രശ്നങ്ങളും ഈ നാട്ടിൽ നടന്ന സംഭവങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അപ്പോ എല്ലാവരും വന്ന് സിനിമ ഉണ്ട്, എണീറ്റ് പോകുമ്പോൾ ഒരു സ്ത്രീ ഇപ്പോഴും ഓർമ്മയുണ്ട്, വയസ്സായ സ്ത്രീ എന്നോട് ചോദിച്ചു, അപ്പൊ ഇയാളല്ലയോ അതിലെ അതിലാസത്തിൽ കൂടെ നടന്നു പോയത്, അതിന് ഞാൻ കുറെ ദൂരെ നടക്കുന്നു. അപ്പോ ഞാൻ പറഞ്ഞ ഞാൻ തന്നെയാണ്, വല്ലത് കഴിച്ചായിരുന്നു ആ ചോദ്യം ഇപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ പച്ച പിടിച്ച് കിടക്കുക. അതായത് നിങ്ങൾ ഫുഡ് വല്ലത് കഴിച്ചോ എന്ന് ചോദിച്ചത്. അങ്ങനത്തെ ഒരുപാട് ഓർമ്മകളിൽ ഏറ്റവും പച്ച പിടിച്ചെടുക്കുന്ന ഓർമ്മയാണ്. അതേ തങ്കശ്ശേരിയിൽ അതേ സ്കൂളിൽ ഞാൻ സിനിമ നടനായതിന് ശേഷം മറിയം മുക്ക് എന്നുള്ള സിനിമ ഷൂട്ട് ചെയ്യാൻ പോയി, ബെഞ്ച് രണ്ട് ബെഞ്ച് അടുപ്പിച്ചിട്ട് ഇങ്ങനെ പഴയ ഓർമ്മയിൽ അവിടെ കുറച്ച് നേരം കിടന്നപ്പോൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വന്നു. അങ്ങനെയാണ് ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് പോലെയാണ് അമ്മാറിയാനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ ഇപ്പോഴും എന്നിൽ സജീവമായി നിൽക്കുന്നത്.
1: താങ്കൾ പറഞ്ഞ അവസാനിപ്പിക്കുന്നത് പോലെ ആ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ആ ഒരു ആഹ്വാനം നമ്മുടെ മലയാളികളോട് കൂടിയാണ് എന്ന് ഞങ്ങൾ വായിച്ചെടുക്കുന്നു. അത് ഇപ്പോൾ ഈ കാനിൽ അത് അംഗീകരിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഒരു മഹത്വം ഒരിക്കൽ കൂടി തിരിച്ചറിയുന്നു. ആ അനുഭവങ്ങൾ പങ്കിടാൻ കുറച്ച് നേരം ആകാശവാണിയോടൊപ്പം ഉണ്ടായതിൽ പ്രത്യേകം നന്ദി. താങ്ക് യു.
2: അമ്മ അറിയാൻ എന്ന ചിത്രം കാൻ ഫെസ്റ്റിവലിലെ ക്ലാസിക് വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട് പ്രദർശിപ്പിച്ചതിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ചിത്രത്തിലെ നായക കഥാപാത്രമായി വേഷമിട്ട നടൻ ജോയ് മാത്യു ഇന്നത്തെ ആർട്ട് കഫേയിൽ.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: പോലീസ്?
5: മിസ് സീമ?
4: അതെ.
5: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
4: എന്തിന്? പക്ഷെ ഞാൻ
5: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
4: ഡിജിറ്റൽ അറസ്റ്റ്?
5: 100,000 തന്നാൽ വിട്ടേക്കാം.
4: ഇത്രയും പൈസയോ?
5: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
4: നീ ആ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
5: അയ്യോ,
4: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
6: ഹലോ മമ്മ.
4: ഹായ്.
6: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

ആകാശവാണി 103.6 റിയൽ എഫ് എം ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആസ്വദിക്കാം മനോഹരങ്ങളായ ഒരു പിടി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം മഴവില്ല് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും കെ എസ് ചിത്രയും ചേർന്നാലപിച്ചത്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കേൾക്കാം. അച്ഛനെയാണ് എനിക്കിഷ്ടമെന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്നാലപിച്ചത്. എസ് രമേശൻ നായരുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

FM പ്രധാന വാർത്തകൾ. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 10:30 ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ബ്രിക്സ് കൂട്ടായ്മയുടെ ആദ്യ ബ്രിക്സ് അഴിമതി വിരുദ്ധ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന്. വെർച്വലായി ചേരുന്ന യോഗത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ CEPA പ്രാബല്യത്തിൽ വന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. CEPA വെറുമൊരു വ്യാപാര കരാറല്ലെന്നും നാഗരിക വിശ്വാസത്തിന്റെ പ്രസ്താവനയാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ബഹുഭാഷാ സേവനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഡിജിറ്റൽ ഇന്ത്യ ഭാഷിണി ഡിവിഷനും ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡും കരാർ ഒപ്പുവെച്ചു. രാജ്യത്തെ വ്യവസായ ആഭ്യന്തര വ്യാപാര മേഖലയിലെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ബഹുഭാഷാ സേവനം ശക്തമാക്കുകയാണ് ലക്ഷ്യം. യുവാക്കളുടെ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കാനും വ്യവസായ മേഖലയിലെ ആവശ്യങ്ങൾക്ക് അവരെ സജ്ജരാക്കാനും രൂപീകരിച്ച ഇന്ത്യ സ്കിൽസ് ആക്സിലറേറ്ററിന്റെ ഉന്നതതല വട്ടമേശ സമ്മേളനം ന്യൂഡൽഹിയിൽ ചേർന്നു. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭത്വ മന്ത്രാലയം വേൾഡ് ഇക്കണോമിക് ഫോറവുമായി സഹകരിച്ചാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും വേതനം വിരമിക്കൽ ആനുകൂല്യങ്ങളും പെൻഷനും വർദ്ധിപ്പിച്ച് ഒറ്റത്തവണയായി എല്ലാ മാസവും 1 നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണയോട് NK പ്രേമചന്ദ്രൻ MP. ഇവരുടെ വേതനം പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും പര്യാപ്തമല്ലെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞു. ഇന്നലെ മലപ്പുറത്ത് അന്തരിച്ച കേരള ലളിതകലാ അക്കാദമി മുൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ചിത്രകാരനുമായ KV ദയാനന്ദന്റെ സംസ്കാരം ഉച്ചയ്ക്ക് കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ. അദ്ദേഹത്തിന് 78 വയസ്സായിരുന്നു. CBSE ഉത്തരക്കടലാസ് പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ ഓൺലൈൻ പോർട്ടൽ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചു. ശനിയാഴ്ച അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 10:00.

0: അർപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: The Real FM 103.6.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
1: ഗാനോപഹാരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യ ഗാനം കേൾക്കാം അച്ചുവിൻ്റെ അമ്മ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ഗാനോപഹാരത്തിലിനി ഫ്രണ്ട്സ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും സംഘവും ആലപിച്ച ഗാനമാണ്. ആർ കെ ദാമോദരന്റെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്. വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: വെനീസിയ ബാത്ത്വെയർ.
4: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ ലിറ്റർ.

0: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.
2: നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്.
4: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
5: ബി എം എച്ച് ആരോഗ്യജാലകത്തിന് ശേഷം ഗാനോപഹാരം തുടർന്ന് കേൾക്കാം.
0: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. ബി എം എച്ച് ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
6: ഞാൻ ഡോക്ടർ അന്നാമണി, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ജനറൽ സർജറിയിലെ സീനിയർ കൺസൾട്ടന്റ് സർജനാണ്. ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ, സ്റ്റേജ് 1 and 2 കണ്ടുപിടിച്ചാൽ അതിന്റെ ക്യൂർ റേറ്റ് വളരെ ഹൈ ആണ്, ലോങ് ടേം സർവൈവൽ വളരെ ഹൈ ആണ്. സ്റ്റേജ് 3 കണ്ടുപിടിച്ചാൽ അത് കുറഞ്ഞു വരും. സ്റ്റേജ് 4 കണ്ടുപിടിച്ചാൽ നമുക്ക് ക്യൂർ ചെയ്യാൻ സാധ്യമല്ല. സ്റ്റേജ് 4 എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ മറ്റ് പല ഭാഗങ്ങളിലോട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഇത്രയും എഡ്യൂക്കേഷനും അവയർനെസ്സും ഉള്ള നാട്ടിൽ നമ്മൾ കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കേണ്ടതാണ്. സ്ത്രീകളിൽ ഏറ്റവും അധികം കണ്ടുവരുന്ന ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസറാണ്. ചിലര് വളരെ ലേറ്റ് സ്റ്റേജിലാണ് നമ്മുടെ അടുത്ത് ഈ ബ്രസ്റ്റ് ക്യാൻസറായിട്ട് വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ ബേബിയിൽ കണ്ടുവരുന്നത് ലേറ്റ് ആയിട്ട് വരുന്ന കൂടുതൽ രണ്ട് കൂട്ടരാണ്. ഒന്ന്, പ്രായമുള്ള സ്ത്രീകൾ 70 വയസ്സിന് മുകളിൽ, അവർക്ക് മുഴയുണ്ട്, തടിപ്പുണ്ട്, അത് വലുതാവണമെന്നുണ്ടെന്ന് അറിയാം, എന്നിട്ടും മക്കളോടോ മരുമക്കളോടോ അതിനെക്കുറിച്ച് പറയുന്നില്ല. വേറൊരു കൂട്ടരെന്ന് പറഞ്ഞാൽ മുലയൂട്ടുന്ന അമ്മമാരിൽ കാണുന്ന മുഴകൾ മിക്കതും പഴുപ്പോ പാല് കെട്ടിക്കിടക്കുന്ന മുഴകളോ ആവാം, എന്നാലും അവരിൽ ക്യാൻസർ വരില്ല എന്നില്ല. ഇപ്പൊ പഴുപ്പ് നമ്മൾ പണ്ടത്തെ പോലെ കീറാറില്ല. കൂടുതലും നമ്മൾ അൾട്രാസൗണ്ട് ഗൈഡഡ് ആസ്പിറേഷൻ എന്ന് പറയും, സ്കാൻ ചെയ്തുകൊണ്ട് അതിലെ പഴുപ്പ് കുത്തിയെടുക്കുക. അത് ചിലപ്പോൾ 2-3 ചെയ്യേണ്ടി വരും. അപ്പൊ മുലയൂട്ടുന്ന അമ്മമാരിലും മുഴ കണ്ടാൽ അതിന് അൾട്രാസൗണ്ട് സ്കാനും, ആവശ്യമുണ്ടെങ്കിൽ ഈ കോർ ബയോപ്സി എന്ന് പറയുന്ന ഒരു ടെസ്റ്റും ആവശ്യമാണ്. ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രോഗലക്ഷണം എന്ന് പറയുന്നത് സ്തനത്തിൽ കാണുന്ന മുഴയാണ്. അതുകൂടാതെ ഉള്ളത് മുലക്കണ്ണ് ഉള്ളിലോട്ട് വലിയ അല്ലെങ്കിൽ തൊലിപ്പുറത്തുള്ള ചേഞ്ചസ്, കക്ഷത്തിലുള്ള മുഴകൾ. അത് കൂടുതൽ പേഷ്യൻസിന്റെ അടുത്ത് കക്ഷത്തിൽ മുഴകൾ കണ്ടുപിടിച്ച് വരുമ്പോൾ അത് ഫാറ്റ് മാത്രമാണ്. ഉള്ളിലുള്ള കഴലകളും അതിന്റെ ഒരു ലക്ഷണമാവാം. കൂടുതൽ 40 മുകളിലാണെങ്കിലും, ദ യങ്സ്റ്റ് പേഷ്യന്റ് ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് 24 മുകളിലോട്ട് ഏത് പ്രായം വരെയും പോവാം. അപ്പൊ ഏത് പ്രായത്തിലുള്ളതും പേഷ്യന്റിലും ഈ മുഴ കണ്ടുപിടിച്ചാൽ അതിന് 35 താഴെയാണെങ്കിൽ അൾട്രാസൗണ്ട് സ്കാൻ, അതിന് മുകളിലാണെങ്കിൽ ഒരു മാമോഗ്രാം ടെസ്റ്റും ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ട് സംശയാസ്പദമായുള്ള മുഴകൾ ഉണ്ടെങ്കിൽ അതിനൊരു കോർ ബയോപ്സി. കോർ ബയോപ്സി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മുഴയിൽ നിന്ന് ഒരു കോശം, കുറച്ചൊരു കോശത്തിന്റെ ഒരു പീസ് നമ്മൾ എടുത്ത് ടെസ്റ്റിന് അയക്കും. ആ കോർ ബയോപ്സി വെച്ച് നമുക്കത് ക്യാൻസർ ആണോ അല്ലയോ, അല്ലെങ്കിൽ ക്യാൻസറിന്റെ പല ടൈപ്സ് ഉണ്ട്, ആ ടൈപ്സ് വെച്ചും ചികിത്സയിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ പലതായിട്ടും നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഏത് പ്രായത്തിലും ബ്രസ്റ്റിലെ മുഴയോ അല്ലെങ്കിൽ ബ്രസ്റ്റിന്റെ ഷേപ്പിൽ എന്തെങ്കിലും വ്യത്യാസമോ, അല്ലെങ്കിൽ മുലക്കണ്ണിന് നീര് വരുന്നത് നമ്മൾ കൂടുതൽ വറീഡ് ആവുന്നത്, അതായത് ബ്ലഡ് സ്റ്റെയിൻഡ് ആവും, ഒരു സിംഗിൾ ഡക്റ്റിലും കൂടെ വരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ വറീഡ് ആവേണ്ടത്. എന്നാലും ഇതുപോലെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ സ്തനത്തിൽ തോന്നിയാൽ അത് ഒരു അടുത്തുള്ള സർജനെ കാണിച്ച് അതിന്റെ ആവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്. ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനത്തിൽ വരുന്ന ക്യാൻസറിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? റിസ്ക് ഫാക്ടേഴ്സിൽ പലതും നമുക്ക് ഒന്നും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റില്ല. ഒന്ന്, നമ്മൾ സ്ത്രീ ആണെന്നുള്ളത് തന്നെ ഒരു റിസ്ക് ഫാക്ടേഴ്സ് ആണ്. പിന്നെ പ്രായം ഏറും തോറും റിസ്ക് ഫാക്ടർ കൂടി വരുന്നു. ആർത്തവം നേരത്തെ തുടങ്ങുന്നതും ലേറ്റ് ആയിട്ട് എൻഡ് ചെയ്യുന്നതും ഒരു റിസ്ക് ഫാക്ടറാണ്. കുട്ടികൾ ഇല്ലാതിരിക്കുക, നള്ളി പാരസ് എന്ന് പറഞ്ഞാൽ കൺസീവ് ചെയ്യാതിരിക്കുന്നത് ഒരു റിസ്ക് ഫാക്ടറാണ്. ഏജ് അറ്റ് ഫസ്റ്റ് ചൈൽഡ് ബർത്ത്, 30 മുകളിലാണ് ആദ്യം കുട്ടി ഉണ്ടാവുന്നത്, അതും ഒരു റിസ്ക് ഫാക്ടറാണ്. പൊണ്ണത്തടി എന്ന് പറഞ്ഞാൽ ഒബീസിറ്റി ഓൾസോ ഇൻക്രീസസ് യുവർ റിസ്ക് ഫാക്ടർ. ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ പിൽസ്, ഈ ഹോർമോൺ റീപ്ലേസ്മെന്റോ അത് കുറെ നാൾ എടുക്കുന്നതും അതും ഒരു റിസ്ക് ഫാക്ടറാണ്. അപ്പൊ ഇതിൽ ചിലത് മാത്രമേ നമുക്ക് എന്തെങ്കിലും മോഡിഫൈ ചെയ്യാൻ പറ്റും. ബ്രസ്റ്റ് ഫീഡിംഗ് ഹാസ് എ പ്രൊട്ടക്റ്റീവ് റോൾ, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത് നല്ലതാണ്. ഒരു ഒബീസിറ്റി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കുക, എക്സസൈസ് ചെയ്യുക, ഇത് എല്ലാത്തിനും നല്ലതാണ്. ബ്രസ്റ്റ് ക്യാൻസറിന്റെ കുറച്ചൊന്ന് റിസ്ക് കുറയ്ക്കും, കംപ്ലീറ്റ് ആയിട്ട് നിവാരണം ചെയ്യുകയില്ല. ശരിയായ ചികിത്സ

0: ിലൂടെ ശരിയായുള്ള വിലയിരുത്തലൂടെ നമുക്ക് ഈ ബ്രസ്റ്റ് ക്യാൻസർ കാരണമുള്ള മരണങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വളരെ കുറയ്ക്കാൻ സാധിക്കും.
1: ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നൽകുന്നു 24 മണിക്കൂറും ഇന്റർവെൻഷണൽ കാർഡിയോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ഗാസ്ട്രോ സർജറി, ജനറൽ സർജറി, ഓർത്തോ സ്പൈൻ സർജറി, പ്ലാസ്റ്റിക് സർജറി, ബേൺസ് കെയർ എന്നീ വിഭാഗങ്ങളുമായി കോഴിക്കോട്ടെ ഏറ്റവും മികച്ച ട്രോമ കെയർ.
3: ഇപ്പോൾ കോഴിക്കോട് BMHൽ എല്ലാ വിഭാഗങ്ങളിലും മെഡിസെപ് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ്.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.

ഗാനോപഹാരം 103.6 റിയൽ എഫ്എം. ഗാനോപഹാരത്തിൽ കേൾക്കാം അഥർവം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം. ഒ എൻ വിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

0: ഗാനോപഹാരം
1: 103.6 Real FM.

0: ദീർഘകാലം കോഴിക്കോടിന്റെ കടൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിൽ തൊഴിലാളിയായും ഖലാസിയായും പ്രവർത്തിച്ച ബീരാൻകോയയാണ് ഇന്ന് നമ്മോടൊപ്പം കയ്യൊപ്പിൽ. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോഴിക്കോടിന്റെ അഭിമാനമായി വർത്തിച്ച രണ്ട് കടൽപ്പാലങ്ങളാണ് ലയൺസ് പാർക്കിനോട് ചേർന്നും സൗത്ത് ബീച്ചിലും ഉണ്ടായിരുന്നത്. കപ്പൽ വഴിയുള്ള വാണിജ്യത്തെ എല്ലാവിധത്തിലും പരിപോഷിപ്പിച്ചിരുന്ന രണ്ട് വികസന സ്തംഭങ്ങളായ ഈ പാലങ്ങളുടെ നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിച്ച ബീരാൻകോയ തന്റെ അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇപ്പോൾ.
1: ഞാൻ കോഴിക്കോട് കണ്ണാടിക്കലാണ് താമസിക്കുന്നത്. 75 വയസ്സായി. പിന്നെ കോഴിക്കോട് കടൽപ്പാലത്തിൻ്റെ മെയിൻ്റനൻസ് വർക്ക് ചെയ്തിട്ട് കുറേ കാലം പോയിരുന്നു. കോഴിക്കോട് കടൽപ്പാലം എന്ന് പറഞ്ഞാൽ ഒരു വളക്കൂറുള്ള മണ്ണ് എന്നല്ല പറയുക, വളക്കൂറുള്ള പാലയായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനമാണ് കടൽപ്പാലം. ഈ കപ്പലൊക്കെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ വേസ്റ്റേജ് വരാതെ തരത്തിൽ സ്പീഡിലും വളരെ വേഗത്തിൽ ഈ പണികളൊക്കെ ചെയ്ത് തീർത്തിട്ടുള്ള ഒരുപാട് തൊഴിലാളികൾ ഇതിനോട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു, ജീവിച്ചിട്ടുണ്ട്. അപ്പം ഞാനടക്കം ഈ പാലം റിപ്പയറിൻ്റെ കാരണം കൊണ്ടിട്ട് തന്നെ രാത്രിയിലും പകലിലൊക്കെ ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. നമ്മൾ റെയിൽവേൻ്റെ ട്രക്ക് ലൈൻ എന്ന് പറയുന്ന മാതിരി തന്നെ ഇവിടെയുണ്ട് ചെറിയൊരു ട്രക്ക് ലൈന്. അതിൽ ട്രക്കാണ് ഓടിക്കുക, സാധാരണ ട്രെയിനൊന്നും ഉണ്ടാവില്ല. അതേ മോഡലുള്ള റെയിലുകളൊക്കെ ഉണ്ട്, ചെറിയതാണ്. അയച്ചാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയാൽ ട്രക്ക് വീണുപോകും. അപ്പോൾ അതൊക്കെ കേജ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ആണി അടിച്ചിട്ട് രണ്ടാമത് ലെവലായി കൊടുക്കും. അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഈ കടൽപ്പാലത്തിൻ്റെ മുകളിലുണ്ട്. ശരിക്കും ഈ കടൽപ്പാലത്തിൻ്റെ മുകളിൽ പണിയെടുത്താൽ ലോകത്തോടെ പോയാലും ജീവിക്കുക, എന്ത് പണിയും, അങ്ങനത്തെ എല്ലാ ഐറ്റം പണിയും കോഴിക്കോട് കടൽപ്പാലത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ എത്ര ആളുകൾ ജീവിച്ച സ്ഥാപനമാണ് ഈ കോഴിക്കോട് കടൽപ്പാലം. ചെറിയ ആളാകുന്ന സമയത്ത് തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ എൻ്റെ ഒരു അളിയൻ ഇതിൻ്റെ ഒരു കോണ്ടക്ടർ കൂടെ ഉണ്ടായതിനെ കൊണ്ട് ആ കയറപ്പിലാണ് പാലത്തിൻ്റെ പണിയിൽ ഏർപ്പെട്ട്. അങ്ങനെ കുറേ കാലം ഇതിൻ്റെ വലിയ വലിയ മൂപ്പന്മാരൊക്കെ പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ട്, അവരൊക്കെ കൂടെ നിന്നിട്ട് അവരൊക്കെ ചീത്ത കേട്ടിട്ടൊക്കെ നല്ല നിലക്ക് പോലെ അനുസരിച്ച് പണി പഠിച്ചതിനെ കൊണ്ടാണ് ഈ പാലം അവസാനം നിലനിർത്തി കൊണ്ടാണ് എനിക്ക് സാധിച്ചത്. അതിൽ ഇവിടുത്തെ എൻജിനീയേഴ്സിനൊക്കെ എന്നോട് വലിയ കാര്യം തന്നെയായിരുന്നു. ഇവിടെ വന്ന് ശിവരാജ് വിജയൻ സാർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. മൂപ്പര് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് വന്ന് പിന്നെ ചീഫ് എഞ്ചിനീയറായിട്ട് മൂപ്പര് പോയി. അവസാനം മൂപ്പര് പിരിയുന്ന സമയത്ത് വിദ്യാഭ്യാസ ഡയറക്ടർ ബോർഡായിട്ടായിരുന്നു മൂപ്പര് പോയത്. പിന്നോടൊക്കെ വലിയ കാര്യമായിരുന്നു മൂപ്പർക്ക് ഈ പണിയിൽ. പിന്നെ ഏറ്റവും സത്യസന്ധമായിട്ട് ആരോടൊരു കൈക്കൂലിയ കാര്യമൊന്നും വാങ്ങാനുള്ള ഇത് മൂപ്പർക്കില്ല. അങ്ങനത്തെ ആളുകളൊക്കെ നമുക്ക് കണ്ടാലറിയാം ഓരോ ആൾക്കാർ വന്നാലും. എന്നാലും നല്ല നിലക്കാണ് ഈ പണികളൊക്കെ നടത്തിക്കൊണ്ട് പോയത്. അപ്പോൾ ഏറ്റവും നല്ല പേരുള്ളൊരു ഹാർബറായിരുന്നു നമ്മളെ ഈ നോർത്തിലും സൗത്തിലുള്ള രണ്ട് കടൽപ്പാലങ്ങൾ. പിന്നീട് അത് വേണ്ടാന്ന് ഈ ഉദ്യോഗസ്ഥന്മാർ തീരുമാനിച്ച് ഈ പാലം ഇനി റിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, അത് പൊളിക്കാനുള്ളതെന്ന് പറഞ്ഞു. പിന്നെ കടലാണ് പൊളിക്കുക. അപ്പോൾ ഈ പാലത്തിന് രണ്ട് ഐറ്റാണ്. ഒന്ന് മുകളിൽ ടോപ്പ് കാലിൻ്റെ മുകളിൽ വലിയ ഹെവി 10 ഇഞ്ചിൻ്റെ ഗാഡറുകളാണ്. അതിൻ്റെ മുകളിൽ 1 അടി കനുള്ള സ്ലാബാണ്. 4x4 മീറ്റർ സ്ക്വയർ മീറ്ററുള്ള വലിയ സ്ലാബുകളാണ് അതിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നത്. 776 അടി

ാണ് പാലത്തിൻ്റെ മൊത്തം നീളമുള്ളത്. പിന്നെ അന്ന് ബ്രിട്ടീഷുകാരെ കാലത്ത് ഇത് നിർമ്മിച്ചത് ശ്രീകണ്ഠം മേസ്ത്രി എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിൻ്റെ ഓർമ്മയിലുള്ളത്. അദ്ദേഹമാണ് ഇതിൻ്റെ കരാറുകാരനായിരുന്നത്. അന്ന് ആ കൂട്ടത്തിൽ ചാക്കോ റൈറ്റർ എന്ന് പറയുന്ന ചാക്കോ എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഡയറക്ടറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കാലം ഈ പണികളൊക്കെ അങ്ങനെ എടുത്ത് കൊണ്ടു നടന്ന് പിന്നെ ആ മേസ്ത്രി മരണപ്പെട്ടതിൻ്റെ ശേഷം ചാക്കോ എന്ന് പറഞ്ഞ ആളാണ് പിന്നെ ഇതിൻ്റെ പണിയെടുത്തത്. അദ്ദേഹത്തിൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ മകനറ്റാണ് സണ്ണി മാത്യൂസ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. മൂപ്പരാണ് പിന്നെ കരാറുകാരനായത്. അയാളെ കൂട്ടത്തിലാണ് എൻ്റെ പെങ്ങളെ ഭർത്താവ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കുറേ കാലം പണിയെടുത്തതിന് ശേഷം ആ അളിയൻ്റെ കെയറോഫിലാണ് ഞാനും ആ പണിയിലേക്ക് എത്തുന്നത്. അപ്പോൾ എല്ലാ സാമഗ്രികളും ഉണ്ട്, പണിയെടുക്കാനുള്ള സംവിധാനം. മുമ്പൊക്കെ കൈകൊണ്ടാണ്. ഒരു ഗേഡർ മാറ്റുന്നുണ്ടെങ്കിൽ ആ നട്ടും ബോൾട്ടൊക്കെ ഹേമറും ചിസലും വെച്ചിട്ട് വെട്ടി മുറിച്ചൊഴിവാക്കണം. ഇന്നിപ്പോൾ കട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ മറ്റു പലതുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരുപാട് പരിക്കുകളൊക്കെ പറ്റുന്ന പണികളൊക്കെ തന്നെ റഫായ വർക്കാണ്. ഗേഡറൊക്കെ തന്നെ പാലത്തിൻ്റെ ഒരറ്റത്തു മാറ്റി കഴിഞ്ഞാൽ നേരെ പടിഞ്ഞാറ് അങ്ങേ അറ്റത്ത് പോയും ഉള്ള ഗേഡർ മാറ്റിയാലും ആദ്യം മാറ്റി ഗേഡർ ഏതാണെന്ന് മനസ്സിലാവില്ല. അപ്പോഴേക്കിത് റസ്റ്റ് പിടിച്ചിട്ടുണ്ടാകും. അങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ. പിന്നെ അവസാനം ഒരു അപ്ലക്സ് പെയിൻറ്റ് എന്ന് പറഞ്ഞ സാധനം, റബ്ബർ കോട്ടിങ്ങുള്ള ആ പെയിൻറ്റ് അടിച്ചതിൻ്റെ ശേഷമാണ്. 10 കൊല്ലം ഗ്യാരൻ്റിയാണ്. ഗ്യാഡർ ഉപ്പുവെള്ളത്തിലിട്ടാലും ഒന്നും ആവില്ല. ആ കോലത്തിലാണ് അവസാനം ഉണ്ടായിരുന്നത്. പക്ഷേ അതോടുകൂടിയിട്ടാണ് പിന്നെ പാലം പൊളിച്ച് ഒഴിവാക്കുന്നത്. എന്നിരുന്നാലും ഈ കപ്പലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ 8-10 മഞ്ചികളുണ്ട്. മഞ്ചി എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയത് 60 ടൺ കൊള്ളുന്നതാണ്. ബാക്കിയൊക്കെ അതിൽ കൂടുതൽ 150 ടൺ വരെ കൊള്ളുന്ന മഞ്ചികളുണ്ട്. ഇതൊരു 8-10 മഞ്ചികൾ ടഗ് കെട്ടി വലിച്ച് കൊണ്ടുപോകണം. ഫോർട്ടിൻ്റെ ടഗ്ഗാണ് അത്. സാമൂതിരി എന്ന് പേരായതുണ്ട്, മരക്കാരെന്ന് പേരായ 2 ടഗ് എൻ്റെ ഓർമ്മയിലുണ്ട്. ഇവർ കെട്ടി വലിച്ച് കൊണ്ടുപോകും. അപ്പോൾ ഇത്രയും മഞ്ചികൾ അവിടെ പോയി 6 കിലോമീറ്റർ അപ്പുറമാണ് കപ്പൽ നിർത്ത്. കടൽപ്പാലത്തിൻ്റെ അവിടെ നിന്നും പടിഞ്ഞാറ് 6 കിലോമീറ്റർ അപ്പുറം കപ്പൽ സ്ഥിതി ചെയ്യും. അവിടെ നിന്നാണ് ഈ സാധനം ലോഡാക്കിയിട്ട് നേരെ കൊണ്ടുവരുന്നത്. പക്ഷേ ഈ മഞ്ചി പായിക്കൊക്കെ ഓടാൻ പറ്റും. പക്ഷെ അത് സമയത്തിന് പിയറിലെത്തൂല. ഏതെങ്കിലും ഇപ്പോൾ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് എങ്ങോട്ടെങ്കിലുമൊക്കെ പോയി പോകും. ചിലപ്പോൾ കണ്ണൂർ വരെയൊക്കെ പോയിട്ടായിരിക്കും കോഴിക്കോട് തിരിച്ച് വരിക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ടഗ് കെട്ടി വലിച്ചുകൊണ്ടോട് പണി സ്പീഡ് കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് വേഗത്തിൽ ഈ കപ്പലൊക്കെ പണി നടത്താതെ കെടുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ വെയിറ്റിംഗ് ഇത് കൊടുക്കണം. അതൊന്നും നമ്മളെ കോഴിക്കോട് കടപ്പുറത്ത് ഉണ്ടായിട്ടില്ല, ഈ കടൽപ്പാലത്തിന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കൊച്ചിയിലും തൂത്തുക്കുടിയിലൊന്നും വെലിങ്ങനെ കപ്പൽ പോക്കില്ല. ഏറ്റവും സ്പീഡിൽ വേഗം വരുത്തി കോഴിക്കോട്ടേക്കാണ്. അങ്ങനെ ഏത് സമയത്തും നല്ല വർക്ക് നടത്തിൻ്റെ സ്ഥലമാണിത്. പിന്നീട് ഇത് വേണ്ടെന്ന് വെച്ച് എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് അറിയില്ല. മറ്റുള്ള ഹാർബറിൻ്റെ ഇത് അന്നങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഹാർബറിൻ്റെ മറ്റുള്ള ഹാർബറിന് പണിയില്ലാത്തതിൻ്റെ പേരിലാണ് ഇത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്തുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാലും ബ്രിട്ടീഷുകാരെ കാലത്ത് ഈ പണി നടക്കുന്ന സമയത്ത് ഈ 2 കടൽപ്പാലം നിർമ്മിച്ചതിൻ്റെ ഒരു ഷീട്ട് എനിക്ക് അന്ന് ഇവർ കത്തിക്കുന്നതിൻ്റെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. 1915 ഇത് കയറ്റിറക്കിന് വേണ്ടി തുറന്നു കൊടുത്തത്. ഈ പാലത്തിനാകെ ചിലവായ പൈസ 6,31,950 രൂപ ബ്രിട്ടീഷുകാർ അന്നത്തെ പോലെ കണക്ക് പ്രകാരം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. പിന്നെ 775 അടി നീളം ഈ പാലത്തിനുണ്ട്, കടൽപ്പാലത്തിന്. 1932 മണ്ണെണ്ണ വിളക്കാണ് കത്തിച്ചത്. അന്നൊന്നും കറണ്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത് കഴിഞ്ഞു കൂടി പോയിരുന്നത്. പിന്നെ ഈ പാലത്തിന് ആദ്യമായിട്ട് ഒരു പ്രാവശ്യമുള്ള വല്യങ്ങാടി നേരെയുള്ള സൗത്ത് പിയർ, ആ പാലത്തിൻ്റെ ഒരു സ്ലാബ് പെട്ടെന്ന് താന്നുപോയി, ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള. അന്നിങ്ങനെ നമ്മളെ ഈ വീഡിയോക്കാരൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് വെറും പത്രങ്ങൾ മാത്രമുള്ള ഒരു ഇതാണ്. അപ്പോൾ അന്ന് ഏറ്റവും വലിയൊരു സമരം തന്നെ വല്യങ്ങാടി കൂടെ നടന്ന്. കുറേ പണിക്കാരൊക്കെ പാലം പൊളിച്ച് തമർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് എഞ്ചിനീയർമാരൊക്കെ ചീത്ത വിളിച്ചിട്ട് കുറേ സമരങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പോൾ അന്ന് അത് പൊതിക്കാൻ വേണ്ടിയിട്ട് ചെറുവണ്ണൂരുള്ള സ്റ്റീൽ കോംപ്ലക്സിൽ ഞാനന്ന് എഞ്ചിനീയർമാരെ കൂടെ പോയിട്ട് അവിടെ നിന്ന് 4 ഹൈഡ്രോളിക് ജാക്കി അത് കൊണ്ടുവന്നിട്ടാണ് ആ സ്ലാബ് പൊന്തിച്ചത്. അത് പൊന്തിച്ച് അതിന് മുകളിൽ വേറെ കട്ടയൊക്കെ വെച്ച് തൽക്കാലമൊക്കെ നിർത്തി ലെവലാക്കി. അങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നോർത്ത് പിയറിൽ ഇവിടെ പാലത്തിൻ്റെ ഈ വടക്ക് ഭാഗത്ത് ഇതേമാതിരി അങ്ങേ അറ്റത്ത് ഒരു സ്ലാബ് വീണുപോയി. അത് പോയതിന് ശേഷം അവിടെ എഞ്ചിനീയറെ ഇതിൽ ഈ ശിവരാജ് വിജയൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു വെല്ല് ഇറക്കാമെന്നുള്ളത് വെച്ച് ഒരു തകിടുകൊണ്ട് വലിയൊരു സീറ്റ് റൗണ്ട് ചെയ്തിട്ട് അതിൽ കോൺക്രീറ്റ് നിറച്ചിട്ട് അങ്ങനെ പൊന്തിച്ച് വെക്കാമെന്നുള്ളത് വെച്ച് അങ്ങനെ ഒരു സാധനമൊക്കെ അവിടെ താത്തിന്. അന്ന് ഈ ഒരു മുങ്ങക്കാരനെ കൊണ്ടുവന്നിട്ട് ഞാൻ ഈ ഹെൽമെറ്റൊക്കെ നമ്മളുണ്ട്, ഹെൽമെറ്റ് ഉപയോഗിച്ചിട്ട് അയാൾ വെള്ളത്തിൽ ഇറക്കി അതിന് ഹെയർ കൊടുക്കും. ഹെയർ കൊടുത്തു കഴിഞ്ഞാൽ കഴുത്ത് വരെ വെള്ളം നിൽക്കുകയുള്ളു, അതിന് മേലോട്ട് കയറൂല. അപ്പോൾ അയാൾ പോയിട്ട് താഴെ പോയിട്ട് ഇത് അവിടെയുള്ള സാധനങ്ങൾ വെല്ലിറക്കുന്നതിന് മുമ്പേ മുമ്പ് വീണ് പോയ വലിയ വലിയ ഗേഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കപ്പിക്ക് എനിക്ക് കൊളുത്തി തന്ന് അതൊക്കെ ഞാൻ പൊന്തിച്ചെടുത്ത് അവിടെ ക്ലിയർ ആക്കി. അപ്പം കുറച്ചും കൂടി എന്തുണ്ടെന്ന് പറഞ്ഞ് ഉളി ഹേമറും വാങ്ങിപ്പോയിട്ട് വലിയ വലിയ ഈ ചെങ്കലിൻ്റെ കഷ്ണമാണ് അയാൾ പൊട്ടിച്ച് എനിക്ക് തന്നത്. ചെങ്കല്ലാണ് കടലിലുള്ളത്, നല്ല ചെങ്കല്ല്, നമ്മളിവിടെ പാറ പൊട്ടിക്കുന്ന മാതിരി ചെങ്കല്ലുകൾ അതെനിക്ക് തന്നാൽ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ജീവിച്ച് പോന്നിട്ടുണ്ട്. പിന്നെ ഈ കപ്പലിൽ കൊണ്ടുവന്ന് ഇറക്കുന്ന സാധനം ആദ്യം കൂടുതലും വരുത്തി ഗോതമ്പാണ്. ഗോതമ്പ് വല്ലപ്പോഴാണ് വേറെ ഈ വളം എന്ന് പറഞ്ഞ എന്തോ ഒരു സാധനം, ഒരു കെമിക്കൽ, ഒരു
വെള്ളം

നല്ല ഗിൽറ്റുമായിട്ടുള്ള ഒരു സാധനമുണ്ട്, എന്തായാലും പേരറിയില്ല. ആ സാധനവും ഇവിടെ കുറേ കൊണ്ട് കപ്പലിൽ ഇറക്കിയിട്ടുണ്ട്. പിന്നെ അരി വന്നിട്ടുണ്ട്, അരിയൊക്കെ ചാക്കിലാണ് വരിക. കപ്പലിൽ വരുന്ന ഗോതമ്പ് മാത്രമാണ് ലൂസായിട്ട് വരിക. അത് ഇവിടെ നിന്ന് പണിക്കാർ പോയിട്ട് കപ്പലിൽ ഇറങ്ങിയിട്ട് 7 കള്ളിയുള്ള വലിയ കപ്പലൊക്കെ ഉണ്ട്. ഒരു കള്ളി എന്ന് പറഞ്ഞാൽ 25 മീറ്റർ നീളവും 25 മീറ്റർ വീതിയും ഉണ്ടാവും. അങ്ങനത്തെയാണ് കപ്പലിൻ്റെ കള്ളികൾ. അങ്ങനത്തെ 7 കള്ളിയുള്ള കപ്പലുണ്ട്. അതിൽ ഓരോ കപ്പലിൻ്റെ 4 കള്ളിയിൽ 4 മൂലയിലും ഈ പണിക്കാരിറങ്ങിയിട്ട് ചാക്കിലേക്ക് നിറയ്ക്കുകയാണ് ഗോതമ്പ്. നിറച്ച് തുന്നും, അങ്ങനെ ഓരോ സെക്ഷനാണ്. അപ്പോൾ മുകളിലുള്ള ക്രെയിൻ ഇങ്ങനെ ഓരോ മൂലമൊന്നും ഈ ഒരു 15 ചാക്ക് വീതം ഇങ്ങനെ കൊളുത്തിയിട്ട് ഇങ്ങനെ മഞ്ചിയിലേക്ക് കൊടുക്കും. പിന്നെ അടുത്ത മറ്റേ കപ്പലിനെ ഈ വേറൊരു മൂലയിലേക്ക് പോകും, അപ്പോഴേക്ക് ഇവിടെ നിറയ്ക്കും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പണി, 4 സെക്ഷനിലായിട്ട്. അപ്പോൾ പണി നിൽക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്, 4 സെക്ഷനിലായിട്ട് ഇത് ചെയ്യുകയാണ്. ഒരു ക്രീക്ക് കപ്പൽ എനിക്ക് ഓർമ്മയുണ്ട്, കപ്പൽ വന്നിട്ട് ഗോതമ്പ് ഇറക്കി. ആ കപ്പൽ ഞാൻ കയറിയിട്ടുണ്ട്. അതെന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോയത്, ഒരു പണീൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. വേറെ ഇപ്പോൾ കൊച്ചിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് പമ്പ് സെറ്റ് അടിക്കുമ്പോൾ അടിച്ചെടുക്കലാണ്, കരയിലേക്ക് ഫുട്ബോൾ വെച്ചിട്ട് ഹാർബറിലേക്ക് ഇങ്ങനെ അടിച്ചെടുക്കലാണ്. ഇവിടെ അതിനെ കൊണ്ടാണ് നമ്മൾ ഈ ചാക്കിൽ നിറക്കുന്നത്, അല്ലാതെ എടുക്കാൻ കഴിയില്ല. അപ്പോൾ നിറച്ചിട്ട് അങ്ങനെ ഈ മഞ്ചിയിൽ കയറ്റി കൊണ്ടുവരണം. ഈ പറഞ്ഞാൽ 150 ടൺ ഉണ്ടാവും ഒരു മഞ്ചിയിൽ. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി കെട്ടി വലിച്ച് കൊണ്ടുവന്നിട്ട് വേഗം പെട്ടെന്ന് പെട്ടെന്ന് കാലിയാക്കി കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള ഒരിതാണ്. അപ്പോൾ വെള്ളയിലെ നമ്മൾ ഈ റോഡ് എന്ന് പറഞ്ഞാൽ ബീച്ചിലെ റോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള അത്ര വീതിയൊന്നും അന്നില്ല. അന്ന് കുറച്ചും കൂടി കുറയുന്നിട്ട് പകുതി ഏകദേശം ഉണ്ടാവുള്ളൂ. അപ്പോൾ അന്ന് എന്ന് പറഞ്ഞാൽ ഈ ലയൻസ് പാർക്കൊന്നുമില്ല, ലയൻസ് പാർക്കില്ല. ഈ റോഡ് ബീച്ചിലെ റോഡ് തന്നെ നേരെ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ ബട്ട് റോഡിലേക്ക് പോവില്ല. ബട്ട് റോഡിൽ നിന്ന് അവിടെ നേരെ വെസ്റ്റിലേക്കാണ് പോകുക. അവിടെ നിന്ന് അങ്ങോട്ട് നേരെ റോഡില്ല, ബീച്ചിലേക്ക് അങ്ങോട്ട് റോഡില്ല. അതൊക്കെ പിന്നീട് വന്നതാണ്. അപ്പോൾ അങ്ങനെ ഈ റോഡ് പിന്നീട് അങ്ങനെ വികസിച്ച് വന്ന്, പിന്നെ ഒരു ലൈറ്റ് ഹൗസ് ഒക്കെ ഉണ്ട് നമ്മളവിടെ. എന്തെങ്കിലും ബുദ്ധിമുട്ടും കടലാക്രമണമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കൊട്ട പൊന്തിക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട് ഇവിടെ, ലൈറ്റ് ഹൗസ് ഉണ്ട് ഇവിടെ. അതിൻ്റെ ഇതൊക്കെ പോയി, മറ്റേ ലൈറ്റ് കത്തിക്കുന്ന വിളക്ക് കത്തിക്കുന്ന ആ ഒരു ഇതവിടെ ഉണ്ട് ഇപ്പോഴും, അതുപോലെ ഒഴിവാക്കിയില്ല. അപ്പോൾ അത്ര സാധനങ്ങളൊക്കെ അവിടെ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ ഈ റോഡ് ഇങ്ങനെ തന്നെ പോയിട്ടുണ്ടെങ്കിൽ നേരെ പുളിൻ്റെ റോഡ് നേരെ വലിയങ്ങാടി ഇങ്ങോട്ടൊക്കെ ക്രോസ് ചെയ്ത് അങ്ങനെ പോകുന്നതാണ്. പിന്നെ ഇപ്പോഴാണ് ഇപ്പോൾ വലിയങ്ങാടിയിലൊക്കെ മുമ്പ് തന്നെ വെറും ട്രാളിക്കാർ തന്നെയാണ്. ഇപ്പോൾ 4-വീലറുകളൊന്നും ഇല്ല, അന്നൊക്കെ ട്രാളിയിൽ സാധനം കയറ്റിട്ട് കൊണ്ടുപോകുക ചെയ്യൽ. അപ്പോൾ അതേമാതിരി തന്നെ നമ്മൾ 1980 കാലഘട്ടത്തിലാണ് ഈ പാലത്തിൻ്റെ മുകളിൽ ക്രെയിന് ഉപയോഗിച്ച് ഇലക്ട്രിക് ക്രെയിൻ വന്നത്. അത് ഫിറ്റ് ചെയ്യാനൊക്കെ പോലെ കൂടെ ഞാൻ സാധിച്ച കൽക്കട്ടയാണ്, കൽക്കട്ട എന്നാണ് സാധനം വന്നത്. അതിലിപ്പോൾ ആ ക്രെയിൻ ഇപ്പം ബേപ്പൂർ ഹാർബറിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടുന്ന് പോയിട്ട് അവിടെ കൊണ്ടുവച്ച് പിന്നെ ആ ക്രെയിനൊക്കെ വന്നിരിച്ചു. അതിൻ്റെ മുമ്പ് ഇവിടെ സ്റ്റീം ക്രെയിൻ, ഇപ്പോൾ കൽക്കരി വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് കറണ്ട് വരാത്ത കാലഘട്ടത്തിൽ അന്ന് അങ്ങനത്തെ ഒരൊറ്റ വലിയ ക്രെയിൻ ഉണ്ടായിരുന്നു പാലത്തിൻ്റെ മുകളിൽ. 2 പാലത്തിനുള്ള ഓരോ ക്രെയിൻ ഉണ്ട്, ആ ക്രെയിനിലാണ് സാധനം കെട്ടിയത്. പിന്നെ ഹാൻഡ് ക്രെയിനാണ്, 4 ആൾക്കാർ എന്നിട്ട് ഇങ്ങനെ തിരിച്ചിട്ടാണ് ചെറിയ സാധനങ്ങളൊക്കെ പൊന്തിക്കുക. പിന്നീട് കൽക്കത്ത ക്രെയിൻ വന്നതിന് ശേഷമാണ് പണിക്കൊക്കെ കുറച്ചുകൂടെ പുരോഗതിയും കാര്യമൊക്കെ ഉണ്ടായത്. ആ ക്രെയിനിപ്പം ബേപ്പൂരുണ്ട്, അങ്ങനെ കാണും. പിന്നെ പാലത്തിൻ്റെ ഓരോ മെയിൻ്റനൻസ് ഇങ്ങനെ ചെയ്യും. അടിയിലെ സെക്കൻഡറി പാലത്തിന് 2 പേരാണ്, ഒരു കാലിൻ്റെ മുകളിൽ ആദ്യം തന്നെ കാലിൻ്റെ ആ സ്ക്വയർ വന്നുകൊടുത്ത ഒരു സെക്കൻഡറി ചാനലുണ്ടാവും, അതാണ് പാലത്തിൻ്റെ കാലിനെ ഇളക്കാതെ പിടിച്ച് നിർത്തുന്നത്, പരസ്പരം കൂട്ടിപ്പിടിക്കുന്നത്. മുകളിൽ വെറുതെ ലോഡ് ഇങ്ങനെ ടൈറ്റാക്കി നിർത്തുക എന്നല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ സെക്കൻഡറി പോകുന്നതിനനുസരിച്ചിട്ട് ഇത് മാറ്റിക്കൊടുക്കും. അങ്ങനെയാണ് ഇത് പാലത്തിനെ നിലനിർത്തി കൊണ്ടുവരിക. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചതിന് ശേഷമാണ് സെക്കൻഡറി പിന്നെ പൊട്ടാൻ തുടങ്ങി. കടലടിക്കൽ എയിമല്ല, കടൽക്ഷോഭക്കുള്ള സമയത്തൊക്കെ ഭയങ്കര അടിയാണ്. ആ സമയത്തൊക്കെ ഞാൻ അതിനുള്ളിൽ പണിയെടുത്തിട്ടൊക്കെ ഉണ്ട്, കാല് എളി പോയതായിരിക്കും, വയറോപ്പിട്ട് കെട്ടിയിട്ടുണ്ട്, കുറേ അറ്റത്തൊക്കെ എല്ലാ കാലും ബന്ധിപ്പിച്ചിട്ട്. ഒക്കെ ഇവർ പറയുന്നതാണ്, ഉദ്യോഗസ്ഥന്മാർ പറയുന്നതാണ് അങ്ങനെ ചെയ്യണമെന്ന്. അതുമാതിരി മുകളിലെ ട്രക്കുകളൊക്കെ എല്ലാം കൂട്ടിക്കെട്ടിയിട്ട് ബന്ധിച്ച് വെക്കും, റെയിലായിട്ട് കൂട്ടി വെക്കും, ഒലിച്ച് പോകാതിരിക്കാൻ, തീർച്ച പോകാതിരിക്കാൻ. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള പണികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുമാതിരി തന്നെ രാത്രിയിൽ എനിക്ക് 3 മാസം ഒരു ഡ്യൂട്ടി തന്നേനു, എന്തെങ്കിലും പാലത്തിൻ്റെ അടിയിൽ വല്ല പൊട്ടോ കാര്യം വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ രാവിലെ റിപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് നോക്കണം എന്നിട്ട്. അങ്ങനെ 3 മാസമൊക്കെ എനിക്കിവിടെ ജോലി തന്നിട്ടുണ്ട് ടെമ്പററി ആയിട്ട്. പണിയിൽ സ്റ്റാർട്ടിങ്ങിന് എനിക്ക് കിട്ടിയത് 6 റുപ്യയാണ്, വെറും 6 റുപ്യ. അത് നല്ലൊരു പണിക്കാരനായതിന് ശേഷം 78-79 കാലഘട്ടത്തിൽ 6 റുപ്യയാണ് കൂലിയുള്ളത്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ അത് 10 റുപ്യയായി മാറി, പിന്നെ 20 റുപ്യ. ഈ ചാലത്തും വരുന്ന ഞാൻ പറഞ്ഞല്ലോ, ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നു, മൂത്രയെ കൂടുതലാണ് സമയത്ത് 20 റുപ്യായിരുന്നു കൂലി. നല്ല ഹെവി പണിക്കാരന് കിട്ടുന്ന കൂലിയാണ് 20 റുപ്യ. ആഴ്ചക്കാണ് അതിൻ്റെ കൂലി ഇതാക്കുക. ആ സമയത്ത് അന്നൊരാഴ്ചക്ക് കൂലി കൈ കിട്ടുമ്പോൾ 50 റുപ്യ ചിലവൊക്കെ കഴിച്ചിട്ട് നമ്മൾ പറ്റുവാങ്ങല്ലോ, അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു 50 റുപ്യ 60 റുപ്യ ഒക്കെ ഉണ്ടാവും കിട്ടെങ്കിലായി ആ 20 റുപ്യ കൂലിയുള്ള സമയത്ത്. അതൊക്കെ ഇന്നിപ്പോൾ അതിൻ്റെ പൈസ കാലിക്കും ഭയങ്കര ഇതാണ്. അതുമല്ല അന്നൊക്കെ നമ്മൾ പണിയെടുക്കുകയെന്ന് പറഞ്ഞാൽ കാലത്ത് ശരിക്കും 8-8.5 മണിയാകുമ്പോഴത്തെ പണി തുടങ്ങും, പിന്നെ 6 മണി വരെ ശരിക്കും ജോലി ചെയ്തിട്ടാൽ പോര്. ഇന്നത്തെ മാതിരില്ല, ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ രാവിലെ പണിക്ക് 6 മണിക്ക് തുടങ്ങും എന്ന് പറഞ്ഞാൽ ആദ്യം ഫസ്റ്റിൽ വന്നെങ്കിലായി, പിന്നെ 1 മണിക്കൊക്കെ വരെ ഉച്ചക്ക് ഒരു 2.5 മണിക്ക് പണി നിർത്തി പോവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ഘട്ടമായി. അന്നൊക്കെ നല്ല പണിയെടുക്കും. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അന്നത്തെ കാലഘട്ടത്തിൽ 1 ദാരിദ്ര്യമാണ്, ഇന്നത്തെ മാതിരി അല്ല. ഇന്നിപ്പോൾ ജീവിക്കാൻ പിന്നെ ഒരു മാർഗം ഉണ്ട്, ആരും വലിയ

ബുദ്ധിമുട്ടൊന്നുമില്ല. അന്നങ്ങനല്ല, അന്ന് ദാരിദ്ര്യമാണ്, കഷ്ടപ്പാടാണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം പണിക്ക് പോയില്ലാണ്ട് ഇങ്ങനെ അന്ന് വീട് പട്ടിണിയാവും. അപ്പോൾ അതുകൊണ്ടിട്ട് വല്ല ചീത്ത കേട്ടാലും വേണ്ടിയില്ല, പണിയിൽ നേരം പെയ്യുന്നുള്ള പ്രശ്നം ഉണ്ടാവും ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ അന്നിലൊക്കെയാണ് പോയിട്ട് പണിയെടുക്കുക. അങ്ങനെയൊക്കെ ആ കാലഘട്ടത്തിൽ ജീവിച്ചു പോന്നിട്ടുണ്ട്. ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട്. പണിയെടുക്കുമ്പോൾ ഒരു മുറി പറ്റിയാൽ തന്നെ പറയാൻ പേടിയാണ്, കാരണം ചീത്ത പിന്നെയും കേൾക്കും. മുറി പറ്റിയതല്ല ഉണ്ടാവുക, അതിനുള്ള ചീത്ത കാര്യം കേൾക്കും. അതുകൊണ്ടിട്ട് അതൊന്നും പറയാതെ നിൽക്കില്ല. പിന്നെ എത്ര വെള്ളമൊക്കെ കുടിച്ച് എന്തെങ്കിലും പച്ച ഇല തുമ്പൻ്റെ ഇല മാതിരിയുള്ളതൊക്കെ ഉണ്ട്, അതൊക്കെ ചുരുട്ടിക്കൂട്ടി അതിനെ നീരൊക്കെ ഇച്ചിച്ചിട്ട് ഒരു തുണിക്കഷ്ണിട്ട് കെട്ടിക്കോളൂ. ഇങ്ങനെയൊക്കെയാണ് അന്ന്. അന്ന് മുറി മരുന്ന് കെട്ടാനൊന്നും പോവില്ല, ഇതൊക്കെ വെച്ച് കെട്ടും. അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടമായിരുന്നു. ഈ വലിയ മെഷീനറികളൊക്കെ ഉണ്ട്, വലിയ വലിയ സാധനങ്ങൾ, ഇപ്പോൾ ടെന്ന് കണക്കിലുള്ള. ഇപ്പോൾ ഞാൻ പറഞ്ഞ നമ്മളെ കേരള സോപ്സ്, അവിടെയൊക്കെ ഒരു 18 ടെന്നിൻ്റെ ഒരു ബോയിലറാണ് നമ്മളവിടുന്ന് കയറ്റിക്കൊണ്ടുപോയത്. റെയിൽവേ സ്റ്റേഷനിൽ എടുത്തിട്ട്, റെയിൽവേ ഗൂഡ്സെറ്റ് ഉണ്ട് നമ്മളെ വെസ്റ്റിൽ, അവിടുന്ന് ഈ സാധനം ലോഡ് എടുത്തിട്ട് ലോറി കയറ്റിയിട്ട് അവിടെ കൊണ്ട് ഇറക്കി. ഫൗണ്ടേഷനിലൊക്കെ കലാശിപ്പണിയിൽപ്പെട്ടാണ്. അതേമാതിരി തന്നെ നമ്മൾ ഇവിടെ എത്ര ടെന്ന് വെയിറ്റുള്ള സാധനമാണെങ്കിലും ശരി, അതൊരു ട്രിക്കാണ്. നമ്മൾ വെറുതെ ഇങ്ങനെ അധ്വാനിച്ച് ശരീരം കേടാക്കില്ല, അത് ട്രിക്കിലാണ്. അതിനെ ആ കപ്പിയും കയറൊക്കെ കൊടുത്തിട്ട് അതിനെ പൊന്തിച്ച് കൊണ്ടുവന്നൊക്കെ. പിന്നെ ഒരു അമ്പടലൊക്കെ ഉണ്ട്, ഒരു സാധനം കയറ്റി വന്നിട്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫയലടിക്കുകയാണ്, ഏതെങ്കിലും പുഴയിലോ ഇടയ്ക്കോ. ഇപ്പം കല്ലായിൽ അതേമാതിരി മൂരാടിലൊക്കെ ഒരുപാട് ഫയൽസിൻ്റെ പണിക്കൊക്കെ പോയിക്കുന്നത്, അവിടെയൊക്കെ ഇതിങ്ങനെ ഫയൽസ് അടിക്കുന്നത്. രാവിലെ അവിടെ പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒക്കെ കൊളുത്തി, അപ്പോൾ ആ ബീഞ്ചി മറിക്കുന്ന സമയത്ത് ഒരു അമ്പയൊക്കെ ഇടും, എല്ലാവരും കൂടി ഒത്തിട്ട് ലാ ഇലാഹി ഇല്ലല്ലാഹ് ഓവേ ലീ ലാ ഇലാഹി ഇല്ലല്ലാഹ് അങ്ങനെ അങ്ങനെ അത് ചെല്ലി മറ്റുള്ള കൂടി ചെല്ലും. അങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ചെല്ലി പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ പോവുക. ആ കാലഘട്ടത്തിലെ പണിയൊക്കെ അങ്ങനെയാണ്. ഇന്നിപ്പോൾ അതിനൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ ലോറി ബസ്സൊക്കെ മറിഞ്ഞാൽ കയറ്റാൻ വേണ്ടി വയനാട്ടിലൊക്കെ പല ഇതിൽ ഞാൻ പോയിക്കുന്നു. 3 ദിവസം ഞാൻ ഒരു ലോറി എടുക്കാൻ വേണ്ടി പോയിട്ട്, നമ്മളെ കണ്ട നമ്മളെ നാട്ടുകാരെ നമ്മൾ തിരിച്ചറിയില്ല, പൂളവണ്ടി മറിഞ്ഞിട്ട് അത് 9 മറിച്ചിൽ മറിഞ്ഞിരിക്കണ ഒരു മാലിൻ്റെ അവിടുന്ന് താഴത്തേക്ക്. എന്നിട്ട് അവിടുന്ന് അതിനെ കയറ്റി മുകളിൽ കൊണ്ടുവരൊക്കെ ചെയ്യാം. നമ്മളെ കൈകൊണ്ടുള്ള പണിയാണ്, ഒക്കെ ബീഞ്ചും കപ്പിയും കയറും ഉപയോഗിച്ചിട്ട് അതിനവിടുന്ന് കൊണ്ടുവന്ന് മുകളിൽ കയറ്റുന്ന. അങ്ങനെയൊക്കെ കുറേ പണികളൊക്കെ എടുത്തിട്ടുണ്ട്. കുറ്റിയാടിയില്ല നമ്മളെ ഇവിടുത്തെ കനാല്, അവിടെ പണിയൊക്കെ എടുക്കുന്ന സമയത്ത് ആ കനാല് പോകുന്ന വൈക്കിലൊക്കെ കുറേ തെങ്ങ് മുറിച്ചിട്ട് അതൊക്കെ ലോഡ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. അന്നൊക്കെ വളരെ ഈസി ആയിട്ടൊക്കെ തെങ്ങൊക്കെ, രണ്ടാളാണ് വലിയ ഒരു 10-15 അടി നീളമുള്ള തെങ്ങൊക്കെ തോളി കുത്തിക്കയറ്റ് മലയിറങ്ങി വരുന്നതും ഇതൊക്കെ. അങ്ങനെയൊക്കെ കുറേ പണികളൊക്കെ ചെയ്ത് 1971 എൻ്റെ വിവാഹം നടക്കുക. അന്ന് എനിക്ക് 19 വയസ്സാണ്, വൈഫിന് 15 വയസ്സാണ്. ആ കല്യാണം നടക്കുമ്പോൾ ഇപ്പോൾ 5 മക്കളുണ്ട്, 3 ആൺകുട്ടികളുണ്ട്, 2 പെൺകുട്ടികളുണ്ട്. എല്ലാവരും കെട്ടിച്ച്, എല്ലാവരും സ്വസ്ഥം പോലൊക്കെ ഇതിലാണ് അങ്ങനെ ജീവിച്ചു പോകുന്നത്. കുഴപ്പമൊന്നുമില്ല, ഓരോ നമ്മൾ അധ്വാനിച്ച് പോയിച്ചതിനെ കൊണ്ട് പോലും നമ്മളീ നോക്കുന്നുണ്ട്. കൂടുതൽ സമ്പാദ്യ സ്വത്തുകളൊന്നും അങ്ങനെ ആഗ്രഹിക്കുന്നൊന്നുമില്ല, ലെവലിൽ അങ്ങനെ ജീവിച്ചു പോവുക അത്രമാത്രമേ ഉള്ളൂ. വീടുണ്ട്, എല്ലാവർക്കും ഓരോ വീടുകളുണ്ട്, മക്കൾക്കൊക്കെ വീട് സ്വന്തമായിട്ടുണ്ട്. എനിക്കും അമ്മക്ക് കൊണ്ടൊരു വീട് 1990 കാലഘട്ടത്തിലാണ്, അത് റിപ്പയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് നിർത്തിയെന്നുള്ളതാണ്. റിപ്പയർ ചെയ്തില്ലെങ്കിൽ വേഗം പൊളി മെയിൻറ്റെയിൻ ചെയ്യാൻ കിട്ടുക. അത് അങ്ങനെ ചില്ലറ പണികളുണ്ട് ഡേ അങ്ങനത്തേത്. അതെച്ചാൽ ഒരു ആഴ്ചയിൽ ഒരു 10 സെക്കൻഡറി പോയിക്കണമെങ്കിൽ കടലടിച്ചിട്ട് ബെൻഡായി, ആ വളഞ്ഞിക്കുന്നതൊക്കെ മാറ്റി വേഗം അവിടെ വേറെ ഫിറ്റ് ചെയ്യും. അതൊക്കെ ചെറിയ ചെറിയ വർക്കുകളായിട്ട് അങ്ങനെ എപ്പോഴും ഇതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്താലും ഒന്നും സംഭവിക്കില്ല. ഈ പാലപ്പോഴും വീഴില്ല, അതന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പാലപ്പോഴും നശിക്കില്ല, അത് അങ്ങനെ തന്നെ ഉണ്ടാകും. അത്ര ലോഡാണ് ഇതിൻ്റെ മുകളിലുള്ളത്. കാലൊന്ന് തെറ്റിക്കൊടുത്താൽ മതി, 4 സ്ലാബിൻ്റെ മൂല വന്നിരിക്കുന്ന 3 ഇഞ്ചിൻ്റെ മുകളിൽ, ഒരു ഗാർഡർ എന്ന് പറഞ്ഞാൽ 6 ഇഞ്ചാണ് വീതി, ഹൈറ്റ് 10 ഇഞ്ചാണ്. ഈ 6 ഇഞ്ചിൻ്റെ മുകളിൽ ഒരു സ്ലാബിൻ്റെ എൻഡും മറ്റേ സ്ലാബിൻ്റെ എൻഡും രണ്ടും വന്നിരിക്കുന്ന ഇതിൻ്റെ മുകളിലാണ്. അങ്ങനെ 4 ഭാഗം ഈ ഗാർഡർ വന്ന് അതിൻ്റെ മുകളിലെ സ്ലാബ് വെക്കുന്നത്. 1 അടി ഹൈറ്റാണ് സ്ലാബിന്, 4 മീറ്റർ നീളം, 4 മീറ്റർ വീതി ഈ സ്ലാബിനുണ്ട്. അപ്പോൾ എത്ര വെയിറ്റ് ഉണ്ടാവും. ഇതിന് നമ്മൾ ടൈറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഗാർഡർ മാറ്റുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ഈ ഗാർഡർ അളവെടുക്കും. പോയ ഗാർഡറാണെന്നുണ്ട് അളവെടുത്തിട്ട് ഇവിടെ ഉണ്ടാക്കും, ഹോൾസൊക്കെ ഇട്ടൊക്കെ റെഡിയാക്കി വെക്കും. ഇത് അടിച്ചു പോയി ഗാർഡറും കൊണ്ട് എടുക്കും. അതിന് മുളയൊക്കെ താഴെ കെട്ടിയിട്ട് പാക്കിംഗ് പീസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, ചില 1 ഇഞ്ചിൻ്റെ പ്ലേറ്റാണ്. ഇന്നിപ്പോൾ നമ്മൾ കട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്, അന്ന് അതില്ല. അന്ന് ചിസല് വെച്ചിട്ട് ഹാമർ, 16 ആത്തലിൻ്റെ ഹാമർ ഇട്ടിട്ട് രണ്ടാളടിക്കുക. ഒരാൾ ചിസല് പിടിച്ചെടുക്കും, രണ്ടാൾ നിന്നിട്ട് മാറി മാറി ഇങ്ങനെ അടിക്കുകയാണ്. എയിമിനാണ് അടിക്കുക, ഒരാൾ അടിച്ച് എടുക്കുമ്പോഴത്തെ മറ്റാളടി പോകും. അങ്ങനെയാണ് പ്ലേറ്റ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ലൈൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ ആ പ്ലേറ്റിനെ ഉടങ്ങനും ഒരു ഭാഗത്ത് ചരിച്ച് വെച്ചിട്ട് ഹാമറോട് വെറുതെ അടിച്ചാൽ ഇതൊക്കെ ആ ലൈനിട്ടോടത്തെ ഇങ്ങനെ പൊട്ടിങ്ങോട്ട് കഷ്ണങ്ങളായിട്ട് വരും. അപ്പോൾ ഇതിൽ 5 ഇഞ്ച് 6 ഇഞ്ച് വീതിയിൽ കുറേ പ്ലേറ്റുകൾ കട്ട് ചെയ്യും. ഇത് ഈ കാലിൻ്റെ ടോപ്പിൽ ഇങ്ങനെ അട്ടി വെക്കുക, അത് ഗാർഡർ വെച്ചതിന് ശേഷം ഗാർഡർ തോള് കൊടുത്ത് പൊന്തിച്ച് സ്ലാബിനോട് മുട്ടിച്ച് പൊടിക്കും. തോളിൽ മുട്ടിച്ച് പൊടിച്ചിട്ട് ഈ പാക്കിംഗ് പീസ് അങ്ങോട്ട് വെക്കും. എത്ര എണ്ണമോ പോകുന്നത് അത്രയും പാക്കിംഗ് ഇതിൻ്റെ മുകളിൽ നിർത്തും. എന്നിട്ട് പിന്നെ ഒരു പാക്കിംഗ് പീസ് അവസാനം കാവാറ് ഒരു ഭാഗം ചരിച്ചിട്ട് ഈ കൊല്ലന്മാരെ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ തീ കത്തിച്ചിട്ട് അതിനടിച്ച് പരുത്തിയിട്ട് ഒരു ഭാഗം കൂർപ്പാണ്, മറ്റേ അരഞ്ചാണ്. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ സാധനം വെച്ച് ഇങ്ങനെ അടിച്ചങ്ങോട്ട് കയറ്റുക. അടിച്ചങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ ശരിക്കും ഗാർഡർ ഇങ്ങനെ മുടിച്ചാൽ ടിയം ടിയം എന്നുള്ള സൗണ്ട് അവിടെ വരെ ഉണ്ടാകും, ടൈറ്റായി എന്നുള്ളതിൻ്റെ

ഒരു അടയാളാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിനെ നിർത്തുന്നത്. പിന്നെ ആ ഗേഡിൽ താനെ ഇളകി കുടിക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ നാല് ഭാഗത്തതിൻ്റെ പിറ്റിൻസുകളൊക്കെ വെച്ച് ഒക്കെ ബന്ധിപ്പിക്കും. ഇവർ 3 ഇഞ്ച് 3.25 ഇഞ്ച് ബോൾട്ടാണ്. ഒരു ഗേഡറിൻ്റെ മുകളിൽ 3 ബോൾട്ട് വരും. അങ്ങനെ 4 ഗേഡറിന് 4 x 3 = 12 ബോൾട്ട് വരും ഓരോ ഗേഡറിൻ്റെ മുകളിൽ. അങ്ങനെ ഇതിന് ബന്ധിപ്പിക്കുന്നത് പെട്ടെന്ന്. പിന്നെന്താ, ദഹിച്ചെടുക്കാൻ കഴിയില്ല. കുറേ കഴിഞ്ഞിട്ട് മാറ്റണം തോന്നുമ്പോൾ അയച്ചെടുക്കാൻ കഴിയില്ല. കംപ്ലീറ്റ് തുരുമ്പ് പിടിച്ചിരിക്കുന്ന ഉണ്ടായിട്ട് വെക്കും. അതൊക്കെ ചിസിലോണ്ട് ഹാമറോടൊക്കെ തട്ടി ഒഴിവാക്കിയിട്ട് അയക്കാൻ കഴിയില്ല. നട്ട് മുറിച്ച് ഒഴിവാക്കിക്കോളും, എന്നിട്ട് വോൾട്ട് വരും. അതേമാതിരി ഗേഡറിനെ കംപ്ലീറ്റ് അടിക്കണം. രണ്ട് ഭാഗത്ത് രണ്ടാൾ നിന്നിട്ട് ഹാമർ കൊണ്ട് അടിച്ചിട്ട് ഇതിൻ്റെ റസ്റ്റുകൾ മുഴുവൻ തൊയിച്ച് ഒഴിവാക്കണം. മറ്റേ ഭയങ്കര വെയിറ്റാണ്. ആദ്യം വെച്ച ഗേഡർ പോലെയല്ല, കുറേ വണ്ണം ഉണ്ടാകും റസ്റ്റ് പിടിച്ചിട്ട്. അതൊക്കെ ഇങ്ങനെ വലിയ വലിയ പാളിയായിട്ട് ഇങ്ങനെ പോകും. അന്നേരം കാലിനൊക്കെ കൂടി കാല് മുറിഞ്ഞു പോകും. അത് അടിച്ച് ഒഴിവാക്കി കാലി അതിൻ്റെ ശേഷം ഇത് തോള് കൊടുത്ത് പൊന്തിച്ച് പാക്കിംഗ് പീസ് തട്ടെടുക്കും. ഗേഡർ ഫ്രീ ആയി. സ്ലാബ് പോകുന്നില്ല. അതിന് ബാക്കിയുള്ള സ്ലാബ് 3 3 6 ഗേഡറിൻ്റെ മുകളിൽ പിടിച്ച് നിൽക്കുന്നുണ്ടാവും. ഉടനെ ഇത് അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുപോയി പൊന്തിച്ച് വന്നിട്ട് രണ്ടാം ഗേഡർ മറ്റേ ഗേഡർ ഇതേമാതിരി അങ്ങോട്ട് ടൈറ്റ് ചെയ്യും. അവിടെ കഴിഞ്ഞ് അങ്ങനെ ഓരോ ഗേഡർ ഏതൊക്കെ പോയത് അതൊക്കെ നോക്കി അളവെടുത്തിട്ട് നേരത്തെ തന്നെ കട്ട് ചെയ്ത് കരന്നുണ്ടാക്കി വെക്കും. എന്നിട്ടാണ് കൊണ്ടുപോകുക. ഒക്കെ ട്രക്ക് സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ ട്രക്ക് ട്രെയിലിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ എത്ര സാധനം വെച്ചിട്ട് അങ്ങനെ കയറ്റി കൊണ്ടുപോകാം. ഈ ഗേഡർ അന്ന് നമ്മൾ തുളയ്ക്കുന്നുണ്ടെങ്കിൽ ഒക്കെ ഹാൻഡിൽ നമ്മൾ കൈകൊണ്ട് തന്നെ ഒക്കെ തുളച്ചുണ്ടാക്കണം. ചെറിയ പിറ്റിൻസുകളൊക്കെ ഇൻഡസ്ട്രിയിൽ കൊടുത്തു. മഹാരാജ് ഇൻഡസ്ട്രിയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബീച്ച് ആശുപത്രീൻ്റെ അടുത്തുണ്ട് ഒരു ഇൻഡസ്ട്രിയിൽ, മഹാരാജ് ഇൻഡസ്ട്രിയിൽ. ഇപ്പോൾ പൊളിച്ചുപോയി. ആ ഇൻഡസ്ട്രിയിലാണ് കൊടുക്കൽ. അവിടെ കൊടുത്തിട്ടാണ് ഈ സാധനമൊക്കെ വേഗം തുളച്ചിട്ട് ഒരു തരും, വേഗം സ്പീഡാക്കി തരുമൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ മൊത്തത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചില സമയത്തുണ്ട് നമ്മളീ കടലിൽ ഈ ചേറെന്ന് പറഞ്ഞ സാധനം വരുന്നുണ്ട്. അന്ന് നോക്കിയാൽ വെള്ളം കാണൂല, വെള്ളം കുറേ കടലിൻ്റെ പുറത്തേക്ക് കാണുള്ളൂ. ഇവിടെ മുഴുവൻ ചളിയായിരിക്കും. വെള്ളത്തിന് നിന്ന് അത്രയും കനത്തിൽ അടി വരെ ചേറ്. അതൊരു ജീവനുള്ള വസ്തുവെന്ന് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ കഥ എന്നുള്ളത് അറിയില്ല. അത് വരും, വല്ലപ്പോഴാണ് വരും. വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ കിലോമീറ്റർ കണക്കിൽ അത് മേലോട്ടും ഉണ്ടാവും. ഇവിടെ കര ഫുള്ള് അതാണ്. അതിലേക്കൊക്കെ ഒരാൾ എന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും നല്ല നീന്തൽ അറിയുന്നവർക്ക് മാത്രമേ അതിൻ്റെ മുകളിൽ കൂടെ പോകാൻ കഴിയുള്ളൂ. അത് നിൽക്കാൻ പാടില്ല, നിന്നാൽ അപ്പം താന്ന് പോകും. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഞാൻ വീണ് പോയിട്ടുണ്ട് അതിലേക്ക്, പാലത്തിൻ്റെ മുകളിൽ. ഇതുപോലെ ഗേഡർ മാറ്റുന്ന സമയത്ത് ഒരു വലിയ പൈപ്പ്, ഇലക്ട്രിക് പോസ്റ്റിൻ്റെ പൈപ്പാണ് നമ്മളിങ്ങനെ കെട്ടിയത് മുളക്ക് പകരം. ആ പൈപ്പ് ഉള്ളിൽ നിന്ന് ഞാനിങ്ങനെ തൊക്കിൽ കൈയിട്ട് ഇങ്ങനെ പിടിച്ചു പോവുകയാണ്. അപ്പം മറ്റാൾ കയറ് പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു തല പിടിച്ചിട്ടുണ്ടാവും, കയറിൽ തൂക്കിയതാണ്. ഇത് ഞാൻ കൊണ്ടുവന്ന് നോക്കി എന്തോ ഒരു അബദ്ധത്തിൽ അയാൾ പൊന്തിച്ചുപോയി. അപ്പോൾ ഇതിങ്ങനെ കുത്തനെ വെയിറ്റ് പോയിരുന്നു, പെട്ടെന്ന് ഇതിൻ്റെ അടുത്തേക്ക് കൂടി വന്ന് പൈപ്പ് പിടുത്തം വിട്ടിട്ടില്ല. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ആ പൈപ്പ് അടക്കാണ് ഞാൻ ഇതിലേക്ക് വീണത്. അന്ന് ചേറായിരുന്നു, പോയാൽ കാണൂല, പൊന്താനൊന്നും കഴിയില്ല. ആ പൈപ്പ് പോയിട്ട് അടിയിൽ പോയി കുത്തി നിന്നിട്ട് അതിൻ്റെ മുകളിൽ എൻ്റെ അരവാം വരെ ചേറിൻ്റെ അകത്ത് താന്നു വയ്ക്കുന്നത്. ബാക്കി പൈപ്പും പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. പൈപ്പ് തട്ടിപ്പോയി, കാലിൻ്റെ മുകളിൽ തട്ടിന്ന്. അല്ല പൈപ്പ് അങ്ങനെ തന്നെ മറിഞ്ഞു പോകും. മറിഞ്ഞാൽ പിന്നെ ഇല്ല പൈപ്പ്, ഞാനൊക്കെ പിന്നെ അടിയിലേക്ക് തന്നെ. അപ്പോഴേക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വേഗം വന്നും കാര്യം ഒരു കയറ് അവിടുന്ന് എടുത്തുകാരി പാലത്തിൻ്റെ അടിയിൽ ഇറങ്ങിയിട്ട് കയറ് താഴത്തെ കിട്ടുമെന്ന് പൈപ്പിൻ്റെ അടുത്തേക്ക്. അങ്ങനെ ഈ കയറ് ചുറ്റി പിടിച്ചതിൻ്റെ സൈമ തൂങ്ങിയിട്ട് പിന്നെ അവിടെ കയറിയത്. അത് ഒരു മരണത്തിൽ നിന്നിട്ടാണ് അന്ന് ഞാൻ രക്ഷപ്പെട്ടത്. വേറെ ആരുമില്ല, ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഒരു നീന്തറിയാൻ വന്നിട്ടൊന്നും ചെയ്യാനൊന്നും കഴിയില്ല, പിടിക്കാനൊന്നും കഴിയില്ല. അത്രയും ആ ഒരു ഘട്ടത്തിലായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം അതേമാതിരി കാലി നല്ല വെള്ളമുള്ള സമയത്ത് തന്നെ ഒരു പ്രാവശ്യം ഗേഡർ മുകളിലേക്ക് കൊടുത്ത്, ഇപ്പം ഞാനാണ് താഴ്ന്നതൊക്കെ കെട്ടി കൊടുക്കുന്നത്, കൊടുത്ത് അപേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാൾ കപ്പിയിൽ പൊന്തിച്ച് പൊന്തിച്ച് പാലത്തിൻ്റെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ഭാഗം അങ്ങോട്ട് പിടിക്കും. അപ്പം മറ്റേ ഭാഗം പാലത്തിൻ്റെ പുറത്ത് ഇങ്ങനെ ഉണ്ടാവും. പാലത്തിലേക്ക് ഒരു പകുതിയേ പോകുള്ളൂ, കാരണം ഈ തെമ്പിനാണ് ഇത് വെക്കുന്നത് പോസ്റ്റ്. ഇങ്ങനെ പൊന്തിക്കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിച്ചുകൊണ്ട് കയറ്റും, അപ്പോൾ പകുതി അങ്ങോട്ട് ഉണ്ടാവും. അപ്പോൾ പിടിച്ച തല മാറിപ്പോയി കപ്പി പിരിഞ്ഞപ്പോൾ. അത് ഞാനറിയില്ല, ഞാനിത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കയറല. കയറുന്ന സമയത്ത് ഓനാ തല കൊണ്ട് വിട്ടാഞ്ഞ് ഇവിടെ വന്ന് ഒറ്റാട്ടി കയറി കയറിൻ്റെ. ഞാനങ്ങനെ മരുന്ന് വെള്ളത്തിൽ വീണുപോയി. ആ വീണ് ഞാൻ അടിവരെ പോയി, എനിക്ക് നീന്താറിയൊന്നുമില്ല. അടിവരെ പോയിട്ട് പാലത്തിൻ്റെ കാല് പിടുത്തം കിട്ടി. ഈ കടുക്കൻ്റെ മുരുണ്ടാവും, കടുക്ക പിടിച്ചുള്ള മുരു, ഇതൊക്കെ ഇവിടെ തട്ടി കോറിപ്പോയി. പെട്ടെന്നുള്ള വേജാറിലും കൊണ്ട് പൊന്തല്ലേ, അത് പിടിച്ച് ഞാൻ പൊന്തിങ്ങി നോക്കി. അപ്പോഴേക്കും ഇവർ രണ്ടാൾക്കാർ വാങ്ങി ഇറങ്ങിക്കണേ, വീണ വെള്ളത്തിൽ വീണോ സൗണ്ട് കേട്ടിക്കണം. വിളിച്ചിട്ട് കാണില്ലേ, അടിവരെ പോയി. അഞ്ചാളെ വെള്ളം ഉണ്ടെന്നേരം കടലിൽ ശരിക്ക് ഏറ്റവും അറ്റന്നാ വീഴുന്നു. അങ്ങനെ 2 പ്രാവശ്യം വീണിട്ടുള്ളു. ഇപ്പോൾ നമ്മളെ പേരിൽ പണിയെടുക്കുക, എഞ്ചിനീയർമാർക്കൊന്നും ഞാൻ നീന്താറിയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. കാരണം അത്രയും പണിയെടുക്കുന്നുണ്ട്. കാരണം സെക്കൻഡറി ഇല്ല അടിയിൽ. ഈ കാലിൻ്റെ അവിടെ നിന്ന് മറ്റേ കാലിൻ്റെ അടുത്തേക്ക് പോകണം, എന്തെങ്കിലും ഒന്നുക്കുള്ള അളവെടുക്കാൻ, ഒരു ടാപ്പ് പിടിക്കണമെങ്കിൽ അപ്പുറം പോകണം. എന്നിട്ട് ടോപ്പ് ഗാർഡൻ്റെ ഈ 3 ഇഞ്ച് ബ്ലാഞ്ചില്ലേ, ഇത് പിടിച്ച് തൂങ്ങിയിട്ടാണ് പോവുക. തൂങ്ങിയിട്ട് മറ്റേ കാലിന് പോയി നിൽക്കും, എന്നതിന് ശേഷം ടാപ്പ് കൂടി എറിഞ്ഞ് വാങ്ങും, എന്നിട്ട് അളവെടുക്കുക സെക്കൻഡറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ഇരുന്നെന്ന് ഇന്നിപ്പോൾ ഒന്നും ആലോചിക്കാൻ പറ്റില്ല. ആ ബൈക്കൊക്കെ പോയിരുന്നു എന്താണുള്ളത്, അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. പിന്നെ അങ്ങനെ വലിയ ഹെവി വർക്കുകൾ ഒരുപാട് ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ ഈ കേറോപ്പിൽ തന്നെ കോമൽത്തിൻ്റെ അടുത്ത് ഒരു ക്ലബ്ബുണ്ട്, ഒരു ഉയ്യുന്ന ഒരു സ്ഥലമുണ്ട് ഗ്രൗണ്ട് തിയേറ്ററിന് മുമ്പിൽ. അവിടെയുള്ള ഒരാൾ മുപ്പൊരു കോളിയോറൻസിലെയും പണി, ഇപ്പം അവിടുത്തെ കോയൽ

0: വലിയ കുയല, 100 രൂപ അടി ഹൈറ്റിൽ 4 കുയല ബോളിറൻസിൽ പോക്കുവയിൽ. അതിനെ എകരം കെട്ടൽ സാധാരണ അവിടെയുള്ള പണിക്കാരൻ, ഞങ്ങളുടെ ചാലത്തൊക്കെയുള്ള ടീമുകൾ തന്നെ അവിടെ പണിയെടുക്കുന്നത് ഓലാണ് കെട്ടൽ. അപ്പോൾ ഒരു പ്രാവശ്യം ഇയാൾ കോൺട്രാക്ട് എടുത്ത്, കോൺട്രാക്ട് എടുത്തപ്പോൾ ഈ പണിക്കാരും അതിൽ നിന്ന് കൊടുത്തില്ല. ഇയാൾ ആകെ വേജറായിപ്പോയി. എഗ്രിമെൻ്റ് ചെയ്ത് കൊടുക്കുന്നതല്ലേ മാനേജറിനോട്, കോമ്പലത്തിൽ ഞാൻ എകരം കെട്ടലുണ്ട്. അവിടെ മൂപ്പര് അന്വേഷിച്ചപ്പം എൻ്റെ പേരാരോ പറഞ്ഞു കൊടുത്ത്. അങ്ങനെ മൂപ്പര് വെള്ളയിൽ വന്ന് നോക്കുമ്പോൾ വെള്ളയിൽ വേറെ ടീമുണ്ടായിരുന്നു, ഓലിക്കാരി ഏറ്റെടുത്ത്. അയാൾ വന്നത് ഇന്നെ അന്വേഷിച്ച, പേരറിയില്ല, ഇന്നെ അന്വേഷിച്ചിട്ടാണ് വന്നത്. പക്ഷേ നമുക്ക് ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞാൽ ഓലാക്കാരി ഏറ്റെടുത്ത്. ഏറ്റെടുത്ത് പക്ഷേ ഞാൻ പണിക്ക് പോകുന്ന ടീമുണ്ട് കൂടുതൽ, ഓല ഇന്നെയും വിളിച്ച്. അങ്ങനെ നമ്മൾ പോയിട്ടാണ് ആ എകരം കെട്ടാൻ വേണ്ടി പോയി. ചെന്ന് നോക്കുമ്പോൾ 4 ദിവസം പണിയെടുത്ത് നോക്കുമ്പോൾ ഇവർ കൊണ്ടേ ആളുകൾക്കൊന്നും ഇത് കെട്ടാനറിയില്ല. ഞാൻ കെട്ടുന്ന എകരം മാത്രമാണ് ക്ലിയറായിട്ട് പൊന്തിപ്പോണത്, അത് പകുതി വരെ എത്തി. അപ്പോൾ തന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇതിൽ പരിചയമില്ലാത്തവരാണ് മറ്റേ 4 ദിവസം കുഴിച്ചിട്ടില്ല, ഇത്രയും ഉയരം വരെ 4 മൂലയാണ് പൊന്തിച്ച് കൊണ്ടുപോണത് മുള കെട്ടിക്കൊണ്ട്. പിന്നെ കുറേ വില ഇങ്ങനെ കെട്ടി കെട്ടി പോകുക. അപ്പോൾ ഇത് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞു പോകും, വേറെ പിടുത്തമൊന്നുമില്ല, കുയല റൗണ്ടല്ലേ, ഇതിലിങ്ങനെ തിരിഞ്ഞു പോകും. അപ്പം പിന്നെ അതിൻ്റെ മുകളിൽ കയറി പണിയെടുക്കാനൊന്നും പറ്റില്ല. അപ്പം അതിനൊരു ടെക്നിക്കുണ്ട് ഈ കെട്ടിന്. അത് പുതിയ കാലത്തൊരു ഒരാളുണ്ടായിരുന്നു, അബ്ദുറഹ്മാനിക്കാന്ന് പറയുന്ന മൂപ്പരാണെനിക്ക് ഈ എകരം കെട്ടാൻ ഉള്ള വിദ്യ കാണിച്ചത്. ഇതിൻ്റെ ടെക്നിക്ക് ഇങ്ങനെയാണുള്ളത്, ആ രൂപത്തിലാണ് ഞാനത് കെട്ടുന്നത്. അവസാനം പണി നിർത്തി, പണി നിർത്തി തന്നെ വില കൊണ്ട് കഴിയില്ലാന്നുള്ള നിലയ്ക്ക് പണി ഇട്ടച്ച് പോയി. എല്ലാവരും പോയി. അവിടുന്ന് പിന്നെ എല്ലാവരും നോക്കിയിട്ട് ഒരേ എകരത്തിൻ്റെ പകുതിയോളായിരിക്കണം, അത് ക്ലിയർ, യാതൊരു കുഴപ്പമില്ല. മറ്റതൊക്കെ ചരിഞ്ഞു പോയി. പിന്നെ അതിനൊന്നും കെട്ടാൻ കഴിയില്ല, 3 എണ്ണത്തിനും കെട്ടിക്കുന്നു, പക്ഷേ അതൊക്കെ ചരിഞ്ഞു പോയി. ഇനിയും പകുതി പൊന്താനാണ്, 100 രൂപ കുയല. അപ്പോൾ ഇതിൽ നിർത്തിപ്പോയി. അതുവരെ ഓരോക്കെ പൈസയൊക്കെ വാങ്ങി നമുക്ക് കൂലിയൊക്കെ കിട്ടിക്കുന്നു. പക്ഷേ ഞാനും ഇവരായിട്ട് യാതൊരു ബന്ധമില്ല, ജോസഫ് എന്ന മൂപ്പര് പേര്. അങ്ങനെ വീണ്ടും മൂപ്പര് ഈ എകരം കെട്ടിയതിലുള്ള ആൾക്കാരൊന്ന് കിട്ടിയാൽ മതി എന്നാണ് ബലം തന്നെ സമീപിച്ച്. അപ്പം പറഞ്ഞ് അത് എൻ്റെ പേര് പറഞ്ഞു കൊടുത്ത്, ഇങ്ങനെ താമസിക്കുന്ന വീടും പറഞ്ഞു കൊടുത്ത്, നിങ്ങൾ പോയി വിളിച്ചോളി എന്നറിഞ്ഞു, എന്ന ആളാണ് അതിൽ കെട്ടിയതെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്ത് വന്നങ്ങായിട്ട് വീട് അന്വേഷിച്ച് വന്ന് കണ്ടുപിടിച്ച് എന്നോട് പറഞ്ഞു, നിങ്ങൾ അന്നോടെ പണിക്കേണ്ടിയിരുന്നു. ഞാൻ പറഞ്ഞാൽ ഉണ്ടായിരുന്നു, എന്തായിരുന്നു, എനിക്ക് ആ എകരം നിങ്ങൾ മുഴുവനാക്കി തരണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓലോട് തന്നെ പറഞ്ഞാൽ മതി, ഓല ഞാൻ ഇന്ന ഓല വിളിച്ചതല്ലേ, അല്ല ഓല ഞാൻ കണ്ടിക്കണ്, നിങ്ങൾക്ക് വരുന്നതിന് കുഴപ്പമില്ല എന്ന്, ഓലക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് ഓല പറഞ്ഞിരിക്കണ്. അപ്പോൾ എനിക്കൊന്ന് അവൻ തീർത്തണം, ഇയാൾ കാല് പിടിക്കുക കരഞ്ഞയാൾ. അവൻ നിങ്ങൾ വിഷമിക്കേണ്ടതാണ്, എനിക്കതൊക്കെ ഭയങ്കര സങ്കടം, നമ്മൾ പൈസക്കെ അല്ല ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ പാടുള്ളതല്ലേ. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ ശരിയാക്കിയുള്ള കാരണം. പിന്നെ ഞാൻ 3 ആളെയും കൊണ്ട് പോയിട്ട് അതെല്ലാം കെട്ടി റെഡിയാക്കി കൊടുത്ത്, എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. സാധാരണ കൂലി തന്നെ, വേറൊന്നും അവിടെ വാങ്ങിയില്ല, അങ്ങനെയൊക്കെ ഉള്ള പണിയാണ് ചെയ്ത് കൊടുത്തിരുന്നത്. അപ്പോൾ എന്തോ ഒരു കുരുത്തം പടച്ചോൻ്റെ ഇതിൽ ഇവരിൽ നിന്നിട്ട് എനിക്ക് കിട്ടിക്കുന്നു, നമ്മളെ കഴിഞ്ഞു പോയ നേതാക്കന്മാരിൽ നിന്നിട്ട് കിട്ടിപ്പോയതാണ്. ഓല അത്രയും അനുസരിച്ചിട്ട് ഞാൻ ഓല പണിയെടുത്തിട്ട്, അതുകൊണ്ടാണ് അങ്ങനെ നിലനിന്ന് പോയത്. അത് ഇന്നും ഇപ്പം അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും ഒരു ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു കിട്ടിപ്പോൾ വീട്ടിലാണെങ്കിലും ഊഞ്ഞാൽ കെട്ടിക്കൊടുത്താൽ ആ അതിപ്പാണെങ്കിലും കിട്ടി ഇന്ന് ആടാന്നറിയും, ധൈര്യത്തിലാടാന്ന് പറയും. അല്ലാതെ ഞാൻ കയറില്ല, വേറെ കെട്ടിയാരോ പൂര ഒത്തി പോകുന്നുള്ളവർക്കറിയാം. അപ്പം ഞാനാണ് കെട്ടിയെന്നുള്ള ഒരു ചോദ്യം മക്കൾക്കൊക്കെ ഉണ്ട്. ആ എന്നാൽ ധൈര്യത്തിലാടാം, അത് വലിയ ആൾക്കാരൊക്കെ കയറി നാട് പിടിക്കാൻ പറ്റി. അങ്ങനെയൊക്കെ കുറേ ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ഇതിനോണ്ട് വരുന്നതാണല്ലോ, ഈ ഒരു കുരുത്തം കൊണ്ട് ഉണ്ടാകുന്ന സംഭവമാണ്.
1: ദീർഘകാലം കോഴിക്കോടിൻ്റെ കടൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിൽ തൊഴിലാളിയായും ഖലാസിയായും പ്രവർത്തിച്ച ബീരാൻകോയയാണ് തൻ്റെ അനുഭവങ്ങൾ ഇതുവരെ പങ്കുവച്ചത്. നിർവഹണ സഹായം നിമൽ MN.

FM പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി ഭരണകക്ഷി സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. ഷാനിമോൾ ഉസ്മാൻ 99 വോട്ടുകളും എതിർ സ്ഥാനാർത്ഥി മുഹമ്മദ് മോസിൻ 34 വോട്ടുകളും നേടി. തികഞ്ഞ ഉത്തരവാദിത്തോടും കാര്യക്ഷമതയോടെയും ഉത്തരവാദിത്തം നിർവഹിക്കാൻ ഷാനിമോൾ ഉസ്മാന് സാധിക്കട്ടെയെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. 3.5 ശേഷമാണ് ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കറാകുന്നതെന്നും സ്പീക്കർ പറഞ്ഞു. തെലങ്കാനയിലെ സംസ്ഥാന രൂപീകരണ ദിനത്തിൽ ആശംസ നേർന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്താലും കഠിനാധിനികളായ ജനങ്ങളാലും അനുഗ്രഹീതമാണ് തെലങ്കാനയെന്നും വർഷങ്ങളായി നവീകരണത്തിലും വികസനത്തിലും സംസ്ഥാനം ഗണ്യമായ പുരോഗതി കൈവരിച്ചതായും രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ആദ്യഘട്ടത്തിലെ മിക്ക ഘടകങ്ങളും അന്തിമമാക്കിയതായും ചെറിയ വിഷയങ്ങളിലാണ് ഇപ്പോൾ ശ്രദ്ധയെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ചർച്ചകൾക്കായി US സംഘം ഇന്ത്യയിലെത്തിയതായും മറ്റന്നാൾ വരെയാണ് ചർച്ചകളെന്നും ഗോയൽ പറഞ്ഞു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഡൽഹിയിൽ മുതിർന്ന പാർട്ടി ഭാരവാഹികളുമായും പ്രവർത്തകരുമായും കൂടിക്കാഴ്ച നടത്തി. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12 വർഷത്തെ സേവനം, സംഘടനാ വിപുലീകരണം തുടങ്ങിയവ ചർച്ച ചെയ്തതായി പാർട്ടി വക്താവ് ഡോക്ടർ സംബിത് പത്ര മാധ്യമങ്ങളെ അറിയിച്ചു. +1 VHSC പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും. +1 ഇന്നലെ വൈകിട്ട് വരെ 419,518 അപേക്ഷകളും VHSCക്ക് 40,199 അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട്. തൃശൂർ അതിരപ്പള്ളിയിൽ പുഴയിൽ വെറ്റിലപ്പാറ ഭാഗത്ത് തമ്പടിച്ച ആനക്കൂട്ടത്തെ കാടുകയറ്റി വനം വകുപ്പ്. മേഖലയിലെ ആനകളെ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് തുരത്താൻ ഇന്നു മുതൽ സ്പെഷ്യൽ ഡ്രൈവ് പ്രഖ്യാപിച്ചിരുന്നു. ജപ്പാനിൽ 18 വയസ്സിന് താഴെ പുരുഷന്മാരുടെ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഉച്ചയ്ക്ക് ശേഷം ജപ്പാൻ കൊറിയയെ നേരിടും. ഇന്നലെ കൊറിയയെ ഇന്ത്യ 1-0 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നു. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 11 മണിക്ക്.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
2: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
4: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
5: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
6: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
4: പുത്തലത്ത് കണ്ണാശുപത്രി.
7: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
8: അല്പസമയത്തിനകം 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. 16th കേരള നിയമസഭയുടെ 13th ഡെപ്യൂട്ടി സ്പീക്കറായി ഭരണകക്ഷി സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. ഷാനിമോൾ ഉസ്മാൻ 99 വോട്ടുകളും എതിർ സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹസിൻ 34 വോട്ടുകളും നേടി. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വോട്ട് രേഖപ്പെടുത്തിയില്ല. 3 BJP അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. UDF അംഗങ്ങളായ ആബിദ് ഹുസൈൻ തങ്ങളും സന്ദീപ് വാര്യരും ഒരു സ്വതന്ത്ര അംഗവും സഭയിൽ ഹാജരായില്ല. തികഞ്ഞ ഉത്തരവാദിത്തത്തോടെയും കാര്യക്ഷമതയോടെയും ഉത്തരവാദിത്തം നിർവഹിക്കാൻ ഷാനിമോൾ ഉസ്മാന് സാധിക്കട്ടെയെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആശംസിച്ചു. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കറാകുന്നതെന്നും സ്പീക്കർ പറഞ്ഞു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദി പ്രമേയ ചർച്ചകൾ സഭയിൽ വ്യാഴാഴ്ച വരെ തുടരും. KSU-യിലൂടെയാണ് ഷാനിമോൾ ഉസ്മാൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. 2019 അരൂരിൽ നിന്ന് ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIMലെ ദലീമയോട് പരാജയപ്പെട്ട അവർ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദലീമയെ പരാജയപ്പെടുത്തി 2nd തവണയും നിയമസഭാംഗമായി. സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഷാനിമോൾ ഉസ്മാൻ പിന്നീട് നിയമബിരുദവും നേടിയിട്ടുണ്ട്. അമ്പലപ്പുഴ കോടതിയിൽ പ്രാക്ടീസ് ചെയ്തു വരവെയാണ് പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. കേരളത്തിൽ നിന്ന് AICC സെക്രട്ടറിയായ ആദ്യ വനിത കൂടിയാണ് ഷാനിമോൾ ഉസ്മാൻ. ലഹരിക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പരിപാടി വൈകിട്ട് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ലഹരി മാഫിയകൾക്കെതിരായ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് കേരള പോലീസ് ഓപ്പറേഷൻ തൂഫാനിലൂടെ ലക്ഷ്യമിടുന്നത്. രാസലഹരിയുടെ അതിവേഗ വ്യാപനത്തെ പ്രതിരോധിക്കാൻ ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ലഹരി മാഫിയകൾക്ക് നിയമത്തിന്റെ കർക്കശമായ മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം സാധാരണക്കാർക്ക് പൂർണ്ണ സുരക്ഷിതത്വ ബോധം ഉറപ്പാക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു. കുറ്റവാളികളെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ ആധുനിക അന്വേഷണ രീതികൾ ഉപയോഗിച്ച് ദക്ഷിണേന്ത്യയിലെ വിവിധ ആഭ്യന്തര വകുപ്പുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്തെ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സെക്രട്ടേറിയറ്റിൽ വകുപ്പ് സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സെക്രട്ടേറിയറ്റിലെ പൊതുവായ പ്രശ്നങ്ങളും വിവിധ വകുപ്പുകളിലെ പ്രശ്നങ്ങളും മുഖ്യമന്ത്രി അവലോകനം ചെയ്തു. ഫയൽ നീക്കങ്ങൾ കാര്യക്ഷമമാക്കാനും നടപടി സ്വീകരിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ആദ്യഘട്ടത്തിലെ മിക്ക ഘടകങ്ങളും അന്തിമമാക്കിയതായും ചെറിയ വിഷയങ്ങളിലാണ് ഇപ്പോൾ ശ്രദ്ധയെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ചർച്ചകൾക്കായി US സംഘം ഇന്ത്യയിലെത്തിയതായും മറ്റന്നാൾ വരെയാണ് ചർച്ചകളെന്നും പീയൂഷ് ഗോയൽ അറിയിച്ചു. ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത് വാണിജ്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ദർപ്പൺ ജെയിനും US നയിക്കുന്നത് ബ്രണ്ടൻ ലിഞ്ചുമാണ്. യുവാക്കളുടെ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കാനും വ്യവസായ മേഖലയിലെ ആവശ്യങ്ങൾക്ക് അവരെ സജ്ജരാക്കാനും രൂപീകരിച്ച ഇന്ത്യ സ്കിൽസ് ആക്സലറേറ്ററിന്റെ ഉന്നതതല വട്ടമേശ സമ്മേളനം ന്യൂഡൽഹിയിൽ ചേർന്നു. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം വേൾഡ് എക്കണോമിക് ഫോറവുമായി സഹകരിച്ചാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. തൊഴിൽ ശേഷി ഉയർത്തിയാൽ ആഗോള വളർച്ചയുടെ പ്രധാന ചാലകശക്തിയായി യുവാക്കൾക്ക് മാറാൻ കഴിയുമെന്ന് യോഗത്തിൽ കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി പറഞ്ഞു. യുവാക്കളുടെ തൊഴിൽ സേന കെട്ടിപ്പടുക്കാൻ വ്യവസായ മേഖലകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ തമ്മിലെ സഹകരണം അത്യാവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പൊതു സ്വകാര്യ പങ്കാളിത്തം, നൂതന സാമ്പത്തിക മാതൃകകൾ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച എന്നിവയിലൂടെ തൊഴിൽ ശക്തി വികസനം ശക്തമാക്കുമെന്ന പ്രഖ്യാപനത്തോടെയാണ് സമ്മേളനം സമാപിച്ചത്. കഴിഞ്ഞ മാസം റെയിൽവേ 145 ദശലക്ഷം ടൺ ചരക്ക് കയറ്റി അയച്ചതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യങ്ങൾ, ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ മേഖലകളിലുണ്ടാക്കിയ പരോക്ഷമായ ആഘാതങ്ങളും വെല്ലുവിളികളും അതിജീവിച്ചാണ് റെയിൽവേ നേട്ടം കൈവരിച്ചത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ചരക്ക് നീക്കത്തിൽ 1.3% വർധനയാണ് രേഖപ്പെടുത്തിയത്. ഇരുമ്പയര്, ഉരുക്ക്, രാസവളങ്ങൾ തുടങ്ങിയവയുടെ ചരക്കു നീക്കമാണ് റെയിൽവേയുടെ വളർച്ചയ്ക്ക് പ്രധാനമായും കരുത്തു പകർന്നത്. ഇതിനു പുറമെ യാത്രക്കാരുടെ എണ്ണത്തിലും വലിയ വർധനയും കഴിഞ്ഞ മാസം രേഖപ്പെടുത്തി. 61 കോടിയിലധികം പേരാണ് കഴിഞ്ഞ മാസം ട്രെയിനുകളിൽ യാത്ര ചെയ്തത്. കഴിഞ്ഞ വർഷം ഏകദേശം 59 കോടി യാത്രക്കാരായിരുന്നു റെയിൽവേയെ ആശ്രയിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇന്ധനം, ഭക്ഷ്യധാന്യങ്ങൾ, മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവയുടെ തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കാൻ

മതിയായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. റെക്കോർഡ് കാർഷിക ഉൽപ്പാദനവും അവശ്യവസ്തുക്കളുടെ മതിയായ സ്റ്റോക്കും ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ മികച്ച സ്ഥാനത്ത് തുടരാൻ രാജ്യത്തെ സഹായിക്കുന്നതായി ഉപഭോക്തൃ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി അനുപം മിശ്ര ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി. പയർവർഗ്ഗ ഉൽപ്പാദനം 274 ലക്ഷം മെട്രിക് ടണ്ണിലധികം എന്ന റെക്കോർഡ് നിലയിലെത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിച്ചതിനാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പയർവർഗ്ഗങ്ങളുടെ ഇറക്കുമതി ഗണ്യമായി കുറഞ്ഞതായും മിശ്ര വ്യക്തമാക്കി. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ CAPA പ്രാബല്യത്തിൽ വന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. CAPA വെറുമൊരു വ്യാപാര കരാറല്ലെന്നും നാഗരിക വിശ്വാസത്തിന്റെ പ്രസ്താവനയാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ഇന്ത്യയിലെ MSME കൾ കാർഷിക ഉൽപ്പന്നങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിലെ കയറ്റുമതികൾക്ക് ഒമാൻ വിപണിയിൽ മുൻഗണന ലഭിക്കുമെന്നും ഗോയൽ പറഞ്ഞു. ഇസ്രായേൽ, ചിലി, കാനഡ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളുമായും ഇന്ത്യ കരാർ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെന്നും പീയൂഷ് ഗോയൽ അറിയിച്ചു. ബ്രിക്സ് കൂട്ടായ്മയുടെ ആദ്യ ബ്രിക്സ് അഴിമതി വിരുദ്ധ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് ചേരും. വെർച്വലായി ചേരുന്ന യോഗത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. അന്താരാഷ്ട്ര തലത്തിൽ അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഇന്ത്യയുടെ നിർണായകമായ ഇടപെടലുകൾക്ക് യോഗം സാക്ഷ്യം വഹിക്കും. അഴിമതിയിലൂടെ സമ്പാദിച്ചതും വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തിയതുമായ സ്വത്തുക്കൾ കണ്ടുകെട്ടലും അവ തിരിച്ചുപിടിക്കലും സംബന്ധിച്ച കാര്യങ്ങൾ യോഗം വിശദമായി ചർച്ച ചെയ്യും. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തി മറ്റ് രാജ്യങ്ങളിലേക്ക് ഒളിച്ചോടുന്ന കുറ്റവാളികളെ പിടികൂടുന്നതിനും കൈമാറുന്നതിനും രാജ്യങ്ങൾ തമ്മിൽ സഹകരിക്കേണ്ടതിന്റെ ആവശ്യകതയും യോഗത്തിൽ ചർച്ചയാകും. 13-ാമത് ബ്രിക്സ് നഗരവൽക്കരണ ഫോറം ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ഈ മാസം 11-12 തീയതികളിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി മനോഹർലാൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2026 ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പദവിക്ക് കീഴിലെ സുപ്രധാന മന്ത്രിതല പരിപാടിയാണിത്. ബഹുഭാഷാ സേവനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഡിജിറ്റൽ ഇന്ത്യ ഭാഷിണി ഡിവിഷനും ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡും തമ്മിൽ കരാർ ഒപ്പുവച്ചു. രാജ്യത്തെ വ്യവസായ ആഭ്യന്തര വ്യാപാര മേഖലയിലെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ബഹുഭാഷാ സേവനം ശക്തമാക്കുകയാണ് കരാറിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര ഇലക്ട്രോണിക്സ് വാർത്താവിതരണ മന്ത്രാലയം അറിയിച്ചു. കാലവർഷം നേരിടാൻ കോഴിക്കോട് ജില്ല സജ്ജമാണെന്ന് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവർത്തനങ്ങൾ ഏറ്റവും താഴെത്തട്ട് മുതൽ തുടങ്ങണമെന്നും അടിയന്തര സാഹചര്യം നേരിടാൻ വില്ലേജ്, താലൂക്ക് തലം മുതൽ ജില്ലാതലം വരെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. റവന്യൂ, ആരോഗ്യം, തദ്ദേശം തുടങ്ങി വകുപ്പുകൾ ഫലപ്രദമായി പ്രവർത്തിക്കണമെന്നും മന്ത്രി പറഞ്ഞു. വിലങ്ങാട് പുനരധിവാസം കഴിയുന്നത്ര വേഗം പൂർത്തിയാക്കാനും കോഴിക്കോട് നഗരത്തിലെ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കാനും നടപടിയെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകളിലെ സജ്ജീകരണങ്ങൾ, കടൽക്ഷോഭം നേരിടാൻ മുന്നൊരുക്കങ്ങൾ, മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ തുടങ്ങിയവയും മന്ത്രി യോഗത്തിൽ വിലയിരുത്തി. കാലവർഷത്തിന് മുന്നോടിയായി പത്തനംതിട്ട ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. കാലവർഷം മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് കളക്ട്രേറ്റിൽ ചേർന്ന വകുപ്പുകളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ക്യാമ്പുകളിൽ ഭക്ഷണം, വെള്ളം, വൈദ്യുതി, മരുന്നുകൾ തുടങ്ങിയവ ലഭ്യമാക്കാനും തിരുവല്ലയിലെ അപ്പർ കുട്ടനാട് മേഖലയടക്കം പ്രളയബാധിത പ്രദേശങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ നൽകാനും യോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർകോട് ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും വേതനവും വിരമിക്കൽ ആനുകൂല്യങ്ങളും പെൻഷനും വർദ്ധിപ്പിച്ച് ഒറ്റത്തവണയായി എല്ലാ മാസവും 1-ാം തീയതി നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണയോട് NK പ്രേമചന്ദ്രൻ MP ആവശ്യപ്പെട്ടു. ഇവരുടെ വേതനം പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും പര്യാപ്തമല്ലെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഡൽഹിയിൽ മുതിർന്ന പാർട്ടി ഭാരവാഹികളുമായും പ്രവർത്തകരുമായും കൂടിക്കാഴ്ച നടത്തി. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12 വർഷത്തെ സേവനം, സംഘടനാ വിപുലീകരണം തുടങ്ങിയവ ചർച്ച ചെയ്തതായി പാർട്ടി വക്താവും MPയുമായ ഡോ സംബിത് പത്ര മാധ്യമങ്ങളെ അറിയിച്ചു. ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരവും ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹസിക കായിക മേഖലകളിലൊന്നുമായ മലബാർ റിവർ ഫെസ്റ്റിവൽ 12-ാം പതിപ്പ് വിപുലമായി നടത്താൻ സംഘാടക സമിതി യോഗം തീരുമാനിച്ചു. ഫെസ്റ്റിവലിന് മുന്നോടിയായി പഞ്ചായത്തുകളുടെ ആഭിമുഖ്യത്തിൽ പ്രീ ഇവന്റുകൾ നടത്താനും CK കാസിം MLA അധ്യക്ഷതയിൽ ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ധാരണയായി. ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളും വകുപ്പുകളുടെ ഏകോപനവും ഉറപ്പാക്കുമെന്ന് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ക്വാർട്ടർ ഫൈനൽ മത്സരം

0: ഇന്ന് പാരീസിൽ ആരംഭിക്കും. പുരുഷ സിംഗിൾസ് ആദ്യ ക്വാർട്ടറിൽ ജർമ്മൻ സൂപ്പർ താരം അലക്സാണ്ടർ സ്വരേവിനെ സ്പെയിനിന്റെ റാഫേൽ ജോദാർ നേരിടും. വനിതാ സിംഗിൾസ് ക്വാർട്ടറിൽ ഇന്ന് റഷ്യൻ താരം റുമാനിയൻ താരത്തെയും നേരിടും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: The Real FM 103.6.
2: ചലച്ചിത്രഗാനം കേൾക്കാം. ഇരയിമന്തം വീടവരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകി. ചിത്രപാടിയ ഗാനം ചിത്രം കടാക്ഷം.

0: റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: സ്വർണവിലയിൽ മാറ്റമില്ലാതെ ഗ്രാമിന് 14,320 രൂപയിലും പവന് 114,560 രൂപയിലും വ്യാപാരം തുടരുന്നു. റീഗൽ ജ്വല്ലേഴ്സ് കോൾ റേറ്റ് കേൾക്കാം നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

0: പ്രിയ ഗീതം.
1: ആകാശവാണി 103.6 റിയൽ എഫ് എം പ്രിയ ഗീതത്തിലേക്ക് എപ്പോഴത്തെയും പോലെ അത്രമേൽ ഹൃദ്യമായി, അത്രമേൽ പ്രിയത്തോടെ എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ഇന്നത്തെ പ്രിയ ഗീതം ആരംഭിക്കാം. നീലത്താമര എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ശ്രേയ ഘോഷലും ചേർന്ന് ആലപിച്ച ഗാനം, വയലാർ ശരത്ചന്ദ്ര മാർമയുടെ വരികൾക്ക് വിദ്യാസാഗറിൻ്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പാറോപ്പൊടിയിൽ നിന്നും ആതിര. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കേണ്ട നമ്പർ നിങ്ങൾക്കറിയാമെന്നറിയാം, ഒരിക്കൽ കൂടി പറയാം: 0404-63-66-174. മറ്റൊരു നമ്പർ 2-3-66-176. മൊബൈൽ നമ്പർ 9444-44-800. ആസ്വദിക്കാം ഈ ഗാനം, ചിത്രം നീലത്താമര.

0: നീലത്താമര എന്ന ചിത്രത്തിനു വേണ്ടി വി ശ്രീകുമാറും ശ്രേയ ഘോഷലും ചേർന്ന് ആലപിച്ച ഗാനമാണ് പ്രിയ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: സ്വപ്നോ കോ ഹക്കീകത് മേ ബദൽനേ കേ ലിയേ സഹി സമയ പർ സഹി കദം ഉഠാനാ സറൂരി ഹൈ. ഭാരതീയ വായുസേന മേ കമ്മീഷൻഡ് ഓഫീസർ ബൻനേ കേ ലിയേ അഫ്കാറ്റ് 2 ഓഫ് 2026 കേ ആവേദൻ 20 മെയ് സേ ഖുലേ ഹൈ. വിവരണ കേ ലിയേ വിസിറ്റ് കരേ afcat.edcil.co.in പർ.
2: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: പ്രിയ ഗീതം.
0: പ്രിയ ഗീതത്തിൽ അടുത്തതായി കേൾക്കാം പാറോപ്പടിയിൽ നിന്നും ആതിര ആവശ്യപ്പെട്ട ഗാനം. ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിനു വേണ്ടി കെ ചിത്ര ആലപിച്ചത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രൻ്റെ സംഗീതം.

0: പ്രിയ ഗീതം.
1: പ്രിയഗീതത്തിൽ അടുത്തതായി ആസ്വദിക്കാം ആരണ്യകാണ്ഡം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം. പി ഭാസ്കരൻ്റെ വരികൾക്ക് എ ടി ഒമറിൻ്റെ സംഗീതം. ഈ ഗാനത്തിനെ കാത്തിരിക്കുന്ന കൊയിലാണ്ടിയിൽ നിന്നും സജിത്.

പ്രിയഗീതത്തിൽ അടുത്തതായി ബേപ്പൂരിൽ നിന്നും അനിഷ ആവശ്യപ്പെട്ട ഗാനം ജാതകം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് ആലപിച്ചത്. ഓ എൻ വി കുറുപ്പിൻ്റെ ഭാവനയിൽ വിരിഞ്ഞ വരികൾക്ക് ആർ സോമശേഖരൻ്റെ സംഗീതം.

0: ഹവാകർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്.
1: ഹവാകർ സോഫ്റ്റ് ടീ, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: പ്രിയ ഗീതം.
5: അടുത്ത ഗാനം തൊമ്മന്റെ മക്കളിൽ നിന്നും. വയലാറിന്റെ വരികൾക്ക് ബാബുരാജിന്റെ സംഗീതം, ആലപനം യേശുദാസ്. ഈ ഗാനത്തിനെ കാത്തിരിക്കുന്നു പോയിൽക്കാവ് നിന്നും രാഘവൻ.

0: പ്രിയ ഗീതം.
1: അടുത്തതായി ആസ്വദിക്കാം ഫറൂഖിൽ നിന്നും അപർണ ആവശ്യപ്പെട്ട ഗാനം. കസിൻസ് റൺ ഫോർ ലവ് എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയ ഘോഷൽ, യസീൻ നിസാർ, ടിപ്പു എന്നിവർ ചേർന്ന് ആലപിച്ചത്. മുരുകൻ കാട്ടക്കരയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ്റെ സംഗീതം.

0: പ്രിയഗീതം ഇവിടെ സമാപിക്കുന്നു. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ പ്രിയഗീതത്തിലേക്ക് ബന്ധപ്പെട്ട എല്ലാവർക്കും ആകാശവാണിയുടെ സ്നേഹം അറിയിക്കുന്നു.
1: പ്രിയഗീതം.

FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ വിലക്കയറ്റം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം സ്പീക്കർ തള്ളി. കെ എൻ ബാലഗോപാൽ ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സംസ്ഥാനത്ത് വിലക്കയറ്റമുണ്ടെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ഭാഗികമായി ശരിയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷമാണ് നിലവിലെ വിലക്കയറ്റത്തിന് കാരണമെന്നും മുഖ്യമന്ത്രി അടിയന്തര പ്രമേയ നോട്ടീസിന് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കി. വിലക്കയറ്റം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്ന ഭരണപക്ഷ സമീപനം ദൌർഭാഗ്യകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മുഖ്യമന്ത്രി വിലക്കയറ്റ കാരണങ്ങളുടെ മുഖവുര മാത്രം പറഞ്ഞു നിർത്തിയത് ശരിയായില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തിന്റെ വൈദ്യുതി മേഖലയെ കൂടുതൽ കാര്യക്ഷമവും ജനസൌഹൃദവുമാക്കാൻ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി വിതരണം, ബിൽ സംവിധാനങ്ങൾ, ലോ വോൾട്ടേജ് പ്രശ്നങ്ങൾ, പുതിയ സാങ്കേതിക വിദ്യകൾ, സൌരോർജ വികസനം, ഉപഭോക്തൃ സേവനം തുടങ്ങി ഏത് വിഷയത്തിലും നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാമെന്ന് മന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം നെൽകർഷകരുമായി കൂടിക്കാഴ്ച നടത്തും. നിയമസഭാ മന്ദിരത്തിലാണ് കൂടിക്കാഴ്ച. താമരശ്ശേരി ചുരത്തിൽ ഗതാഗത തടസ്സം ആറാം വളവിൽ റോഡ് പ്രവൃത്തിയായതിനാൽ വലിയ വാഹനങ്ങൾക്കാണ് യാത്രാ തടസ്സം. സംസ്ഥാനത്ത് ചിരട്ടയുടെ ആവശ്യത്തിലും വിലയിലും വൻ മുന്നേറ്റം. ചില്ലറ വിപണിയിൽ കിലോയ്ക്ക് 31.50 രൂപയും മൊത്ത വിപണിയിൽ 33 രൂപയുമാണ് വില. തെളിവെടുപ്പിന് കൊണ്ടുപോകും വഴി ട്രെയിനിൽ നിന്ന് രക്ഷപ്പെട്ട മുക്കത്തെ ലഹരി കേസ് പ്രതി പിടിയിൽ. മുഹമ്മദ് ഹനീഫയാണ് ആന്ധ്രാപ്രദേശ് കർണാടക അതിർത്തിയിൽ പിടിയിലായത്. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ വാട്സപ്പ് ചെയ്യാം. നമ്പർ 9400224440. യുവർ ചോയ്സിൽ ആദ്യം അദ്വൈതം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണം പകർന്നത് എം ജി രാധാകൃഷ്ണൻ.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾക്ക് എം കെ അർജുനൻ ഈണം പകർന്ന് വാണി ജയറാം പാടിയ ഗാനം. ചിത്രം ആശീർവാദം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു വാഗായാട് നിന്നും പ്രമോദ്.

0: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: വയനാട് മാനന്തവാടി ഗവൺമെന്റ് കോളേജ് ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് മോഡൽ ഡിഗ്രി കോളേജ് റൂസയിൽ സൈക്കോളജി ജിയോഗ്രഫി വിഷയങ്ങളിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക പോർട്ടൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിർദ്ദിഷ്ട യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം കോളേജിൽ അഭിമുഖത്തിനെത്തണം. ജൂൺ 5 രാവിലെ 10:30 ജിയോഗ്രഫി വിഷയത്തിന്റേതും ജൂൺ 8 രാവിലെ 10:30 സൈക്കോളജിയുടെയും അഭിമുഖം നടക്കും.
3: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
4: HNK യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.

യുവർ ചോയ്സിൽ ഇനി നമ്മൾ തമ്മിൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, എം ജയചന്ദ്രൻ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ഉമ്മർ കാലിക്കറ്റ്.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
3: കേരള സർക്കാർ സ്ഥാപനമായ സിയാപ്റ്റും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സിയാപ്റ്റിന്റെ കോഴിക്കോട് സബ് സെന്ററിൽ നടത്തുന്ന ഒരു വർഷം ദൈർഘ്യമുള്ള പി എസ് സി അംഗീകരിച്ച കെ ജി ടി ഇ പ്രീ പ്രസ് ഓപ്പറേഷൻ, കെ ജി ടി ഇ പ്രസ് വർക്ക്, കെ ജി ടി ഇ പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻ ആൻഡ് ഫിനിഷിംഗ് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോറത്തിനും വിശദ വിവരങ്ങൾക്കും ഓഫീസർ ഇൻചാർജ് സിയാപ്റ്റ് സബ് സെന്റർ, ബൈരായിക്കുളം എൽ പി സ്കൂൾ കോമ്പൗണ്ട്, റാംമോഹൻ റോഡ്, കോഴിക്കോട് 673004 എന്ന വിലാസത്തിൽ ബന്ധപ്പെടാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0495 എസ് ടി ഡി കോഡ് 272366666. ഒരു മൊബൈൽ നമ്പർ കൂടി പറയാം, 9496882366.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: കൈതപ്രം എസ് പി വെങ്കടേഷ് കൂട്ടുകെട്ടിലെ ഒരു ഗാനം പാടിയത് ചിത്ര. ചിത്രം കുങ്കുമച്ചെപ്പ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു മാത്തോട്ടത്തിൽ നിന്നും ബിച്ച, സക്കീന, സഫ്രീന.

0: പാലക്കാട് ജില്ലയിലെ തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജേർണലിസം, പൊളിറ്റിക്കൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം June 4 നടക്കും. രാവിലെ 10:30 ജേർണലിസം, 1:30 പൊളിറ്റിക്കൽ സയൻസ് എന്നിങ്ങനെയാണ് അഭിമുഖം ക്രമീകരിച്ചിരിക്കുന്നത്. UGC നിഷ്കർഷിച്ചിരിക്കുന്ന യോഗ്യത ഉള്ളവരും കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി അഭിമുഖത്തിന് ഹാജരാകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 2270335, STD കോഡ് 0466.
1: സെക്ഷൻ 12 പ്രകാരം അർഹരായ പൗരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: യുവർ ചോയ്സ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനി ഒരു പപ്പടവട പ്രേമം എന്ന ചിത്രത്തിന് വേണ്ടി ജാസി ഗിഫ്റ്റ്, ശ്രീകാന്ത് കൃഷ്ണ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ നിഷാന്ത് കൊടമണ്ണ, രാജേഷ് ബാബു ശൂരനാട്, ഷിംജിത് ശിവൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു തിരുവണ്ണൂരിൽ നിന്നും സന്ധ്യ ലച്ചുമോൾ.

ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കീഴിൽ മലപ്പുറം പൊന്നാനിയിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രത്തിൽ ആറുമാസം ദൈർഘ്യമുള്ള സൌജന്യ പി എസ് സി പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. റെഗുലർ ഹോളിഡേ വിഭാഗങ്ങളായാണ് പരിശീലനം. 18-നും 43-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ജൂൺ 22. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 9072-04-519. മറ്റൊരു നമ്പർ 9947-11-243.

0: चंदन का एहसास।
1: युवर चॉइस ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾ, ഈണം ശ്യാം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു അത്തോളി പൂക്കോട്ടിൽ നിന്നും നിയാസ്.

0: മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും മക്കൾക്ക് വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. 2025-26 അധ്യയന വർഷത്തിൽ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയതും കായിക മത്സരങ്ങളിൽ ദേശീയ സംസ്ഥാന തലങ്ങളിൽ 1, 2, 3 സ്ഥാനങ്ങളിൽ നേടിയതുമായ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പൂരിപ്പിച്ച അപേക്ഷാ ഫോമിനൊപ്പം മത്സ്യത്തൊഴിലാളി പാസ്ബുക്ക്, വിദ്യാർത്ഥിയുടെയും രക്ഷിതാവിന്റെയും ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പ്ലസ് ടു മാർക്ക് ലിസ്റ്റ്, സ്പോർട്സ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ നൽകണം. അപേക്ഷകൾ ജൂൺ 6 ബന്ധപ്പെട്ട ഫിഷറീസ് ഓഫീസുകളിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0495-238-3472.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: യുവർ ചോയ്സിൽ ഇനി വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ ഈണം പകർന്ന് പി ലീല പാടിയ ഗാനം, ചിത്രം മയിലാടും കൊന്ന്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു എഗരൂരിൽ നിന്ന് രാജി, അബിൻ, അനൂപ്, ഗംഗാധരൻ.

0: വയനാട് ജില്ലയിലെ മാനന്തവാടി ഗവൺമെന്റ് കോളേജ് കൊമേഴ്സ് വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക നിയമനം നടത്തുന്നു. കോഴിക്കോട് കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ തയ്യാറാക്കിയിട്ടുള്ള പാനലിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസൽ, പകർപ്പ് എന്നിവ സഹിതം ജൂൺ 25 രാവിലെ 10 കോളേജ് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9539596905.
1: ഹവാക്കർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്
2: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് ചിത്ര പാടിയ ഗാനം ചിത്രം എന്ന് സ്വന്തം ജാനകിക്കുട്ടി. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു മേപ്പയ്യൂരിൽ നിന്ന് അഞ്ജു, അദ്രിനാഥ്, ബദ്രിനാഥ്.

റഷ്യയിലെ ഉലിയാനോവ്സ്ക് യുനെസ്കോ സാഹിത്യനഗരം സംഘടിപ്പിക്കുന്ന ദി കളേഴ്സ് ഓഫ് ചൈൽഡ്ഹുഡ് ഇൻസ്പിറേഷൻ 2026 പരിപാടിയുടെ ഭാഗമായി കോഴിക്കോട് യുനെസ്കോ സാഹിത്യനഗരവും പങ്കാളിയാകുന്നു. ലോക പരിസ്ഥിതി ദിനമായ June 5 പരിസ്ഥിതി എന്ന വിഷയത്തെ ആസ്പദമാക്കി 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്കൂളുകളിലും അംഗൻവാടികളിലും സമൂഹ ചിത്രരചനാ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉലിയാനോവ്സ്ക് സാഹിത്യനഗരത്തിന്റെ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും. തെരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച ചിത്രങ്ങൾ സെപ്റ്റംബറിൽ നടക്കുന്ന ഉലിയാനോവ്സ്ക് നഗരദിനാഘോഷത്തിൽ പ്രദർശിപ്പിക്കും. പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം June 5 രാവിലെ 10:30 എറിഞ്ഞിപ്പാലം സെന്റ് വിൻസെന്റ് കോളനി ഗേൾസ് ഹൈസ്കൂളിൽ മേയർ നിർവഹിക്കും. താൽപര്യമുള്ള സ്കൂളുകളും അംഗനവാടികളും പങ്കെടുക്കുന്ന കുട്ടികളുടെ പേരും വയസ്സും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ June 3 കോഴിക്കോട് cityoflit@gmail.com എന്ന ഇമെയിലിലേക്ക് അയയ്ക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാം. നമ്പർ 9495186487.

യുവർ ചോയ്സിൽ ഇനി ഒരു ഹിന്ദി ഗാനം കേൾക്കാം. സാജൻ എന്ന ചിത്രത്തിന് എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം. ഗാനശില്പികൾ സമീർ, നദീം ശ്രാവൺ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു അഫ്സൽ കോട്ടൺ മിൽ.

യുവർ ചോയ്സിൽ ഇനി ചേലമ്പ്രയിൽ നിന്നും സദാനന്ദൻ സി പി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. സമസ്യ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനശില്പികൾ ONV കുറുപ്പ്, KP ഉദയഭാനു.

യുവർ ചോയ്സിൽ അവസാനമായി വിസ്മയത്തുമ്പത്ത് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനം. ഗാനശില്പികൾ കൈതപ്രം, ഔസേപ്പച്ചൻ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു മുത്തേരയിൽ നിന്നും ചിത്ര ശരത്.

FM പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഉടൻ പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ ഗവൺമെന്റിന് 3,000 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായിട്ട് പോലും നികുതി കുറച്ചിട്ടില്ലെന്നും വിപണിയിൽ ഇടപെടുന്നതിൽ അവർ പരാജയപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. 16-ാം കേരള നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന ആദ്യ അടിയന്തര പ്രമേയം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തള്ളി. സംസ്ഥാനത്തെ വിലക്കയറ്റം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് KN ബാലഗോപാലാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ ഭീകരരുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്താൻ സംയുക്ത സേനയുടെ ദൌത്യം 10-ാം ദിവസവും തുടരുന്നു. അതിർത്തികളിൽ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഭക്തരുടെ തിരക്കേറുന്നു. അക്കരെ കൊട്ടിയൂരിലെ മണിത്തറയിൽ താൽക്കാലിക ശ്രീകോവിൽ നിർമ്മാണം വെള്ളിയാഴ്ചത്തെ തിരുവോണം ആരാധനയ്ക്കു മുമ്പ് പൂർത്തിയാക്കും. ഇടുക്കി കൊളുക്കുമലയിലെ സിംഹപ്പാറയിൽ നിന്ന് കൊക്കയിലേക്ക് ചാടിയ യുവാവ് മരിച്ചു. ചെന്നൈയിൽ അഭിരാമപുരം സ്വദേശി N ദ്രാവിനേഷാണ് മരിച്ചത്. വയനാട് മേപ്പാടി പുത്തുമല പച്ചക്കാട്ട് ഏലത്തോട്ടത്തിൽ പുലിയെ കണ്ടെത്തി. പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകളിൽ വിജയികളായ കോഴിക്കോട് ജില്ലയിലെ ടീമുകൾക്ക് ജില്ലാ വോളിബോൾ അസോസിയേഷന്റെ അനുമോദനം. അന്താരാഷ്ട്ര താരം ബിബിൻ M ജോർജ് ഉദ്ഘാടനം ചെയ്തു. ജപ്പാനിലെ കക്കാമി ഗഹാരയിൽ U18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കിയിൽ 6 പോയിന്റുമായി ഇന്ത്യ പൂൾ എയിൽ കൊറിയയ്ക്കും ജപ്പാനുമൊപ്പമെത്തി. നാളെ അവസാന പൂൾ മത്സരത്തിൽ ഇന്ത്യ ചൈന തായ്പേയെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൺസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

0: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇനി കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ 13th ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഉടൻ പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പെട്രോളിന്റെയും വാണിജ്യ സിലിണ്ടറിന്റെയും വില വർദ്ധിപ്പിച്ചത് എല്ലാ മേഖലയെയും ദോഷകരമായി ബാധിച്ചതായി കെ എൻ ബാലഗോപാൽ. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.

വിശദമായി. പതിനാറാം കേരള നിയമസഭയുടെ 13-ാമത് ഡെപ്യൂട്ടി സ്പീക്കറായി ഭരണകക്ഷി സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. ഷാനിമോൾ ഉസ്മാൻ 99 വോട്ടുകളും എതിർ സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹ്സിൻ 34 വോട്ടുകളും നേടി. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വോട്ട് രേഖപ്പെടുത്തിയില്ല. 3 BJP അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. UDF അംഗങ്ങളായ ആബിദ് ഹുസൈൻ തങ്ങളും സന്ദീപ് വാര്യറും ഒരു സ്വതന്ത്ര അംഗവും സഭയിൽ ഹാജരായില്ല. തികഞ്ഞ ഉത്തരവാദിത്തത്തോടെയും കാര്യക്ഷമതയോടെയും ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഷാനിമോൾ ഉസ്മാന് സാധിക്കട്ടെയെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആശംസിച്ചു. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടാകുന്നതെന്നും സ്പീക്കർ പറഞ്ഞു. ഗവർണറുടെ നയപ്രഖ്യാപന നന്ദി പ്രമേയ ചർച്ചകൾ വ്യാഴാഴ്ച വരെ സഭയിൽ തുടരും. KSUവിലൂടെയാണ് ഷാനിമോൾ ഉസ്മാൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. 2019 അരൂരിൽ നിന്ന് ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPIMലെ ദലീമയോട് പരാജയപ്പെട്ട അവർ ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ദലീമയെ പരാജയപ്പെടുത്തി 2-ാം തവണയും നിയമസഭാംഗമായി. സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഷാനിമോൾ ഉസ്മാൻ പിന്നീട് നിയമബിരുദവും നേടിയിട്ടുണ്ട്. അമ്പലപ്പുഴ കോടതിയിൽ പ്രാക്ടീസ് ചെയ്തു വരവെയാണ് പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. കേരളത്തിൽ നിന്ന് AICC സെക്രട്ടറിയായ ആദ്യ വനിത കൂടിയാണ് ഷാനിമോൾ ഉസ്മാൻ. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഉടൻ പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. കഴിഞ്ഞ ഗവൺമെന്റിന് 3000 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായിട്ടുപോലും നികുതി കുറച്ചിട്ടില്ലെന്നും വിപണിയിൽ ഇടപെടുന്നതിൽ അവർ പരാജയപ്പെട്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. വിലവർദ്ധനയ്ക്കെതിരെ സംസ്ഥാന ഗവൺമെന്റ് ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും VD സതീശൻ വ്യക്തമാക്കി. പെട്രോളിൻ്റെയും വാണിജ്യ സിലിണ്ടറിൻ്റെയും വില വർദ്ധിപ്പിച്ചത് എല്ലാ മേഖലയെയും ദോഷകരമായി ബാധിച്ചതായി CPIMലെ KN ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞു. വിലക്കയറ്റത്തിനെതിരെ പ്രതിപക്ഷത്തിൻ്റെ ആദ്യ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. LDF ഗവൺമെന്റിന്റെ കാലത്ത് ഇന്ധന നികുതി കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ അക്കാര്യം ചർച്ച ചെയ്യുന്നില്ലെന്നും ബാലഗോപാൽ കുറ്റപ്പെടുത്തി. കേന്ദ്ര ഗവൺമെന്റിനോട് സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാട് അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ട ബാലഗോപാൽ വിലക്കയറ്റ വിഷയത്തിൽ മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതേ തുടർന്ന് പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. മുൻമന്ത്രി TU കുരുവിള, മുൻ കേന്ദ്രമന്ത്രി KP ഉണ്ണികൃഷ്ണൻ, മുൻ MP KP ധനബാലൻ എന്നിവർക്ക് രാവിലെ നിയമസഭയിൽ സ്പീക്കർ ചരമോപചാരം അർപ്പിച്ചു. വിലക്കയറ്റം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്ന ഭരണപക്ഷ സമീപനം ദൗർഭാഗ്യകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി വിലക്കയറ്റ കാരണങ്ങളുടെ മുഖവുര മാത്രം പറഞ്ഞു നിർത്തിയത് ശരിയായില്ലെന്ന് അഭിപ്രായപ്പെട്ട അദ്ദേഹം സംസ്ഥാനത്ത് അസാധാരണ വിലക്കയറ്റമാണെന്ന് പറഞ്ഞു. വിലക്കയറ്റത്തിന് ഉത്തരവാദികളായ കേന്ദ്ര ഗവൺമെന്റിനെ വിമർശിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകുന്നില്ലെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. കേരളത്തിലെ 70,000 ഹോട്ടലുകൾ അടച്ചുപൂട്ടിയെന്നും പകുതിയോളം ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. ലഹരിക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പരിപാടി വൈകിട്ട് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് കേരള പോലീസ് ഓപ്പറേഷൻ തൂഫാനിലൂടെ ലക്ഷ്യമിടുന്നത്. രാസലഹരിയുടെ അതിവേഗ വ്യാപനത്തെ പ്രതിരോധിക്കാൻ ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ലഹരി മാഫിയകൾക്ക് നിയമത്തിന്റെ കർക്കശമായ മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം സാധാരണക്കാർക്ക് പൂർണ്ണ സുരക്ഷിതത്വ ബോധം ഉറപ്പാക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു. കുറ്റവാളികളെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ ആധുനിക അന്വേഷണ രീതികൾ ഉപയോഗിച്ച് ദക്ഷിണേന്ത്യയിലെ വിവിധ ആഭ്യന്തര വകുപ്പുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് ജഡ്ജിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പഞ്ചാബ്, ഹരിയാന, മുംബൈ, മധ്യപ്രദേശ്, ജമ്മുകാശ്മീർ, ലഡാക്ക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർക്ക് സുപ്രീംകോടതി ജഡ്ജിമാരായി സ്ഥാനക്കയറ്റം നൽകുകയായിരുന്നു. മുതിർന്ന അഭിഭാഷക വെങ്കിട സുബ്രഹ്മണ്യ മോഹനിയെയും സുപ്രീംകോടതിയിൽ ജഡ്ജിയായി നിയമിച്ചു. ഇതോടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ജഡ്ജിമാരുടെ അംഗസംഖ്യ 37. മലയാള സിനിമയിലെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ പ്രതിനിധികളുമായി മന്ത്രി PC വിഷ്ണുനാഥ് ഇന്ന് ചർച്ച നടത്തും. വൈകിട്ട് തിരുവനന്തപുരത്താണ് ചർച്ച. CBSE ഉത്തരക്കടലാസ് പുനർ മൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ ഓൺലൈൻ പോർട്ടൽ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചു. ശനിയാഴ്ച അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാം. പ്ലസ് വൺ

0: PHSC പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും. പ്ലസ് വണ്ണിന് ഇന്നലെ വൈകിട്ട് വരെ 419,518 അപേക്ഷകളാണ് ലഭിച്ചത്. VHSCക്ക് 40,199 അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഭക്തരുടെ തിരക്കേറുന്നു. അക്കരെ കൊട്ടിയൂരിലെ മണിത്തറയിൽ താൽക്കാലിക ശ്രീകോവിൽ നിർമ്മാണം വെള്ളിയാഴ്ചത്തെ തിരുവോണം ആരാധനയ്ക്ക് മുമ്പ് പൂർത്തിയാകും. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: ബ്രാഹ്മണസ്ഥാനികരുടെ നേതൃത്വത്തിൽ ഓടാമുള ഞെട്ടിപ്പനയോല എന്നിവ ഉപയോഗിച്ചാണ് ശ്രീകോവിൽ നിർമ്മിക്കുന്നത്. ഞായറാഴ്ചയാണ് ഇളനീർ വെപ്പ്, തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും നടക്കും. അക്കരെ കൊട്ടിയൂരിലേക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി ഭക്തരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഏറെ ആരാധകരുള്ള ആനകളായ അക്കാവിള വിഷ്ണുനാരായണനും കൊടുമൺ ശിവനുമാണ് ഇത്തവണ അക്കരെ കൊട്ടിയൂരിലെത്തിയത്. പാപ്പാന്മാരിൽ പ്രമുഖനായ മാമ്പി ശരത്തും അക്കാവിള വിഷ്ണുനാരായണനൊപ്പം അക്കരെ കൊട്ടിയൂരിലെത്തിയിട്ടുണ്ട്. രണ്ടാനകളും ആദ്യമായിട്ടാണ് വൈശാഖോത്സവത്തിനായി കൊട്ടിയൂരിൽ വരുന്നത്. ശിവേലിക്ക് ദേവീദേവന്മാരുടെ തിടമ്പ് എഴുന്നള്ളിക്കുന്നത് ആനപ്പുറത്താണ്.
0: സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. നാളെ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരവും ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹസിക കായിക മേളകളിലൊന്നുമായ മലബാർ റിവർ ഫെസ്റ്റിവൽ 12-ാം പതിപ്പ് ജൂലൈ 30, 31, ഓഗസ്റ്റ് 1 തീയതികളിൽ നടത്തുമെന്ന് സംഘാടക സമിതി അറിയിച്ചു. കോഴിക്കോട്, ചാലിപ്പുഴ, ഇരുവഞ്ഞിപ്പുഴ എന്നിവിടങ്ങളിലാണ് റിവർ ഫെസ്റ്റിവൽ. ഫെസ്റ്റിവലിന് മുന്നോടിയായി പഞ്ചായത്തുകളുടെ ആഭിമുഖ്യത്തിൽ പ്രീ ഇവന്റുകൾ നടത്താനും CK കാസിം MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ധാരണയായി. ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളും വകുപ്പുകളുടെ ഏകോപനവും ഉറപ്പാക്കുമെന്ന് ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. ജപ്പാനിലെ കക്കാമി ഗഹാരയിൽ അണ്ടർ 18 ഏഷ്യാ കപ്പ് പുരുഷ ഹോക്കിയിൽ 6 പോയിന്റുമായി ഇന്ത്യ പൂൾ എയിൽ കൊറിയയ്ക്കും ജപ്പാനുമൊപ്പമെത്തി. നാളെ അവസാന പൂൾ മത്സരത്തിൽ ഇന്ത്യ ചൈനീസ് തായ്പേയിയെ നേരിടും. 2-ാം വിളയിൽ സംഭരിച്ച നെല്ലിന്റെ വില ലഭിക്കാത്തതിനാൽ ആശങ്കയിലായിരിക്കുകയാണ് പാലക്കാട് ജില്ലയിലെ കർഷകർ. 380 കോടിയിലേറെ രൂപയാണ് സംഭരണ വിലയായി ജില്ലയിലെ കർഷകർക്ക് ലഭിക്കേണ്ടത്. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
2: ജില്ലയിൽ സഹകരണ ബാങ്കുകൾ വഴി നെല്ല് വില നൽകാൻ തീരുമാനിച്ചതിനെ തുടർന്ന് 29 സഹകരണ സംഘങ്ങളാണ് നെല്ല് വില വിതരണത്തിന് തുടക്കം കുറിച്ചത്. തനത് ഫണ്ടില്ലാത്ത സഹകരണ സംഘങ്ങൾക്ക് കേരള ബാങ്ക് വഴി വായ്പ ലഭ്യമാക്കുമെന്നും അറിയിച്ചിരുന്നു. വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകണമെന്ന് കേരള ബാങ്ക് നിലപാടെടുത്തതോടെ ഭൂരിഭാഗം സഹകരണ സംഘങ്ങൾക്കും വില വിതരണം നടത്താൻ കഴിഞ്ഞിട്ടില്ല. 1-ാം വിള കൃഷിപ്പണികൾ ആരംഭിച്ചിട്ടും കൊടുത്ത നെല്ലിന്റെ വില ലഭിക്കാത്തതിനാൽ കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ്. വില വിതരണത്തിലെ സ്തംഭനാവസ്ഥ പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരുന്നുണ്ട്.
0: തെളിവെടുപ്പിന് കൊണ്ടുപോകും വഴി ട്രെയിനിൽ നിന്ന് രക്ഷപ്പെട്ട മുക്കത്തെ ലഹരി കേസ് പ്രതി പിടിയിലായി. മുഹമ്മദ് ഹനീഫയാണ് ആന്ധ്രാപ്രദേശ് കർണാടക അതിർത്തിയിൽ പിടിയിലായത്. കഴിഞ്ഞ ദിവസമാണ് ഗുജറാത്തിൽ നിന്നും പ്രതി ട്രെയിനിൽ നിന്ന് രക്ഷപ്പെട്ടത്. റെയിൽവേ പോലീസിന്റെയും RPFന്റെയും സഹായത്തോടെയാണ് ഇയാളെ പിടികൂടിയത്. ഇടുക്കി കൊളുക്കുമലയിലെ സിംഹപ്പാറയിൽ നിന്നും കൊക്കയിലേക്ക് ചാടിയ യുവാവ് മരിച്ചു. ചെന്നൈ അഭിരാമപുരം സ്വദേശി എൻ ദ്രാവിനേഷാണ് മരിച്ചത്. കൊല്ലം നിലമേലിൽ സ്കൂട്ടറും ബസ്സും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കടക്കിൽ ആൽത്തറമൂട് സ്വദേശി പ്രശോഭൻ ആണ് മരിച്ചത്. കേരള ലളിതകലാ അക്കാദമി മുൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ചിത്രകാരനുമായ KV ദയാനന്ദന്റെ സംസ്കാരം ഉച്ചയ്ക്ക് കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ. ഇന്നലെ മലപ്പുറത്തായിരുന്നു അന്ത്യം. പ്രധാന വാർത്തകൾ വീണ്ടും. 16-ാം കേരള നിയമസഭയുടെ 13-ാമത് ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഉടൻ പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പെട്രോളിന്റെയും വാണിജ്യ സിലിണ്ടറിന്റെയും വില വർദ്ധിപ്പിച്ചത് എല്ലാ മേഖലയെയും ദോഷകരമായി ബാധിച്ചതായി KN ബാലഗോപാൽ. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

0: 4024444 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഹായ് അയക്കൂ. തിരിച്ചു വിളിക്കാം.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
2: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി 1-2 മുതൽ. പങ്കെടുക്കാൻ 9400224440 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഹായ് അയക്കൂ. തിരിച്ചു വിളിക്കാം.
1: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.

എഫും പ്രധാന വാർത്തകൾ. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് ജഡ്ജിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ ജനകീയ പ്രതിരോധം.

തീർക്കുക എന്നിവയാണ് ലക്ഷ്യം. മലയാള സിനിമാ മേഖലയിലെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനാ പ്രതിനിധികളുമായി മന്ത്രി പി സി വിഷ്ണുനാഥ് വൈകിട്ട് ചർച്ച നടത്തും. തിരുവനന്തപുരത്താണ് ചർച്ച. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര നൽകുന്ന സാഹചര്യത്തിൽ സ്വകാര്യ ബസ് മേഖലയ്ക്കുണ്ടാവുന്ന നഷ്ടം നികത്താൻ നടപടി സ്വീകരിക്കണമെന്ന് കോഴിക്കോട് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. KSRTCയേക്കാൾ കൂടുതൽ സർവീസുകൾ സ്വകാര്യ മേഖലയിലും ഉണ്ടെന്ന കാര്യം ഗവൺമെന്റ് ഗൌരവപൂർവ്വം കാണണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ മുൻ പ്രസിഡന്റ് ടി പി ദാസിന്റെ നിര്യാണത്തിൽ നാളെ വൈകിട്ട് കോഴിക്കോട്ട് അനുശോചന യോഗം. ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഹാളിലാണ് അനുശോചന യോഗം. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത, നാളെ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. കൊല്ലം നിലമേലിൽ ആഴാന്തക്കുഴി വെള്ളാമ്പ്ര വളവിൽ സ്കൂട്ടറും ബസും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കടക്കൽ ആൽത്തറമൂട് സ്വദേശി പ്രശോഭനാണ് മരിച്ചത്. രണ്ടാം വിളയിൽ സംഭരിച്ച നെല്ലിന്റെ വില ലഭിക്കാത്തതിൽ പാലക്കാട് ജില്ലയിലെ കർഷകർ ആശങ്കയിൽ. 350 കോടിയിലേറെ രൂപയാണ് സംഭരണ വിലയായി ജില്ലയിലെ കർഷകർക്ക് ലഭിക്കേണ്ടത്. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും പുനരാരംഭിക്കുകയാണ്. ധാരാളം പേർ താല്പര്യത്തോടെ കേട്ടുകൊണ്ടിരുന്ന പരിപാടിയാണ് ഗാനോത്സവം. ഇത്രയും നാൾ നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ വാട്സപ്പിലൂടെ അയച്ച് അതനുസരിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തത്. നമുക്ക് തത്സമയ പരിപാടിയിലേക്ക് തിരിച്ചു പോകാം. ഗാനോത്സവത്തിൻ്റെ പൊതു സ്വഭാവം നിങ്ങൾക്കറിയാം. വാട്സപ്പിലൂടെ ഒരു ഹായ് അയക്കുന്നു, നമ്മൾ തിരിച്ചു വിളിക്കുന്നു, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ചോദിച്ച് വിശേഷങ്ങൾ അറിഞ്ഞതിന് ശേഷം പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നു. ആ രീതിയിലാണത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം പേർക്ക് ഒരവസരമായി തീരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനൊരു വാട്സപ്പ് രീതി അവലംബിച്ചിട്ടുള്ളത്. അത് വിജയകരമാണ് എന്ന് കണ്ടിട്ടുണ്ട്. വർഷങ്ങളായി കാത്തിരുന്നവർ പോലും നമ്മളിങ്ങനെ ഈ ഒരു രീതിയിലൂടെ ശ്രോതാക്കളുമായി സംവദിച്ചപ്പോൾ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയ സന്തോഷം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നേരിലും മെയിലിലും വാട്സപ്പിലും ഒക്കെ നിങ്ങളുടെ ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ കിട്ടിയതുകൊണ്ടാണ് നമ്മളിങ്ങനെ തന്നെ തുടരുന്നത്. ചുരുക്കത്തിൽ വാട്സപ്പിൽ ഒരു ഹായ് ഇടുക. നമ്മുടെ വാട്സപ്പ് നമ്പർ അറിയാം, 9400224440. 9400224440. ഈ നമ്പറിലേക്ക് ഒരു ഹായ് ഇട്ടാൽ മതി, അതിൽ കുറേ പേരെ തിരിച്ച് വിളിക്കാം. നമുക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാം. കൂടുതൽ പേർക്ക് അവസരം കൊടുക്കാനുള്ളതുകൊണ്ട് നമ്മുടെ സംഭാഷണം ഒരുപാട് നീണ്ടുപോവാതിരിക്കാൻ ഞാനും ശ്രദ്ധിക്കാം, നിങ്ങളും ശ്രദ്ധിക്കണം. മാക്സിമം പേരെ നമുക്കിതിൽ പങ്കാളികളാക്കണം. അത്രയും പേർ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന പരിപാടിയാണ്. വാട്സപ്പ് നമ്പർ 9400224440. കേരളവർമ്മ പഴശ്ശിരാജ ഈ ചിത്രത്തിൽ ചിത്രപാടിയ ഗാനത്തോടെ നമുക്കിന്ന് തുടങ്ങാം.

0: ഹലോ, നമസ്കാരം. ഗാനോത്സവം. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ്. ആ ഹലോ, നമസ്കാരം വിജിത.
1: ഹലോ
0: വിജിത, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ?
1: കേൾക്കുന്നില്ല. പറയുന്നത്
0: ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല? വിജിത പറയുന്നത് എനിക്ക് കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, വിജിതയുടെ ഇഷ്ടഗാനം പറഞ്ഞോ, ഞാൻ ഇപ്പോൾ കൊടുക്കാം. അതിപ്പോ എങ്ങനെ ആ പാട്ട്? ഇപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ അതെങ്ങനെ കേട്ടു ഞാൻ പറഞ്ഞത്? അവിടെ റോഡ് സൈഡിലാന്ന് തോന്നുന്നു അല്ലേ? എവിടെയാ സ്ഥലം? പാവങ്ങാടാണ്. പാവങ്ങാട് ജംഗ്ഷനിൽ ഇറങ്ങി നിൽക്കാണോ? പാവങ്ങാട് ജംഗ്ഷനിൽ ഇറങ്ങി നിൽക്കാണോ? ആ, അപ്പൊ അതിലെ ആ ബാക്കി ആരാ? കൂട്ടുകാരൊക്കെ അവിടെ ഇല്ലേ? എല്ലാരും റെഡി അല്ലേ? അപ്പൊ ചോറ്റുപാത്രം തുറക്കുന്നില്ലേ? സമയമായില്ല പോലും. ഇപ്പൊ ഈ ബാലേട്ടനിലെ കുറച്ച് ഒരു വേദനിപ്പിക്കുന്ന ഒരു പാട്ട് കേൾക്കുമ്പോ കുറച്ചൊരു വിഷമം കൂടും. എന്നിട്ട് ചോറുണ്ടാന്നാണോ? ഓക്കെ, ഇവിടെ വേറെ ആരൊക്കെയാ സുഹൃത്തുക്കള്? കുറച്ച് പേരുണ്ട്
1: ഇവിടെ. ഞങ്ങള് ഷോപ്പ് തന്നെ അടിക്കുന്ന ആളുണ്ട്.
0: ആ
1: പിന്നെ ഭർത്താവുണ്ട്.
0: ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഉള്ള നമ്മള് ഊണ് കൊണ്ടുവന്നിട്ടുണ്ടോ? അപ്പൊ കൂടെയുള്ള ഭർത്താവിനോടും നമ്മുടെ സഹായിക്കാനുള്ള ചേട്ടനോടൊക്കെ ഞങ്ങളുടെ സ്നേഹാന്വേഷണം പറയൂ.
1: ഓ പറയാം.
0: ഓക്കെ, നമുക്ക് പാട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ.

0: ഹലോ. ആ
1: ഹലോ,
0: നമസ്കാരം, ഇതാരാണ്?
1: അത് ഒളവണ്ണ കൊളത്തം മോഡന്റെ അവിടെ നിന്നാണ്.
0: ആ എന്താ പേര്?
1: നസീർ.
0: ആ ഹാ ആ ഹലോ
1: എന്റെ കൂടെ ഒരു ഉബൈദുണ്ട്, നമ്മൾ സുഹൃത്തുണ്ട്.
0: ഹലോ.
1: ഒരു ബാംഗ്ലൂർ യാത്രയിലാണ്.
0: ആ ബാംഗ്ലൂർ യാത്രയിലാണ്. ആരാ പറഞ്ഞത്? എന്താ പേര് പറഞ്ഞേ?
1: അജീഷ്, ഉബൈദ്.
0: അജീഷ്.
1: രണ്ടുപേരുണ്ട്.
0: രണ്ടുപേരും കൂടി ബാംഗ്ലൂർക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ എവിടം വരെ എത്തി?
1: അതെ. അപ്പൊ ഈ വയനാട് ചുരത്തിലാണ് പിള്ളേർ. നല്ല കോട മൂടി, നല്ല ക്ലൈമറ്റ്. അപ്പൊ ഇങ്ങനെ എഫും കേട്ടോണ്ട് ഇങ്ങനെ
0: പോവാണ്.
1: നല്ലൊരു സുഖത്തിൽ ഇങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുകയാണ്.
2: നിങ്ങൾ പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിലേക്ക് കിട്ടിയൊരു വലിയൊരു അത്രയും ഒരു കീലോട് കൂടി ഇങ്ങനെ ഞങ്ങളെ എഫും കേട്ട് ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക.
0: അപ്പോഴാണ് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയത് അല്ലേ? അപ്പോഴാണ് രണ്ടുപേർക്കും സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയത് അല്ലേ?
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: എന്താ ബാംഗ്ലൂർ യാത്ര ഉദ്ദേശ്യം? എന്തെങ്കിലും ചുമ്മാ കറങ്ങുകയാണോ അതോ എന്തെങ്കിലും ജോലി സംബന്ധമായാണോ?
1: അല്ല, ഞങ്ങൾ ബിസിനസ്
0: ഓക്കെ ഓക്കെ ആയിക്കോട്ടെ ഓക്കെ. അപ്പോ ഉബൈദേ, നമുക്ക് പാട്ട് ഏതാ വേണ്ടേ?
1: നമ്മളൊരു ബാംഗ്ലൂർ യാത്രയിലാണല്ലോ, അപ്പൊ ബാംഗ്ലൂർ ഡേയ്സിൽ ആ സോങ് ആയിക്കോട്ടെ.
0: ആ ഏത്? നമ്മ ഊര് ബാംഗ്ലൂര് വേണോ, അല്ലെങ്കിൽ മറ്റേ ഇത് വേണോ, നമ്മുടെ തുമ്പിപ്പെണ്ണേ?
1: ഏതു ആ ചോർ ലൈക്ക്.

0: ആ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് മാംഗല്യം തന്തുനാനെ ആയിക്കോട്ടെ, ഏതായാലും ഇപ്പൊ ഒരു അടിപൊളി ആയിക്കോട്ടെ, എന്തായാലും പോകുന്നൊരു ഉഷാർ കാര്യത്തിനല്ലേ. അപ്പോ എല്ലാവിധ ആശംസകളും, യാത്ര സുഖമായിട്ട് നടക്കട്ടെ. എഫ് എമ്മിനെ യാത്രയിൽ ഇതുപോലെ അനുധാവനം ചെയ്യൂ, എഫ് എം നിങ്ങളെ പുറകെ ഉണ്ട്.
1: താങ്ക്
0: യു. അപ്പൊ താങ്ക് യു, ബൈ.
1: ശരി ശരി.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗാനോത്സവത്തിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി എന്ന് തുടക്കത്തിലേ പറഞ്ഞിരുന്നു. ഒരിക്കൽ കൂടി പറയുകയാണ്, വാട്സപ്പ് നമ്പർ ഇതാണ്: 9400244440. ഒരു ഹായ് ഇടൂ, കഴിയുന്നത്ര പേരെ ഞങ്ങൾ തിരിച്ചു വിളിക്കാം, നമുക്ക് പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യാം. ഹലോ, നമസ്കാരം.
1: ഹലോ.
0: ആ ഹലോ, ഒന്ന് പരിചയപ്പെടുത്താമോ? പേരുഷ. ആ, എവിടുന്നാ ഉഷ? ജനക്കിലങ്ങാടി. ഉഷ, നമ്മുടെ റിയൽ എഫ് എം പരിപാടികൾ കേൾക്കുന്നുണ്ടോ ചോദിക്കുന്നതിൽ അർത്ഥമില്ല, കാരണം അതാണല്ലോ കേട്ടിട്ടാണല്ലോ മെസ്സേജ് ഇട്ടത്.
1: ഞങ്ങൾ ഫുൾ ടൈം കേട്ടോണ്ടിരിക്കുന്നതാണ്.
0: ആണോ? സാധാരണ മെസ്സേജസ് ഒന്നും കാണാൻ
1: ഷോപ്പിൽ എപ്പോഴും റേഡിയോ ഓൺ ചെയ്തോണ്ടിരിക്കുന്നതാണ്.
0: ഓക്കെ, അപ്പൊ ചെനക്കിലങ്ങാടിക്കാരൊക്കെ പാട്ട്

0: കേൾക്കുന്നത് നിങ്ങളുടെ ടെയിലർ ഷോപ്പിൽ നിന്നാണോ?
1: അതെ അതെ, ടെയിലർ ഷോപ്പിൽ നിന്നാണ്. ഞങ്ങളിപ്പോ യൂണിഫോമിന്റെ ഒക്കെ തിരക്കാണല്ലോ, കടയിൽ തന്നെയാണ്.
0: അപ്പൊ കുട്ടികൾ വന്നിട്ട് എന്ന് തരാം ഇന്നലെ തരാന്ന് പറഞ്ഞു, കിട്ടിയില്ല, അയ്യോ സ്കൂളിൽ ഇല്ലാണ്ട് പോകാൻ പറ്റില്ല എന്നുള്ള സമ്മർദ്ദമില്ലേ,
1: ഇന്ന് തരാം നാളെ തരാന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നതാണ്.
0: അങ്ങനെ തട്ടി തട്ടി കളിക്കാണ് കുട്ടികൾ വന്ന് കാര്യം. അല്ല മനസ്സിലായി, അല്ല കഴിയും, എനിക്കറിയാം ഈ യൂണിഫോം സമയത്ത് എത്ര ഉത്സാഹിച്ചാലും എത്ര പണിയെടുത്താലും തീരാത്ത പണിയാണ്. നിങ്ങക്ക് മറ്റേ എവിടെയൊക്കെ വലിയ വലിയ കടക്കാരൊക്കെ ഡൽഹിയിൽ നിന്നൊക്കെ ആളെ കൊണ്ടുവന്നാണല്ലോ തയ്പ്പിക്കുന്നത്, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ സഹായികള്?
1: ഇല്ലില്ല, ഞാൻ ഹസ്ബൻഡ് മാത്രമാണ്.
0: അതെ, അപ്പൊ ഭാര്യ ഭർത്താക്കന്മാരുടെ
1: കൊടുക്കും
0: കൊടുക്കും കൊടുക്കും. ഹലോ,
2: ഹലോ,
0: ആഹാ, നമസ്കാരം, ഇതാരാണ്?
2: ബാബു.
0: ബാബു, ഓക്കെ, അപ്പോ രണ്ടുപേരും കൂടി തിരക്കിട്ട തകൃതിയാണ്, പണി തകൃതിയാണ്, യൂണിഫോമിന്റെ തിരക്കിലാണ് അല്ലേ? അതെ, ഇപ്പൊ തലസം ഈ നമ്മുടെ ഫോണിൻ പ്രോഗ്രാം കുറച്ചു കാലമായിട്ട് ഉണ്ടായിരുന്നില്ലോ, അപ്പൊ രണ്ടാമത് നമ്മൾ തുടങ്ങിയതാണ്. ഓക്കെ,
2: എന്തായാലും
0: ആ വളരെ സന്തോഷം കേട്ടോ. പാട്ട് ഏതാ വേണ്ടെന്ന് പറഞ്ഞേ?
2: സ്വപ്നം സ്വയംവരം,
0: നമ്മളെ ബെൻസുവാസു, ബെൻസുവാസുലെ പാട്ട്,
2: സ്വയംവരമായി,
0: യെസ്,
2: സ്വർഗീയ സ്വയംവരമായി.
0: ആ എന്തായാലും പറ്റിയ രണ്ടുപേരുണ്ടല്ലോ, ഡ്യുവറ്റ് തന്നെ ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ, ശരി,
2: ഓക്കെ,
0: റൈറ്റ്.

0: The Real FM 103.6.
1: ഹലോ, നമസ്കാരം. ഗാനോത്സവം.
2: ഹലോ.
1: ആ ഹലോ, ഇതാരാണ്?
2: ഹലോ,
1: ആ കേൾക്കുന്നുണ്ട്. സുമി. ആ എവിടുന്നാ സുമി?
2: ഫറൂഖ് കോളേജിൽ നിന്നാണ് വിളിക്കുന്നത്.
1: ഫറൂഖ് കോളേജിലാണോ, കോളേജിന്റെ അടുത്തുനിന്നാണോ?
2: ആ ഫറൂഖ് കോളേജ് അടിവാരം തന്നെ.
1: എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
2: സുഖം തന്നെ.
1: ഉഷാറായിരിക്കുന്നു?
2: എന്തായാലും
1: നമ്മള് മടുക്കാതെ റിയൽ എഫ്എമ്മിനെ പിന്തുടർന്നുകൊണ്ടിരുന്നു.
2: ഹലോ.
1: അല്ല, മടുക്കാതെ റിയൽ എഫ്എമ്മിനോടൊപ്പം ആയിരുന്നു.
2: അതെ അതെ, ഞങ്ങൾ രാവിലെ തുറന്നു വെക്കും റേഡിയോ,
1: പിന്നെ
2: ഇങ്ങനെ കേട്ടോണ്ടിരിക്കും ഓരോ പരിപാടികൾ.
1: പരിപാടിക്കനുസരിച്ച് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, വീട്ടിൽ തന്നെയാണോ, ജോലിയാണോ, വീട്ടിലാണോ? അപ്പൊ വീട്ടിലെ കാര്യങ്ങൾ അതിനനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കും.
2: ഓ, നീങ്ങിക്കൊണ്ടിരിക്കും.
1: പാട്ട് കുറച്ച് വലിഞ്ഞാൽ പണി വലിയും.
2: അതാണ്,
1: പാട്ട് സ്പീഡായാൽ പണി സ്പീഡാവും. ഉണ്ണിന്റെ കാര്യമൊക്കെ കഴിഞ്ഞോ? ആരെങ്കിലൊക്കെ ഭക്ഷണം കഴിക്കാൻ വരുമോ?
2: അല്ല, മോനുണ്ട് ഇവിടെ. മോനൊന്ന് പനിയായോ, പോയിട്ടില്ല. പിന്നെ മോള് പഠിക്കാണ് ഇവിടെ. ഇല്ല, ഹസ്ബൻഡ് പിന്നെ വണ്ടിയാണ്,
1: ജോലിക്ക് പോയിരിക്കുന്നു. ഓക്കേ ഓക്കേ.
2: കോവൂരാണ് ഓടുന്നത്.
1: ഓക്കേ. അപ്പൊ മോനെ ഒന്ന് സ്റ്റഡി ഒന്ന് സ്റ്റേബിൾ ആക്കാൻ എന്താ ചെയ്തു കൊടുക്കുന്നത്? ചുക്ക് കഷായമാണോ മോനെ? അമ്മക്ക് ഇതൊന്നും അല്ല, മകൻ എന്താണ് പനി മാറ്റാനുള്ള ചൊട്ട് വിദ്യ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കാം. മുതിർന്ന
2: കുട്ടിയല്ലേ,
1: ചെറിയ കുട്ടിയല്ല. അപ്പൊ അവൻ തന്നെ അവന്റെ കാര്യം നോക്കിക്കോളും. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഒരു പാട്ട് കേൾപ്പിക്കാം. ഏതാ നമ്മൾ പറഞ്ഞ താളവട്ടം അല്ലേ?
2: ഓ,
1: അതല്ലേ ഉദ്ദേശിച്ചത്? കൂട്ടിൽ നിന്നും താളവട്ടം.
2: ആ ആ ആണ്.
1: കേൾപ്പിക്കാം കേട്ടോ.
2: ഓ,
1: മോന്റെ പേരെന്താ?
2: എന്താണ്
1: മകന്റെ പേരെന്താ?
2: മോന്റെ പേര് പ്രണവ്.
1: മോളുടെയോ?
2: മോളുടെ പേര് നന്ദന.
1: അപ്പൊ ഇനി കോവൂരുള്ള ആളുടെയോ?
2: പ്രദീപ്.
1: എല്ലാവർക്കും വേണ്ടി കേട്ടോ.
2: ഓ, എല്ലാവർക്കും.
1: ഓക്കേ.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി പുനരാരംഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞിട്ട് ധാരാളം മെസ്സേജസ് നമുക്ക് വരുന്നുണ്ട്. ഒരുപാട് പേരുടെ സന്ദേശങ്ങൾ ഈ നമ്മുടെ വാട്സപ്പ് നമ്പർ 9400024440 ഈ നമ്പറിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമുക്കാകെ 6 പേരെ വിളിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. കഴിയുന്നത്ര പേരെ പരിപാടിയിൽ ഉൾപ്പെടുത്തണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് സംഭാഷണങ്ങൾ ഒരല്പം ചുരുക്കിയാലും കൂടുതൽ പേർക്കൊരു അവസരം വേണം എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ഹലോ, നമസ്കാരം. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ?
1: ഹലോ.
0: ആ, കേൾക്കുന്നുണ്ടോ? പറയൂ. തുളസി അല്ലേ?
1: ആ, ഞാൻ തുളസി, കൊയിലാണ്ടി.
0: കൊയിലാണ്ടി ഏത് ഭാഗത്താ?
1: കൊയിലാണ്ടി കുറുവങ്ങാട് ഭാഗത്ത്.
0: കുറുവങ്ങാട്ട് നിന്ന് തുളസി. എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: നല്ല വിശേഷം.
0: നല്ല വിശേഷം.
1: പെയ്യുന്നുണ്ട്.
0: പെയ്യട്ടെ, അങ്ങനെ പെയ്യട്ടെ. എന്നൊക്കെ ആദ്യം പറയും അല്ലേ? പെയ്ത് പെയ്ത് വരുമ്പോൾ അയ്യോ അതൊന്ന് നിന്നാ മതി എന്ന് പറയും.
1: എന്താ
0: പറ്റി?
1: അത് പിന്നെ ഞാൻ ഒരു പാട്ടിന്റെ ഗ്രൂപ്പിലുണ്ടായിരുന്നു, ഗാനാമൃതം. അപ്പൊ അവർ അതിന്റെ അകത്ത് ഒരു അഡ്മിൻ ഉണ്ടായിരുന്നു, സുദർശൻ സിത്താര എന്ന്. അയാൾ ഇന്നലെ മരിച്ച്.
0: അതെയോ? ഓ ഹോ ഹോ ഹോ.
1: ഇന്നലെ എറ്റാക്ക് പെട്ടെന്ന് അതിന്റെ കുറച്ച് മുന്നേ എനിക്ക് എന്തോ ഒരു മെസ്സേജ് അയച്ചിരുന്നു, പാട്ടിനെ പറ്റി തന്നെ അയക്കുള്ളൂ. ഇന്നലെ പെട്ടെന്ന് കുറച്ച് നേരം കഴിഞ്ഞാൽ ആരോ ഒന്ന് വിളിച്ചിനോട് പറഞ്ഞു, എന്നാ സുദർശേട്ടം പോയല്ലോ പറഞ്ഞു.
0: ഓ ശരി, അത് വലിയ ഷോക്കായി പോയി അല്ലേ?
1: പെട്ടെന്ന് കൊഴഞ്ഞു വീണാന്നായിരുന്നു സ്റ്റുഡിയോയില്. അതിന്റെ മുന്നേ ഒരാളോട് വിളിച്ച് പറഞ്ഞു, പിന്നെ കാലാമരത്തില് പിന്നെ വിളക്ക് വെക്കണ വിജയേട്ടൻ എന്ന ഒരാളുണ്ട് ചെറുകുളത്ത് പോലീസ്. അപ്പൊ അവരോട് വിളിച്ച് പറഞ്ഞു വിളക്ക് വെക്കണ വിജയേട്ടാന്ന്.
0: എന്തായാലും അങ്ങനെ നമ്മുടെ അടുത്ത പരിചയമുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് ഇങ്ങനെ നമ്മളെ വിട്ടു
1: പോകുമ്പോഴാണ്. ഞാനിങ്ങനെ പറയാ, ഇത്ര നേരം കുറച്ച് മുന്നേ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലേ പാട്ടിനെ പറ്റി തന്നെ, അങ്ങനെ ഒരു വിഷമത്തിലാന്ന്.
0: അതെ, മനസ്സിലായി തുളസി. അതെ, നമുക്ക് അടുത്ത വേണ്ടപ്പെട്ടവർ പെട്ടെന്ന് വേർപിരിഞ്ഞു പോകുമ്പോണ്ടാവുന്ന ഒരു ആഘാതം വളരെ വലുതാണ്. നമ്മളത് വാക്കുകളിലൂടെ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, എന്തായാലും നമുക്ക് വേറെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അവരുടെ
1: കുറെ ഇങ്ങനത്തെ ഒരു പരിപാടി ഇല്ലാതെ

0: പിന്നെ
1: അപ്പൊ നമ്മൾ വീണ്ടും രണ്ടാമത് തുടങ്ങിയതാണ് കേട്ടോ. ഓക്കെ തുളസി, നമുക്ക് എന്തായാലും ആവശ്യപ്പെട്ട പാട്ട് ഓമന എന്ന സിനിമയിലെ പള്ളിമണികൾ അതല്ലേ പാട്ട് വേണ്ടത്? ആ പാട്ട് കേൾപ്പിക്കാം, നമ്മുടെ മാധുരി പാടിയ പാട്ടാണ്.
0: ഓക്കെ,
1: വയലാറിന്റെ രചന, ദേവരാജന്റെ സംഗീതം അല്ലേ?
0: ഓക്കെ.

0: ഹലോ, നമസ്കാരം. ഗാനോത്സവം. ഹലോ.
1: ഹലോ
0: ആ ഹലോ, നമസ്കാരം.
1: ഹലോ സാറേ, നമസ്കാരം.
0: ഇതാരാണ്?
1: ഹലോ,
0: കേൾക്കുന്നുണ്ട്?
1: നമസ്കാരം, നമസ്കാരം.
0: ഓ, എന്താ പേര്?
1: എന്റെ പേര് ഷിജു എന്നാ സാറേ.
0: എവിടെയാ?
1: ഞാന് താമസിക്കുന്നത് പിന്നെ ഇവിടെ കോഴിക്കോടാണ്. വച്ചിന്ന് കണ്ണൂരാണ്.
0: ഇപ്പൊ കണ്ണൂരാണോ കോഴിക്കോടാണോ?
1: ഓ സാറേ,
0: ഇപ്പൊ കോഴിക്കോട്ടുണ്ടോ?
1: ആ കോഴിക്കോട്ട് സാറേ. ഞാൻ ചെറിയൊരു ആക്സിഡന്റ് പറ്റിയിപ്പോ കിടപ്പിലാണ്. രാവിലെ റേഡിയം തുറന്ന പിന്നെ വൈകിട്ട് രാത്രിയാവും ഓഫ് ആയേ.
0: ഈ സമയത്ത്
1: നാടകോത്സവം ഉണ്ടായിരുന്നില്ല, അതൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്നത്. ഞാൻ 90 മുതൽ റേഡിയോ കേട്ടോണ്ടിരിക്കുന്ന ആളാണ്.
0: അപ്പോ
1: ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സാറേ ഈ റേഡിയോ വാങ്ങിക്കുന്നത്. അപ്പൊ 90-ൽ ഞാൻ പിന്നെ സ്കൂൾ വെക്കേഷന്റെ, അതായത് പിന്നെ ഏപ്രിൽ മെയ് അടച്ചല്ലോ, വെക്കേഷനിൽ ഹോട്ടൽ പണിക്ക് പോയിട്ടാണ് 90-ൽ ഞാൻ റേഡിയോ വാങ്ങിച്ചത്. അന്ന് മുതൽ ഇത്രയും വർഷം 36 വർഷത്തോളമായി റേഡിയോ എന്റെ കുടപ്പടപ്പാ.
0: അത്രയും റേഡിയോയെ ഗാഢമായി സ്നേഹിക്കുന്ന ഒരാളാണ് ഷിജു.
1: അതെ സാർ, അതെ സാർ, അതെ സാർ.
0: കണ്ണൂര് എന്തിലാ ജോലി ചെയ്യുന്നത്?
1: ഞാൻ കാണാറുണ്ട്, കേൾക്കാറുണ്ട്.
0: കണ്ണൂര്
1: നമ്മുടെ ഇന്നത്തെ ആധുനിക

0: ഒരു മൊബൈലിന്റെ വഴി നടക്കുന്ന
1: ടി
0: വി അതിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ എന്റെ ഹൃദയസ്പർശിയായിട്ടുള്ള റേഡിയോ തന്നെ.
1: കണ്ണൂർ എവിടെയാ വർക്ക് ചെയ്യുന്നത്?
0: ഓ സാറെ,
1: കണ്ണൂർ എന്തിലാ ജോലി?
0: ഞാന് വർക്ക് ചെയ്യുന്നത് ചിൽഡ്രൻസ് ഹോമിനാ സാറേ, നമ്മുടെ ജൂനിയർ ഹോം എന്ന് അറിയില്ലേ,
1: അതിലാണ് അല്ലേ
0: കോഴിക്കോടായിരുന്നു,
1: ട്രാൻസ്ഫർ ആയി. അപ്പൊ എന്തായാലും അവിടെയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ റേഡിയോന്റെ അല്ലെങ്കിൽ ഒരു ഈ ശബ്ദമാധ്യമത്തിന്റെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നുണ്ടാവുമല്ലോ.
0: തീർച്ചയായും എന്റെ മകനും എന്റെ വൈഫും എല്ലാവരും റേഡിയോ വളരെ നന്നായിട്ട്, കാരണം റേഡിയോ എപ്പോഴും ഞങ്ങളെ കൂടെ കൊണ്ടുനടക്കും. വൈഫൊക്കെ അടുക്കളയിലാണ് അടുക്കളയിൽ ഉണ്ടാവും. അത് ഇത് ഓഫ് ചെയ്യില്ല, കാരണം ഇത് പിന്നെ കറണ്ടിന് വർക്ക് ചെയ്യുന്നല്ല, ഇപ്പൊ ബാറ്ററി ഉപയോഗിച്ചാ ഉപയോഗിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ കറണ്ട് പോയാലും ഇത് നമുക്ക് കിട്ടാതിരിക്കുന്നല്ലോ.
1: ഒരു നിമിഷം പോലും നമ്മുടെ ലൈഫ് ലൈൻ മുറിഞ്ഞു പോരുത്. ഒരു നിമിഷം പോലും ലൈഫ് ലൈൻ മുറിയരുത്.
0: ഇല്ല സാർ, ഇല്ല സാർ, കാരണം എന്താ വെച്ചാൽ ഞാന് ഇപ്പോ ഓഫീസിലാണെങ്കിൽ പോലും യാത്രയിലൊക്കെ നമ്മൾ ട്രെയിനിൽ വർക്ക് ചെയ്യും, മുക്ക യാത്രയിലൊക്കെ നമ്മൾ ചെയ്യും, പിന്നെ ഈ മൊബൈലിന്റെ ഒപ്പം വെക്കും.
1: അതെ, ആപ്പ് വെച്ച്. വളരെ സന്തോഷം ഷിജു. അപ്പൊ ഞങ്ങൾ സ്നേഹാന്വേഷണം വീട്ടുകാരോടൊക്കെ പറയും. പാട്ട് ഇതാണ്, അക്ഷര തെറ്റിലെ ഹൃദയം കൊണ്ട് എഴുതിയ കവിത അല്ലേ?
0: കേൾപ്പിക്കാം. ആ സിനിമ കണ്ടിട്ട് ഞാൻ എന്റെ ഫാദർ ചെറുപ്പത്തിൽ മരിച്ചാണ്, ഓർമ്മയിലില്ല. ആ പാട്ട് ഇന്നും നമ്മുടെ നെഞ്ചിൽ നേരുന്ന ഒരു പാട്ടായി.
1: ഓക്കേ,
0: അതെ അതെ അതെ,
1: കൊടുക്കാം.
0: ഓക്കെ സാർ, ഓക്കെ ഓക്കെ സാർ,
1: ഓക്കെ, താങ്ക് യു.

0: ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ആ നമസ്കാരം, നൗഫൽ.
1: നമസ്കാരം നമസ്കാരം.
0: നൗഫൽ എവിടെയാ? കൊണ്ടോട്ടി.
1: ഞാൻ കൊണ്ടോട്ടി, അതെ, ടെയിലർ ഷോപ്പിലാണ്.
0: ആ ഹാ ഹാ എന്താണ് നമുക്ക് നൗഫലിന്റെ വിശേഷങ്ങൾ? നൗഫൽ ജോലിയുടെ ഇടവേളയിൽ ഫോൺ ചെയ്തതായിരിക്കും അല്ലേ?
1: അതെ അതെ അതെ, അത് രാവിലെ കട ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ റേഡിയോ തന്നെയാണ്, ആകാശവാണി. രാത്രി 10 മണി 11 മണി വരെ തന്നെ വരും.
0: അപ്പൊ ഒരു വലിയ പ്രവൃത്തി ദിനമാണല്ലോ നിങ്ങളുടെ, വിശ്രമൊന്നും വേണ്ടേ? ഏനോസലേ, കേക്കുന്നില്ലേ?
1: ആ കേക്കുന്നുണ്ട്.
0: അല്ല, തയ്യലോട് തയ്യലാണല്ലോ ഇത്രയും നേരം.
1: അതെ, ഇപ്പോൾ യൂണിഫോമാണ്.
0: യൂണിഫോമിന്റെ തിരക്കല്ലേ?
1: യൂണിഫോമിന്റെ തിരക്കാണ്.
0: എത്ര അടിച്ചാലും തീരാത്ത യൂണിഫോമുകളാണ്.
1: അതെ അതെ അതെ അതെ,
0: എല്ലാ സ്കൂളുകളിലും യൂണിഫോം ആണല്ലോ അല്ലേ? ഏതെങ്കിലും സ്കൂളിന്റെ കോൺട്രാക്ട് എടുത്തിട്ടുണ്ടോ?
1: ഇല്ല, അങ്ങനെയല്ല.
0: ആ വരുന്നത്,
1: അത് കസ്റ്റമേഴ്സ് ഓരോ പീസ് കൊണ്ടുവരുമ്പോൾ അത് അടിച്ചു
0: കൊടുക്കണം. അപ്പൊ സ്വദേശം അവിടെ തന്നെ?
1: ആ, സ്വദേശം ഇവിടെ തന്നെയാണ്.
0: മുമ്പ് റേഡിയോയിൽ ഈ പ്രോഗ്രാമിൽ ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ?
1: ഇല്ല, പങ്കെടുത്തില്ല ഇതിനു മുമ്പ്. ഇല്ല, പിന്നെ ഇതിനു മുമ്പ് പിന്നെ കോള് ചെയ്യാനും വേണ്ടി ഒരുപാട് ശ്രമിച്ചു. ഇതിനു മുമ്പത്തെ ലൈവ് പരിപാടിയൊക്കെ
0: അപ്പോഴൊന്നും നടന്നിട്ടില്ല. ഇപ്പോഴാണ് അതിന്
1: നടന്നിട്ടില്ല, കിട്ടാറില്ല. വാട്സപ്പിലേക്ക് അതുപോലെ തന്നെ ഗാനങ്ങൾ എഴുതി വിട്ടത്, അതോ അതിനും ഒരു പ്രതികരണം ഉണ്ടാവില്ല.
0: എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ
1: ഒരു ഭാഗ്യം കൊണ്ട് ലഭിച്ചു.
0: അതെ, അത് ഞങ്ങൾക്കും പറയാനുള്ളൂ. കാരണം ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഞങ്ങൾ ഇന്ന് ഈ പരിപാടി തുടങ്ങിയ ശേഷം നൂറുകണക്കിന് മെസ്സേജ് വന്ന് കിടക്കുകയാണ്. അതിലിപ്പോ നൗഫൽ നമ്മളെ എട്ടാമത്തെ ആളെയാണ് ഇപ്പൊ ഞാൻ വിളിക്കുന്നത്. അപ്പൊ അവര് ഒരു അതില് 100 പേര് കണക്കിന് പേര് കിട്ടിയിട്ടില്ല. പോട്ടെ സാറല്ലേ, നമുക്ക് പാട്ടിലേക്ക് പോവാം. ഏതാ പാട്ട് വേണ്ടേ? ഗോഡ്ഫാദറിലെ പാട്ടാ പറഞ്ഞത് അല്ലേ? പൂക്കാലം. ഓക്കെ, അപ്പൊ ഈ പാട്ട് കേൾക്കുന്നതോടുകൂടി നമ്മുടെ കുറെ ദീർഘകാലത്തെ ഒരു ആഗ്രഹം സഫലമായി എന്ന് വിചാരിക്കാം.
1: സന്തോഷം.
0: ഓക്കെ, ഞങ്ങളെ സ്നേഹാന്വേഷണം എല്ലാവരോടും വീട്ടുകാരോടൊക്കെ പറയൂട്ടോ.
1: തീർച്ചയായിട്ടും.
0: ഓക്കെ.

0: ഹലോ ഹലോ, നമസ്കാരം.
1: ഹലോ. ആ നമസ്കാരം സാർ,
0: ഒന്ന് പരിചയപ്പെടുത്താമോ?
1: ഞാൻ ബിനി കല്ലായിൽ നിന്ന് വിളിക്കുകയാണ്.
0: ഓക്കെ ബിനി.
1: നമുക്ക് ഇവിടെ ഒരു ടൈലർ ഷോപ്പാണ്. അവിടെ മുഴുവൻ സമയവും റിയൽ എഫ്എം കേട്ടിട്ടിരിക്കുകയാണ് ഞങ്ങളുടെ നേരം പോക്ക്.
0: ഇത് ഈ ആറാട്ട് എന്നൊക്കെ പറഞ്ഞ മാതിരി ടൈലർമാരുടെ ആറാട്ടാണല്ലോ. ഒന്ന്
1: എന്താ സാർ?
0: ടൈലർമാരുടെ ആറാട്ടാണല്ലോ.
1: അതെ, ഞങ്ങൾക്കല്ലേ ഇത് ഏത് സമയം ഞങ്ങളല്ലേ റിയൽ എഫ്എമ്മിന്റെ കൂടെ ഉള്ളവര്,
0: അല്ല
1: ഞങ്ങൾക്ക് തന്നെ മുൻഗണന വേണല്ലോ.
0: ഒരു പരിഭവവും ഇല്ല, വളരെ സന്തോഷം. ഞങ്ങളുടെ ഇതാ പറയ
1: അതെ,
0: ഞങ്ങളോട് ഏറ്റവും കൂടുതൽ.
1: ഇപ്പൊ ഈ അടുത്ത ഒരു ദിവസം കൃഷ്ണകുമാർ സാറ് നമ്മുടെ ഷോപ്പിൽ വരുന്നുണ്ടായി, നമുക്ക് അതിനെ സാറിനെ പരിചയപ്പെടാൻ പറ്റി.
0: സാറിനെ
1: സന്തോഷം
0: കണ്ട മാത്രയിൽ അദ്ദേഹത്തിന് ഒരു ജുബ്ബ ജുബ്ബ തയ്പ്പിച്ചടിച്ചു. അദ്ദേഹം പുതുവസ്ത്രം ഓടിയോടെ കടയിൽ നിന്ന് ഇറങ്ങിപ്പോയി.
1: ഷോപ്പിന്റെ ഒക്കെ കുറച്ച് പരിസരത്തായിട്ടാണ് താമസിക്കുന്നത്, അതുകൊണ്ട് സാറിന് എന്നാലും ഇപ്പോഴാണ് സാറിനെ കാണുന്നത്. അതുപോലെ ഇനിയിപ്പോ ഒരു ആഗ്രഹമുള്ള ബോബി സാറിന് ഒന്ന് കാണാനുള്ളതാണ്.
0: ഞാൻ അങ്ങനെ ജുബ്ബ ഇടൂല കേട്ടോ. ഓക്കെ
1: ആയിക്കോട്ടെ.
0: ഓക്കെ ബിനി, ബിനി വേറെ ആരെങ്കിലും ഉണ്ടോ ഷോപ്പിൽ? വേറെ ഫ്രണ്ട്സ് ആരെങ്കിലും കൂടെ?
1: ഷോപ്പിൽ രണ്ട് ചേച്ചിമാരാണുള്ളത്, ഒന്ന് സുഭദ്ര, ഗീത. രണ്ടാളും ഈ പറഞ്ഞ പോലെ ഞങ്ങൾ എല്ലാരും റിയൽ എഫ്എമ്മിന്റെ
0: ആരാധികമാരാണ്.
1: ഞാൻ ഗീതേച്ചിക്ക് ഒന്ന് കൊടുക്കാം.
0: ഓ
1: ഹലോ സാർ.
0: എന്താ ഗീതച്ചേ? എന്താണ്?
1: ബിനി പറഞ്ഞല്ലോ.
0: അതെ,
1: പിന്നെ മറ്റേ സാറിനെ കണ്ട അതേമാതിരി ഇനി സാറിനെ കാണാൻ ആഗ്രഹമുണ്ട്. എല്ലായി കൂടെ ഏതെങ്കിലും അവസരത്തിൽ കടന്നു പോവാണെങ്കിൽ ഞങ്ങളെ ഷോപ്പിലും കയറണം.
0: അതെ, അപ്പൊ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ പാട്ട് ആവശ്യപ്പെട്ടത് ഇതാ ഒരു മനുഷ്യനിലെ മയിലിനെ കണ്ടൊരിക്കൽ മന്ദഹസിച്ചു നീ അല്ലേ, ആ പാട്ടാണ് ആവശ്യപ്പെട്ടത്. ഓക്കെ കൊടുക്കാം കൊടുക്കാം. ഓക്കെ ബിൻ, ആ ബിനി പാട്ട് കേൾപ്പിക്കാം കേട്ടോ ഇതാ ഒരു മനുഷ്യൻ.
1: അപ്പൊ
0: എല്ലാവർക്കും ആശംസകൾ, ഞങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. അതേപോലെ തിരിച്ചും നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. വെൽക്കം.

0: Tamil Nadu, Puducherry and Karaikal till tomorrow. Thunderstorms accompanied by lightning and gusty winds are likely over Haryana, Chandigarh, Delhi, Chhattisgarh, Jharkhand, Gujarat, Goa, Maharashtra, Andhra Pradesh, Telangana and West Uttar Pradesh for the next 2 to 3 days. Hot and humid weather conditions will prevail over entire northeast, including coastal Andhra Pradesh, Odisha and sub-Himalayan West Bengal today. On to sports and women's cricket, the third and final T20 international of the series between India and England will be played at Taunton in England tonight. The match will begin at 11 p.m. IST. The series is level, with India winning the first match in Chelmsford by 38 runs and England levelling the series with a 26-run victory in Bristol. In hockey, India registered a commanding 4-1 victory over Korea in their third Pool A match of the Men's Under-18 Asia Cup in Kakamigahara, Japan. Captain Ketan Kushwaha scored in the third and the 36th minute. Varinder Singh and Shah Rukh Ali scored the other two goals. Korea's lone goal came through Captain Yoon Jae-hyuk. And now before we end the bulletin, the headlines once again. President Draupadi Murmu addresses tribal beneficiaries of scholarship schemes at Rashtrapati Bhavan, emphasizes social, economic and educational progress of all sections of society for true development. Government notifies Immigration and Foreigners Amendment Rules 2026 with key changes in registration timelines and the appeals mechanism. Chief Justice of India Justice Suryakant administers oath of office to 5 new judges of Supreme Court. Orange alert issued for thunder squall conditions in Rajasthan, Gujarat, West Madhya Pradesh, Odisha and coastal Andhra Pradesh today. And in women's cricket, third and final T20 international between India and hosts England to be played in Taunton tonight. And with that, we end the midday news.
1: Agashavani. ഡോസ്റ്റോവിസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 35-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, കണ്ണൻ നായർ, മീന നെവിൽ, കവിത സഖി. സംവിധാനം PA ബിജു.
2: പണത്തിന്മേൽ പണിതുയർത്തിയ അഭിമാനബോധം സമൂഹത്തിൽ വലിയ വിടവുകൾ സൃഷ്ടിക്കുകയാണ്, ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടാക്കുകയാണ്. ഇന്നത്തെ പോലെ 165 വർഷം മുമ്പത്തെ റഷ്യയിലും പീറ്റേഴ്സ്ബർഗിലെ പാവപ്പെട്ട മിടുക്കൻ റസ്കോൾനിക്കോവ് പട്ടിണിയും രോഗവും ശാരീരിക പീഡനവും അപമാനവും മാനസിക അടിമത്തവും പേറുന്ന ഒരു വിഭാഗത്തിന്റെ പ്രതിനിധിയാണ്. പണം കൈയാളുന്ന ഒരു കൊള്ളപ്പലിശക്കാരിയെ നിക്കോവ് കൊല്ലുന്നത് വേർതിരിവുകളില്ലാത്ത ഒരു നവലോകത്തിന്റെ പിറവി സ്വപ്നം കണ്ടുകൊണ്ടാണ്. പുറം ലോകം ആ കൊലപാതകം അറിഞ്ഞില്ലെങ്കിലും അയാളുടെ അകം ലോകം, മനസ്സാക്ഷി, അയാളെ കശക്കി എറിയുന്നതാണ് പിന്നീട് കണ്ടത്. പതിയെ പിടിച്ചു നിൽക്കാറായി വരുമ്പോഴേക്ക് രഹസ്യ പോലീസ് പെട്രോവിച്ച് ഒരു കഴുകനെ പോലെ നിക്കോവിന് മുകളിൽ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. നിക്കോവിന്റെ അരുമ സഹോദരി ഡോണിയ ഒരു ധനികന്റെ വീട്ടിൽ അപമാനിതയായി ജോലി ഉപേക്ഷിച്ചു. ആ ധനികന്റെ ബന്ധു ലൂഷിൻ ദരിദ്രയെങ്കിലും അപമാനിതയെങ്കിലും സുന്ദരിയായ ഡോണിയയെ വിവാഹം കഴിക്കാൻ വാക്കുകൊടുത്തു. ഒരു ധനികന്റെ ബന്ധുത്വം ഡോണിയയുടെ ദരിദ്ര കുടുംബത്തിന് ബലമാകുമെന്ന് അവർ കരുതി. പക്ഷേ മിഥ്യാഭിമാനിയായ ലൂഷിനെയും നിറം കെട്ട അയാളുടെ ഔദാര്യങ്ങളെയും വെറുത്ത നിക്കോവ് ലൂഷിനെ തിരസ്കരിക്കാൻ പെങ്ങളെ ഉപദേശിക്കുന്നു. ലൂഷിനും നിക്കോവിന്റെ കുടുംബവും തമ്മിൽ രൂക്ഷമായ തർക്കം നടക്കുകയാണ്. ഇന്നത്തെ പോലെ തന്നെ അന്നും എന്നും ദരിദ്രരും ധനികരും തമ്മിൽ വിവാഹബന്ധുത്വം എളുപ്പമല്ല. വാക്കുകളിലെ മുള്ളും മുനയും അപ്രതീക്ഷിത ദിശകളിലെല്ലാം തറച്ചുകയറുന്നു. ഒരു സംഭാഷണം എങ്ങനെ വഴിതെറ്റാമെന്നതിന്റെ ക്ലാസിക് ഉദാഹരണം.
3: ഓ, ദുരിതങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഒരു ദരിദ്ര ബാലികയെ കല്യാണം കഴിക്കുന്നതാണ് സുഖലോലുപയായി ജീവിക്കുന്ന യുവതിയെ

0: കല്യാണം കഴിക്കുന്നതിനേക്കാൾ ഭേദം എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മകനെ അത് വളച്ചൊടിച്ചു.
1: എങ്ങനെ വളച്ചൊടിച്ചെന്നാണ് പറയുന്നത്? നിങ്ങളൊന്ന് വിശദമാക്കി ലൂഷിൻ. എന്റെ മോൻ അനാവശ്യമായി ആരോടും വഴക്കിന് പോവാറില്ല.
0: പക്ഷേ വഴക്കിന് വന്നു.
1: ലൂഷിൻ, നിങ്ങളുടെ കത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒന്നും നടന്നിട്ടില്ല. നിങ്ങളുടെ മനസ്സിലിരിപ്പ് അവൻ കണ്ടുപിടിച്ചിരിക്കും. ലൂഷിൻ, ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനും എന്റെ മകളും നിങ്ങളുടെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ടില്ല. അതിന്റെ തെളിവാണ് ഞങ്ങൾ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത്.
2: അതെ, അമ്മ പറഞ്ഞത് ശരിയാണ്.
0: ഓ, അപ്പോ തെറ്റുകാരൻ ഞാൻ മാത്രമാണ്.
1: കൊള്ളാം, നിങ്ങൾ ഇപ്പോഴും എന്റെ മകനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈയിടെ നിങ്ങൾ തന്നെയാണ് അവനെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ എഴുതിയത്.
0: തെറ്റായ കാര്യങ്ങൾ എഴുതിയതായി ഞാൻ ഓർക്കുന്നില്ലല്ലോ.
3: നിങ്ങൾ എഴുതി?
0: അതെന്താണെന്ന് പറ.
3: ഇന്നലെ റോഡ് അപകടത്തിൽ കൊല്ലപ്പെട്ടവന്റെ വിധവയ്ക്കല്ല, മകൾക്കാണ് ഞാൻ പണം കൊടുത്തതെന്ന്. ആ പെൺകുട്ടിയെ മുൻപൊരിക്കലും ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഞാനും സഹോദരിയും പരസ്പരം പിണങ്ങിപ്പിരിയാൻ വേണ്ടി മനഃപൂർവ്വമാണ് നിങ്ങൾ അങ്ങനെ എഴുതിയത്.
0: ക്ഷമിക്കണം സർ, നിങ്ങളെ ഞാൻ എങ്ങനെ കണ്ടുമുട്ടിയെന്നും എന്തഭിപ്രായമാണ് എന്നിൽ ഉണർത്തിയതെന്നും മറ്റുമുള്ള നിങ്ങളുടെ അമ്മയുടെയും സഹോദരിയുടെയും അന്വേഷണത്തിന് മറുപടിയായിട്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്.
1: അങ്ങനെ എഴുതിയല്ലോ.
0: എന്തെഴുതി? ഞാൻ ആ കത്തിൽ ഒറ്റ വാക്കെങ്കിലും തെറ്റായി എഴുതിയിട്ടുള്ളതായി കാണിച്ചു തരാമോ? നിങ്ങൾ അവിടെ പണം വലിച്ചെറിയുകയായിരുന്നില്ലേ? ആ കുടുംബം എത്ര തന്നെ നിർഭാഗ്യമുള്ളവരാണെങ്കിലും അവർ എത്രമാത്രം കഷ്ടപ്പെടുന്നവരാണെങ്കിലും അവിടുത്തെ മനുഷ്യർ മോശക്കാരല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ റസ്കോൾനിക്കോവ്?
3: സകല ഗുണങ്ങളും നിറഞ്ഞ നിങ്ങൾക്ക് നിങ്ങൾ വഴിക്കുന്ന ആ നിർഭാഗ്യതയായ പെണ്ണിന്റെ ചെറുവിരലിന്റെ വില പോലുമില്ല.
0: അപ്പോ നിങ്ങളുടെ അമ്മയോടും അനിയത്തിയോടും ഒപ്പം അവളെ ഇരുത്തി സംസാരിക്കുന്നതിലും നിങ്ങൾക്ക് വിരോധമില്ലെന്ന് പറയുമല്ലോ.
3: ഞാനത് നേരത്തെ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്കറിയണമെങ്കിൽ കേട്ടോളൂ, അവൾ എന്റെ അമ്മയുടെയും സഹോദരിയുടെ ഒപ്പം ഇരുന്ന് സംസാരിച്ചു.
0: ഡോണിയ, നീ സ്വയം ഓർത്തു നോക്കൂ, നമുക്കിതിനോട് യോജിക്കാനാകുമോ? ഞങ്ങൾക്ക് സ്നേഹിതന്മാരായി തുടരാൻ സാധിക്കുമോ?
2: നിങ്ങൾ മിഥ്യയായ അഭിമാനത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുക.
0: ഈ കാര്യങ്ങൾ ഇതോടെ അവസാനിക്കുകയാണ്. ഞാൻ ഇനി നിൽക്കുന്നില്ല. നിങ്ങൾക്ക് സ്വന്തം കാര്യങ്ങൾ ധാരാളം പറയാനുണ്ടാവുമല്ലോ.
1: നിങ്ങളോട് സംസാരിക്കാനുള്ള നേരമാണിത്. ഞങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു, തീരുമാനിച്ചു കഴിഞ്ഞോ?
0: പോകുന്നതിന് മുമ്പ് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഇത്തരം കൂടിക്കാഴ്ചകളിൽ നിന്ന് എന്നെ ഒഴിവാക്കണം. ഒത്തുതീർപ്പുകൾക്കൊന്നും എന്നെ പ്രതീക്ഷിക്കണ്ട. ഞാൻ കത്ത് നിങ്ങൾക്കാണ് അയച്ചത്, ഗൃഹനാഥയ്ക്ക്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് മാത്രമാണ്.
1: ലൂഷിൻ, നിങ്ങളുടെ സംസാരം കേട്ടാൽ ഞങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ അധികാരത്തിന് കീഴിലാണെന്ന് തോന്നുമല്ലോ. നിങ്ങളുടെ നിർദ്ദേശം നിരാകരിച്ചതിന്റെ കാരണം ഡോണിയ പറഞ്ഞു കഴിഞ്ഞു. നല്ല ഉദ്ദേശത്തോടെയാണ് അവൾ അത് ചെയ്തത്. എന്റെ മേൽ കൽപ്പന പുറപ്പെടുവിക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരം?
2: അമ്മേ, ഒന്ന് സമാധാനിക്കേ.
1: നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം കൽപ്പനകളായി ഞങ്ങൾ കരുതേണ്ടതുണ്ടോ? ഇപ്പോൾ നിങ്ങൾ ഞങ്ങളോട് പ്രത്യേകം ശ്രദ്ധയും പരിലാണനയും കാണിക്കേണ്ടതാണ്. കാരണം ഞങ്ങൾ എല്ലാം വലിച്ചെറിഞ്ഞ് നിങ്ങളെ വിശ്വസിച്ച് ഇവിടെ വന്നവരാണ്.
0: അത് ശരിയല്ല. സുഡ്രിഗേലോവിന്റെ ഭാര്യ പൾച്ചേറിയുടെ വിൽപത്രത്തിന്റെ വിവരം ലഭിച്ച സമയത്ത് അത് വാങ്ങാൻ വന്നതാണെന്ന് മനസ്സിലാക്കുന്നു.
1: ഞങ്ങളുടെ നിസ്സഹായതയിൽ നിന്ന് നിങ്ങൾ മുതലെടുക്കുകയാണ്.
0: എന്തായാലും അക്കാര്യത്തെ കുറിച്ച് കൂടുതൽ ഒന്നും പറയുന്നില്ല.
1: പറയാതിരിക്കുകയാണ് നല്ലത്.
3: നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ അനിയത്തി?
2: തീർച്ചയായും ഞാൻ ലജ്ജിക്കുന്നു. ലൂഷിൻ, നിങ്ങൾ എന്റെ കൺവെട്ടത്ത് നിന്ന് കടന്നു പോ.
0: എന്നെ ഈ രീതിയിൽ പുറത്താക്കിയാൽ ഞാൻ ഇനി ഒരിക്കലും ഈ പടി കടക്കില്ലെന്ന് കരുതിക്കോളൂ. നീ ചെയ്യുന്നത് എന്തെന്ന് ഓർക്കുക. എന്റെ വാക്കിന് ഒരിക്കലും ഇളക്കം തട്ടില്ല. ഞാൻ പറയുന്നത് പോലെ ചെയ്യുന്ന ആളാണ്.
2: കണ്ടു.

0: ചെയ്തതെല്ലാം. നിങ്ങൾ വീണ്ടും എന്റെ അടുത്ത് വരണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാണാനും.
1: എന്ത്, അങ്ങനെയാണോ നിന്റെ നിലപാട്? അതാണ് സ്ഥിതി അല്ലേ? നീ മനസ്സിലാക്കിക്കോ, ഞാൻ ഇതിനെ കോടതിയിൽ എതിർക്കും.
0: ലൂഷൻ, നിങ്ങൾ ഇവിടെ നിന്ന് പോയി തരുമോ? കടക്ക് പുറത്ത്.
1: ഞാൻ പോവുകയാണ്. എന്നാലേ അവസാനമായിട്ടൊരു വാക്ക്, നാട് മുഴുവൻ നിന്നെ പറ്റി എല്ലാ തരത്തിലും ദുഷ്പേര് പ്രചരിച്ചപ്പോൾ ഞാൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറായി.
2: അമ്മ എല്ലാം മറന്നു പോകുന്നു. നാട്ടുകാരെ മുഴുവൻ ധിക്കരിച്ച് നിങ്ങളുടെ സൽപ്പേര് വീണ്ടെടുത്തു തന്ന എനിക്ക് നിന്നിൽ നിന്ന് തിരികെ എന്തെങ്കിലും പ്രതീക്ഷിക്കുക എന്നത് എന്റെ അവകാശമാണ്.
1: നിന്റെ നന്ദിയെങ്കിലും.
2: ഇപ്പോ ഞാൻ എല്ലാം തിരിച്ചറിയുന്നു.
1: ഞാൻ എന്ത് അവിവേകമാണ് കാട്ടിയത്!
0: എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇനി ഈ സംസാരം വേണ്ട.
1: എങ്കിലും എന്ത് നന്ദികേടാണ് നിങ്ങൾ എന്നോട്
3: പ്രസംഗം നിർത്തണ. നിക്കോ, ഇവന്റെ തലമണ്ട അടിച്ചു തകർക്കുകയാണ് വേണ്ടത്.
4: ലക്ഷ്മികിൻ, അടങ്ങ്, അടങ്ങ്.
0: നിങ്ങളൊരു നികൃഷ്ടനും ദുഷ്ടനുമാ.
4: നല്ലവനായി ലൂഷൻ മുറിവിട്ടപ്പോ, അല്ലെങ്കിൽ നിന്റെ പ്രതിശ്രുത വാധു നിന്റെ മേൽ കൈവയ്ക്കും. ഇനിയൊരു അക്ഷരം മിണ്ടിപ്പോകരുത്. കടന്നുപോ, പോവാനാ പറഞ്ഞത്? കടന്നു പോ ഇവിടെ നിന്ന്.
0: ഇല്ല, എന്നെയാ കുറ്റപ്പെടുത്തേണ്ടത്? ലൂഷൻ അയാളുടെ പണം എന്നെ പ്രലോഭിപ്പിച്ചു. എന്നാൽ എന്റെ അഭിമാനം, സഹോദരൻ, അയാൾ ഇത്ര നീചനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. മുമ്പത് അറിഞ്ഞിരുന്നെങ്കിൽ ഈ ലോകത്ത് ഒന്നിനും എന്നെ പ്രലോഭിപ്പിക്കാനാവില്ലായിരുന്നു. എന്നെ കുറ്റപ്പെടുത്തല്ലേ ചേട്ടാ?
5: വലിയൊരു ദുരന്തത്തിൽ നിന്നും ദൈവം നമ്മളെ രക്ഷിച്ചു മോളെ.
4: ടോണിയ, എന്റെ പ്രിയപ്പെട്ട അനുജത്തി,
0: സിഡ്രിഗേലോ ചേട്ടനോട് എന്താ പറഞ്ഞത്?
5: അതെ, അതെന്താണെന്ന് പറയും മോനെ.
4: അയാള് നിനക്കൊരു സമ്മാനം തരം വന്നതാ. എന്റെ സാന്നിധ്യത്തിൽ വെച്ച് നിന്നെ അയാൾക്കൊന്ന് കാണണമെന്ന്.
5: കാണുകയോ? ഒരിക്കലുമില്ല. അവൾക്ക് പണം നൽകാൻ അയാൾ എങ്ങനെ ധൈര്യപ്പെടുന്നു?
0: എന്ത് മറുപടിയാ ചേട്ടൻ അയാൾക്ക് കൊടുത്തത്?
4: എന്റെ സഹായമില്ലാതെ തന്നെ നീയുമായി ഒരു കൂടിക്കാഴ്ച അയാൾ നടത്തുമെന്ന്. നിന്നോട് അയാൾക്ക് തോന്നിയ വികാരം സ്വയം അറിയാതെ കടന്നുപോയൊരു മോഹമായിരുന്നെന്നും, ഇപ്പോൾ നിന്നോട് അത്തരത്തിലുള്ള യാതൊന്നുമില്ലെന്നും അയാൾ എന്നോട് പറഞ്ഞു. എന്നാൽ നീ ലൂഷിനെ വിവാഹം കഴിക്കുന്നത് അയാൾക്ക് ഇഷ്ടമല്ല.
0: ചേട്ടൻ അയാളെ കണ്ടപ്പോ എന്താ തോന്നിയത്? അയാളെ പറ്റി ചേട്ടനുള്ള അഭിപ്രായം എന്താ?
4: എനിക്ക് അയാളെ ശരിക്കൊന്നും മനസ്സിലായിട്ടില്ല. നിനക്ക് അയാൾ 10,000 രൂപ തരുമെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ താൻ അത്ര ധനികനില്ലെന്ന് പറയാനും അയാൾക്ക് മടിയില്ല. മൊത്തത്തിൽ അയാളൊരു വിചിത്ര ജീവിയായി തോന്നി. എന്തായാലും അയാളുടെ ഭാര്യയുടെ മരണം അയാളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്.
5: ദൈവം അവളുടെ ആത്മാവിന് ശാന്തി പകരട്ടെ.
0: ഞാൻ എന്നും അവരുടെ ആത്മാവിന് ശാന്തി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 35-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, ലൂഷിൻ, കണ്ണൻ നായർ, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ, കവിതാ സഖി.

പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ, ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത, സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലതാ മങ്കേഷ്കർ ആലപിച്ച ഗസലുകൾ കേൾക്കാം.

ലതാ മങ്കേഷ്കർ ആലപിച്ച ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

FM പ്രധാന വാർത്തകൾ. ഗോത്രമേഖലയിലെ യുവജനങ്ങളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. കുടിയേറ്റ വിദേശ നിയമങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. രജിസ്ട്രേഷൻ സമയക്രമത്തിലും അപ്പീൽ സമയക്രമത്തിലും മാറ്റം. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡ്ദാന ചടങ്ങ് നാളെ ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യത്തുടനീളമുള്ള 42 മികച്ച പഞ്ചായത്തുകൾക്ക് അവാർഡുകൾ സമ്മാനിക്കും. 16 കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. ഇന്ധന വിലവർദ്ധന പരിശോധിച്ച് സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി അല്പസമയത്തിനകം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3 മത്സരം ഇന്ന് ഇംഗ്ലണ്ടിൽ. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിലേക്ക് എല്ലാ

പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ചോളൂ. നമ്പർ 9400224220. യുവർ ചോയ്സിൽ ആദ്യം മേഘം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഈണം ഔസേപ്പച്ചൻ.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: കൈതപ്രത്തിന്റെ വരികൾക്ക് ശരത് ഈണം പകർന്ന് ചിത്ര പാടിയ ഗാനം ചിത്രം ക്ഷണക്കത്ത്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കോഴിക്കോട് ഗ്രാൻഡ് ബസാറിൽ നിന്നും ശ്രീകുട്ടൻ.

0: മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
1: യുവർ ചോയ്സ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങൾക്കായി വാട്സപ്പ് ചെയ്യൂ, നമ്പർ പറയാം, 9400224440. ഇനി കുരിക്കത്തൂർ മേപ്പുത്തലത്ത് മാധവന്റെ ഇഷ്ടഗാനം കേൾക്കാം. തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിനു വേണ്ടി വേണുഗോപാലും ചിത്രയും പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ.

യുവർ ചോയ്സിൽ ഇനി മഴ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം കേൾക്കാം. കെ ജയകുമാറിന്റെ വരികൾ, ഈണം രവീന്ദ്രൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു വാഴയൂരിൽ നിന്നും രമ്യ.

0: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ്.

0: ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: യുവർ ചോയ്സ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനി പന്തീരങ്കാവിൽ നിന്നും സുശീല ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചില്ല എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഈണം പകർന്നത് MB ശ്രീനിവാസ്.

0: മോഹിക്കുവാൻ, വെറുതെ മോഹിക്കുവാൻ മോഹം.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
2: പുത്തലത്ത് കണ്ണാശുപത്രി.
3: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് രഘുകുമാർ ഈണം പകർന്ന് എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ചിത്രം താളവട്ടം

യുവർ ചോയ്സിൽ ഇനി സഹലയുടെ ഇഷ്ടഗാനം കേൾക്കാം. എന്നു നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും സിത്താരയും പാടിയത്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വരികൾ, ഈണം രമേശ് നാരായണൻ.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
2: കൈന ബസാറിലുള്ള വർണ്ണം ടൈലേഴ്സ് കാർത്തിക് ദേവിന് വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു ഉസ്താദ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പടിയഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നത് വിദ്യാസാഗർ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ഫറൂഖിൽ നിന്നുള്ള രാജന്റെ ഇഷ്ടഗാനം കേൾക്കാം. കിലുക്കം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ബിജു തിരുമലയുടെ വരികൾ ഈണം എസ് പി വെങ്കിടേഷ്.

ചിത്രയുടെ സ്വരത്തിൽ ഒരു ഗാനം കേൾക്കാം. മയിൽപ്പീലിക്കാവ് എന്ന ചിത്രത്തിൽ നിന്നും ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കല്ലാച്ചിയിൽ നിന്ന് അനിലാഷ്, അഞ്ജന, അൻവിയ, കുഞ്ഞു.

യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ശ്രീകുമാരൻ തമ്പി ഇളയരാജ കൂട്ടുകെട്ടിലെ ഒരു ഗാനം പാടിയത് എം ജി ശ്രീകുമാറും ചിത്രയും. ചിത്രം മൂന്നാം പക്കം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു അസറു കല്ലമ്പാറ, ലത്തീഫ് പരുത്തിപ്പാറ.

യുവർ ചോയ്സിൽ അവസാനമായി മാവൂരിൽ നിന്നുള്ള സരസ്വതിയുടെ ഇഷ്ടഗാനം കേൾക്കാം. മൂന്നാമതൊരാൾ എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാലും മഞ്ജരിയും പാടിയത്. ഷിബു ചക്രവർത്തിയുടെ വരികൾ, ഈണം ഔസേപ്പച്ചൻ.

0: ഇന്നത്തെ യുവർ ചോയ്സിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

FM പ്രധാന വാർത്തകൾ. ഇന്ധനവില വർധനയുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വിലവർദ്ധന പരിശോധിച്ച ശേഷം സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പാചകവാതക വിലവർദ്ധന മൂലം ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഷാനിമോൾ ഉസ്മാൻ 16-ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു. 99 വോട്ടുകളാണ് ലഭിച്ചത്. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും അല്പസമയത്തിനകം. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡ്ദാന ചടങ്ങ് നാളെ ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യത്തുടനീളം 42 മികച്ച പഞ്ചായത്തുകൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഇമിഗ്രേഷൻ നിയമങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. 180 ദിവസം വരെയുള്ള കാലാവധിയിൽ ഇന്ത്യയിലെത്തുന്ന വിദേശികൾ താമസം നീട്ടുന്നതിനായി വിസ കാലാവധി തീരുന്നതിനു മുമ്പ് തന്നെ നിർബന്ധമായും രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ബാങ്ക് പ്രതിനിധികളുമായുള്ള യോഗം മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേരുന്നു. നെല്ല് സംഭരണശേഷം കർഷകർക്ക് ലഭിക്കുന്ന തുക വിതരണത്തിലെ കാലതാമസം മറികടക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. കാലവർഷം കേരളത്തിൽ ജൂൺ 4 എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 8 ജില്ലകളിലും ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 6 മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് ഇംഗ്ലണ്ടിൽ. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: ഷോപ്പിക്ക വെട്ടിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: உனக்கு நான் மினிஸ்ட்ரியில இடம் பாக்குறேன். த பேக்ல புஷ்.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ. സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: മ്യൂസിക് നിക്സ്.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: മ്യൂസിക് നിക്സ്.

0: പോലീസ്?
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ

0: പോവാൻ പോന്നെ. നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
5: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറോക്ക്.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ഞാറ്റുവേലയിൽ ഇന്നാദ്യം വിളകൾക്ക് ജലസേചനം സുഗമമാക്കുന്നതിനുള്ള ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ചിത്ര ജി.
1: പച്ചക്കറി കൃഷിയുടെ ഉയർന്ന ഉൽപ്പാദനത്തിന് ജലസേചനം വളരെ അനിവാര്യമാണ്. ഗുണനിലവാരമുള്ള വിത്ത്, വളം എന്നിവയോടൊപ്പം തന്നെ പ്രാധാന്യമേറിയതാണ് കൃത്യസമയത്ത് വെള്ളം ചെടികൾക്ക് നൽകുക എന്നുള്ളത്. സാധാരണ രീതിയിൽ ചെടിച്ചട്ടിയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകർ ഓസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ബക്കറ്റ് ഉപയോഗിച്ചുള്ള നനയാണ് അവലംബിച്ചു വരുന്നത്. ഈ രീതിയിൽ ജലസേചനം ചെയ്യുമ്പോൾ ആവശ്യത്തിലധികം ജലം നിറയുകയും കുറെ ജലം ഒലിച്ച് ടെറസിന് മുകളിൽ നനവുണ്ടാക്കാനുമുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത്തരം ജലസേചന മാർഗങ്ങളിൽ ഉണ്ടാകുന്ന ജലനഷ്ടം വളരെ കൂടുതലാണ്. ഏകദേശം 60% അധികം വരും. ആധുനിക രീതിയിലുള്ള ഒരു ജലസേചന സംവിധാനമാണ് ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം. ഇവ പ്രാവർത്തികമാക്കുക തന്നെയാണ് നഗരങ്ങളിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് അനുയോജ്യം. ഇനി നമുക്ക് ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ എന്താണെന്ന് പരിചയപ്പെടാം. മർദ്ദിത ജലം സ്വയം ചാലകമായി പൈപ്പുകളുടെ ശൃംഖലകളിലൂടെ തുള്ളിതുള്ളിയായി ചെടിയുടെ വേര് പടലങ്ങളിൽ എത്തിക്കുന്ന രീതിയാണിത്. ഇവയെ നമുക്ക് കണിക ജലസേചനം അല്ലെങ്കിൽ തുള്ളിനന എന്നും പറയാവുന്നതാണ്. സാധാരണ പച്ചക്കറി വിളകൾക്ക് ഒരു ദിവസം വേണ്ട ജലത്തിന്റെ തോത് ശാസ്ത്രീയമായി നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. ആ അളവിലുള്ള ജലമാണ് ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ വിതരണം ചെയ്യപ്പെടുന്നത്. 2 മുതൽ 4 ലിറ്ററാണ് ഒരു ദിവസം ഒരു പച്ചക്കറി ചെടിക്ക് ആവശ്യമായ ജലത്തിന്റെ അളവ്. ഇതിനനുസൃതമായ ഡ്രിപ്പർ അഥവാ എമിറ്റർ ലാറ്ററൽ പൈപ്പുകളിൽ ഘടിപ്പിക്കുന്നതിലൂടെ പമ്പ് ചെയ്യുന്ന ജലം ചെടിയുടെ വേര് പടലങ്ങളിൽ ലഭ്യമാകുന്നു. ഇവയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ ഇറിഗേഷൻ പമ്പാണ്. പമ്പ് ഡിസൈൻ ചെയ്യുന്നത് ഏറെ പ്രാധാന്യമർഹിക്കുന്നു. കാരണം ജലസ്രോതസ്സിൽ നിന്നും പമ്പ് ജലം വലിച്ചെടുക്കുന്നതോടൊപ്പം തന്നെ കൃത്യമായ ദൂരത്തിലേക്ക് മർദ്ദിതമായിട്ടുള്ള ജലം പമ്പ് ചെയ്താൽ മാത്രമേ എമിറ്ററിലൂടെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഡിസ്ചാർജ് റേറ്റിലുള്ള ജലം ചെടിയുടെ വേരുകളിൽ ലഭ്യമാകുകയുള്ളൂ. സാധാരണ ഡ്രിപ്പ് ഇറിഗേഷൻ സുഗമമായി പ്രവർത്തിക്കുന്നതിന് 1 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയറെങ്കിലും മർദ്ദം ആവശ്യമാണ്. ആയതിനാൽ ഡിജിറ്റൽ ടൈമർ ഉപയോഗിച്ച് പമ്പുകൾ പ്രവർത്തിപ്പിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ജലസേചന സംവിധാനം ലഭ്യമാക്കാൻ സാധിക്കും. ഡിജിറ്റൽ ടൈമറുകളിൽ നമുക്ക് ജലസേചനം നടത്തേണ്ട ഷെഡ്യൂളിംഗ് കൃത്യമായി എത്ര പ്രാവശ്യം വെള്ളം

0: വെള്ളം ഒഴിക്കണം, എത്ര സമയത്തേക്കാണ് പമ്പ് ചെയ്യേണ്ടത് എന്നിവ രേഖപ്പെടുത്തിക്കഴിഞ്ഞാൽ കൃത്യമായ സമയമാകുമ്പോൾ ടൈമർ പമ്പിനെ ഓൺ ചെയ്യുകയും ആവശ്യമുള്ള ജലം ചെടിയുടെ വേരുകളുടെ പടലങ്ങളിലേക്ക് ആ സമയത്തിലേക്ക് ഡിസ്ചാർജ് ചെയ്യപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഡിജിറ്റൽ ടൈമറുകൾ നമുക്ക് സാധാരണ രീതിയിൽ പച്ചക്കറി വിളകൾക്ക് 15 മിനിറ്റേക്ക് സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം. 15 മിനിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെടിക്ക് ആവശ്യമുള്ള 2 മുതൽ 4 ലിറ്റർ ജലം ചെടിയുടെ വളർച്ചയ്ക്ക് അനുബാധമായ രീതിയിൽ ചെടികളിലേക്ക് എത്തിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫിൽട്ടറുകളും ഘടിപ്പിക്കേണ്ടത് ഏറെ പ്രാധാന്യമർഹിക്കുന്നു. മെയിൻ ലൈനിൽ സ്ക്രീൻ ഫിൽട്ടർ അഥവാ ഡിസ്ക് അരിപ്പ ഇവയേതെങ്കിലും നമ്മൾ പ്രധാന ജലപാതയിൽ ഘടിപ്പിച്ചില്ലെങ്കിൽ സൂക്ഷ്മ മാലിന്യങ്ങൾ കയറി ഡ്രിപ്പറുകൾ അടഞ്ഞു പോകാനും കൃത്യമായി വെള്ളം ചെടികൾക്ക് ലഭ്യമാകാതെയും വരുന്നു. ഇനി നമുക്ക് ഈ ജലത്തോടൊപ്പം തന്നെ ഫെർട്ടിലൈസർ പ്രദാനം ചെയ്യുന്നതിന് വെഞ്ചുറി അല്ലെങ്കിൽ ടാങ്കുകളിൽ മരുന്നുകൾ കലക്കിയോ നമുക്ക് പൈപ്പുകളിലൂടെ വെള്ളത്തോടൊപ്പം വളങ്ങളും നൽകാവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം നടപ്പിലാക്കാം. ഇനി ചില ഘട്ടങ്ങളിൽ നമുക്ക് പമ്പ് ആവശ്യമില്ലാതെ വരികയാണെങ്കിൽ ടൈമർ നേരിട്ട് സോളിനോയിഡ് വാൽവുമായി ഘടിപ്പിച്ചതിന് ശേഷം ടൈമറിലെ സമയത്തിനനുസരിച്ച് സോളിനോയിഡ് വാൽവുകൾ പൈപ്പ്ലൈനുകളെ ഓൺ ചെയ്യുകയും ഡ്രിപ്പറിൽ കൂടി ജലം എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരം നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ കൃഷി ചെയ്യുന്ന കർഷകർ ഉപയോഗിക്കുന്നതിലൂടെ അമിതമായ ജലവിനിയോഗം ഒഴിവാക്കാനും സാധിക്കും. ഇനി നമുക്ക് അറിയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എമിറ്ററുകൾ തന്നെ പല രീതികളിലുണ്ട്. ഒന്നുകിൽ നമുക്ക് ഓൺലൈൻ എമിറ്ററുകളായിട്ട് ഉപയോഗിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് മൈക്രോ ട്യൂബിൽ ഘടിപ്പിച്ച എമിറ്ററുകൾ ആരോ ഡ്രിപ്പറുകളായി ബാഗുകളിൽ കുത്തിവെക്കുന്ന രീതിയും നമുക്ക് നടപ്പിലാക്കാം. അതിൽ തന്നെ അഡ്ജസ്റ്റബിൾ ഡ്രിപ്പറുകളുണ്ട്, ജേലോക്ക് സംവിധാനങ്ങളുണ്ട്, അനവധ്യമായ സംവിധാനങ്ങൾ വിപണികളിൽ ലഭ്യമാണ്. നമ്മൾ ഏത് തരം വിളയാണ് ഉപയോഗിക്കുന്നത് അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ദിവസത്തെ വിളയുടെ ജലാവശ്യം കണക്കിലെടുത്ത് അതിൻ്റെ അനുപാതമായിട്ടുള്ള അഡ്ജസ്റ്റബിൾ ഡ്രിപ്പറുകളോ ഓൺലൈൻ എമിറ്ററുകളോ അല്ലെങ്കിൽ ജേലോക്ക് ഡ്രിപ്പറുകളോ നമുക്ക് ഈ ട്യൂബുകളിൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ നിശ്ചിത സമയത്ത് നിശ്ചിത അളവിലുള്ള ജലം ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു. ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിന്റെ നേട്ടങ്ങൾ എന്തെന്നാൽ 95% ജലവിനിയോഗക്ഷമതയുണ്ടാകുന്നു, 60% ജലലാഭമുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇറിഗേഷൻ സാധ്യമാക്കുന്നു, സമയലാഭം, ഇരട്ടി വിളവ്, കുറഞ്ഞ മനുഷ്യപ്രജ്ഞം മാത്രമേ വേണ്ടിവരുന്നുള്ളൂ. ഡ്രിപ്പുകളിലൂടെ ഫെർട്ടിഗേഷൻ ചെയ്യുന്നതിലൂടെ കൃഷി ചെലവും നമുക്ക് കുറയ്ക്കാവുന്നതാണ്. മാത്രമല്ല ഇത്തരം സംവിധാനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് നമുക്കൊരു ടെക്നീഷ്യന്റെ സഹായം ആവശ്യമാണ്. വൈദഗ്ധ്യം ലഭിച്ച ടെക്നീഷ്യന്മാർ ഇത്തരം സംവിധാനങ്ങൾ കർഷകരുടെ ആവശ്യപ്രകാരം അവരവരുടെ കൃഷിഭൂമികളിൽ ഇൻസ്റ്റാൾ ചെയ്ത് തരികയും ചെയ്യുന്നുണ്ട്. KVK നിന്നും ഇത്തരം സേവനങ്ങൾ ലഭ്യമാകുന്നുണ്ടെന്ന് മാത്രമല്ല ഓരോ മട്ടുപ്പാവിനും അതിന്റെ സ്ഥലലഭ്യതയ്ക്കും വിസ്തൃതിക്കും അനുസൃതമായി ഡിസൈനിങ് വ്യത്യാസപ്പെട്ടിരിക്കും. ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം 50 ഗ്രോബാഗിലേക്ക് വേണ്ടിവരുന്ന ഏകദേശ തുക 4,500 രൂപയാണ്. മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകർ നിലവിലെ സാധാരണ രീതിയിലുള്ള ജലസേചനം ഒഴിവാക്കിക്കൊണ്ട് മൈക്രോ ഇറിഗേഷൻ സിസ്റ്റം സംവിധാനങ്ങളിലൂടെയുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ടോ അതേപോലെ തന്നെ ഫെർട്ടിഗേഷൻ ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കിയാൽ കാര്യക്ഷമമായി വെള്ളത്തോടൊപ്പം വളവും ചെടികളുടെ വേരുപടലങ്ങളിൽ ലഭ്യമാകുന്നതിനാൽ കൃത്യമായ വളർച്ച ചെടികൾക്കുണ്ടാവുകയും നല്ല രീതിയിൽ കർഷകർക്ക് വിളവെടുക്കാനും സാധിക്കുന്നു. തീർച്ചയായും ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം നടപ്പിലാക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കർഷകർ എല്ലാവരും തന്നെ ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം നടപ്പിലാക്കുന്നത് ഏറെ ഉചിതമാണ്.
1: വിളകൾക്ക് ജലസേചനം സുഗമമാക്കുന്നതിനുള്ള ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മിത്രനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ചിത്രാജി.

0: ഇനി മൃഗസംരക്ഷണ മേഖലയിൽ നിന്നുള്ള ഒരു വിശേഷമാകാം. പശുക്കളിൽ കണ്ടുവരുന്ന ചർമ്മമുഴ എന്ന രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ പ്രീതി ഉണ്ണിത്താൻ.
1: ചർമ്മമുഴ എന്നത് കന്നുകാലികളെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ്. ചിക്കൻ പോക്സ് പോലത്തെ ഒരു പോക്സ് വൈറസ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ

0: ഇത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു അസുഖമായിരുന്നു. പക്ഷെ 2019 മുതൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ഈ അസുഖം റിപ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. സാധാരണ രോഗബാധിതമായിട്ടുള്ള പശുക്കളുടെ കണ്ണിൽ നിന്നോ മൂക്കിൽ നിന്നോ വായിൽ നിന്നും വരുന്ന സ്രവങ്ങൾ, അതേപോലെ ഈ ഉണ്ടായ മുഴകളുടെ ഉള്ളിൽ, ഇതിലെല്ലാം ഈ വൈറസ് എക്സ്ക്രീറ്റഡ് ആവും. ഇങ്ങനത്തെ സ്രവങ്ങളുമായിട്ട് മറ്റുള്ള പശുക്കൾക്ക് കോണ്ടാക്ട് വരിക. അതേപോലെ തന്നെ അതിനെക്കാട്ടിലും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് കൊതുക്, ഈച്ച, അതേപോലെ ബാഹ്യപരാദങ്ങളായിട്ടുള്ള ചെള്ള് എന്നിവയിലൂടെയാണ് ഈ വൈറസ് ഒരു പശുവിൽ നിന്ന് വേറൊരു പശുവിലേക്ക് പടരുന്നത്. ഏറ്റവും കൂടുതൽ കോണ്ടാക്ട് വരാൻ ചാൻസ് ഉള്ള, എന്ത് രീതിയിൽ ഈ സ്രവങ്ങളുമായിട്ട് കോണ്ടാക്ട് വരുന്നോ ആ രീതികളിലെല്ലാം പശുക്കളിലേക്ക് ഇത് പടരാറുണ്ട്. സാധാരണ നമ്മളൊരു വൈറസ് അസുഖത്തിന് വരുന്നത് പോലെ നല്ല കടുത്ത പനി ഉണ്ടാവും, അതിനോട് മുക്കുലിപ്പ് പോലെയൊക്കെ കാണും, കണ്ണിൽ നിന്നും നന്നായിട്ട് വെള്ളം എടുക്കുകയൊക്കെ ചെയ്യും. ഇത് തുടങ്ങി തീറ്റയൊക്കെ എടുക്കാനുള്ള മടുപ്പൊക്കെ തുടങ്ങി 1-2 ദിവസം കഴിയുമ്പോൾ മുതൽ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് മുഴ കാണാം. സാധാരണ കഴുത്ത്, തല, അതേപോലെ തന്നെ അകിടിൻ്റെ ഭാഗം, ഇവിടെയൊക്കെയാണ് കൂടുതലായിട്ട് മുഴ കാണപ്പെടുന്നത്. പിന്നെ കാലിലൊക്കെ നീരിറങ്ങുക, നടക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുക, ഇങ്ങനത്തെയൊക്കെയും ലക്ഷണങ്ങൾ കാണാറുണ്ട്. ഇതൊരു വൈറസ് അസുഖമാണ്. അപ്പോൾ വൈറസിന് പൊതുവേ നമുക്ക് വൈറസിന് സ്പെസിഫിക് ആയിട്ടൊരു ട്രീറ്റ്മെൻ്റ് ഇല്ല. അപ്പോൾ പക്ഷേ ഇതിന് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഉണ്ടാവുന്ന പോലെ ചിക്കൻ പോക്സ് വന്ന് ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് ഇത് തനിയെ സബ്സൈഡ് ചെയ്ത് പോയിക്കോളും. പക്ഷേ ഈ ചർമ്മമുഴയ്ക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ മുഴ പൊട്ടിയിട്ട് അത് വ്രണങ്ങളായി മാറും. അപ്പോൾ സെക്കൻഡറി ആയിട്ടുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അണുബാധ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് ആൻറ്റിബയോട്ടിക് എടുക്കുക, വേദന സംഹാരികളൊക്കെ എടുക്കുക, അങ്ങനത്തെയൊക്കെ ചികിത്സ മാത്രമേ, എന്ന് പറഞ്ഞാൽ നമ്മൾ ലക്ഷണങ്ങൾക്ക് അനുസരിച്ചുള്ള ചികിത്സ മാത്രമേ ചെയ്യാറുള്ളൂ. അല്ലാതെ സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു ട്രീറ്റ്മെൻ്റ് ഇല്ല. പിന്നെ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് അംഗീകരിച്ചിട്ടുള്ള കുറേ നാട്ടു മരുന്നുകളുണ്ട് നമുക്ക് നൽകാൻ പറ്റുന്ന. ലക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്തുള്ള ഒരു 2-3 ദിവസം മുതൽക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചില ചികിത്സകളുണ്ട്. വെറ്റില അവൈലബിൾ ആണെങ്കിൽ 10 വെറ്റിലയും ഏകദേശം 10 കുരുമുളകും അതേപോലെ കുറച്ച് കല്ലുപ്പും ചേർത്ത് പേസ്റ്റാക്കി അത് ശർക്കരയിൽ ചേർത്ത് ആദ്യത്തെ ദിവസം 3 മണിക്കൂർ ഇടവെട്ടും പിന്നീടുള്ള 3 നേരമായിട്ടുമൊക്കെ കൊടുക്കുന്നത് ഈ മുഴ ഉണ്ടാവുന്നത് വളരെ വലുതാവുന്നത് പ്രിവെൻ്റ് ചെയ്യും, അതേപോലെ തന്നെ അത് പൊട്ടി വ്രണമാവുന്നതൊക്കെ തടയുന്നത് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചികിത്സാ രീതി NDDB പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചികിത്സയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു വൈറസ് അസുഖമായതുകൊണ്ട് കൃത്യമായ ചികിത്സയില്ല, പക്ഷേ കൃത്യമായിട്ടുള്ള പ്രതിരോധ മാർഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള വാക്സിൻ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ വാക്സിൻ നമ്മൾക്ക 4 മാസത്തിന് മുകളിൽ പ്രായമുള്ള ഏത് കന്നുകാലികൾക്കും കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ സാധാരണ ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ 3 വർഷത്തോളം പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ ആ സാഹചര്യത്തിൽ അത് എല്ലാ വർഷവും വാക്സിൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ കൊതുക്, ഈച്ച എന്നിവയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് നമ്മൾ കൃത്യമായിട്ട് എടുക്കുക, വൃത്തിയായിട്ടുള്ള പരിസരം, അതേപോലെ തന്നെ എന്തെങ്കിലും ഫ്ലൈ റിപ്പല്ലൻസ് യൂസ് ചെയ്യുക, ഇങ്ങനത്തെയൊക്കെ ചെയ്തതിലൂടെ നമുക്ക് ഈ രോഗത്തിനെ പ്രതിരോധിക്കാൻ പറ്റും. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഒരു ഫാമിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് അടുത്തുള്ള വെറ്റിനറി ആശുപത്രിയിലേക്ക് അതിൻ്റെ വിവരം അറിയിക്കുക. അപ്പോൾ ഇതിന് ഏകദേശം 1-5 കിലോമീറ്റർ ചുറ്റുപാടുമുള്ള സ്ഥലത്ത് വാക്സിനേഷൻ ചെയ്ത് ഇത് പിന്നീട് ആ പ്രദേശത്ത് മുഴുവനായിട്ട് പടരുന്നതൊക്കെ നമുക്ക് തടയാൻ പറ്റും. പ്രതിരോധ മാർഗങ്ങൾ ഒരുപാടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഫാമിൽ നമ്മൾ ചെയ്യേണ്ട ബയോസെക്യൂരിറ്റി മെഷേഴ്സ്. ഇപ്പോൾ എല്ലാവർക്കും ഫാമിനകത്തേക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാക്കുക, അതേപോലെ തന്നെ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് പോലത്തെ ലായനി ഉപയോഗിച്ചിട്ടുള്ള ഫുഡ് ഇപ്പോൾ ഉപയോഗിക്കുക, അങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ മാർഗങ്ങളിലൂടെ നമുക്കിത് അസുഖം പടരുന്നത് തടയാൻ പറ്റും.
1: പശുക്കളിൽ കണ്ടുവരുന്ന ചർമ്മമുഴ എന്ന രോഗത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ പ്രീതി ഉണ്ണിത്താൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.

ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

ആകാശവാണി 103.6 റിയൽ FM. സമയം 5 മണി. FM പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസമാണ് ശാക്തീകരണത്തിനുള്ള മികച്ച മാർഗമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സ്വയം പര്യാപ്തതയും കാര്യക്ഷമതയുമുള്ള വ്യക്തികളെ സൃഷ്ടിക്കാൻ വിദ്യാഭ്യാസത്തിലൂടെ സാധിക്കുന്നതായും രാഷ്ട്രപതി. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ധന വിലവർദ്ധനയുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വിലവർദ്ധന പരിശോധിച്ച ശേഷം സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പാചകവാതക വിലവർദ്ധന മൂലം ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇമിഗ്രേഷൻ നിയമങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. 180 ദിവസം വരെയുള്ള കാലാവധിയിൽ ഇന്ത്യയിലെത്തുന്ന വിദേശികൾ താമസം നീട്ടുന്നതിനായി വിസ കാലാവധി തീരുന്നതിനു മുൻപ് തന്നെ നിർബന്ധമായും രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകളുടെ 2026-29 ബാച്ചിലേക്കുള്ള അംഗത്വത്തിന് June 12 വരെ അപേക്ഷിക്കാം. 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 20 മുതൽ 40 വരെ വിദ്യാർത്ഥികൾക്കാണ് ഓരോ സ്കൂളിലെയും ക്ലബ്ബിൽ അംഗത്വം നൽകുക. കാലവർഷം കേരളത്തിൽ June 4 എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 8 ജില്ലകളിലും ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 6 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് ഇംഗ്ലണ്ടിൽ. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: The Real FM 103.6.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: കോളിവുഡ് ഹിറ്റ്.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: എങ്ക വന്ന് യാറാണ്ട വെച്ചിക്കണേ പ്രച്ചനെ, നീ കൊറല വിട്ടത് തെരഞ്ഞിട്ടാക്ക ഉണങ്കുതാണ്ട അർച്ചന.

ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇജാസത്ത് എന്ന ചിത്രത്തിനു വേണ്ടി ആശാ ഭോസ്ലെ പാടിയത്. രചന ഗുൽസാർ, സംഗീതം രാഹുൽ ദേവ് ബർമൻ.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
1: ഇനി കിഷോർ കുമാറും കവിതാ കൃഷ്ണമൂർത്തിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കർമ്മ, രചന ആനന്ദ് ഭക്ഷി, സംഗീതം ലക്ഷ്മികാന്ത് പ്യാരേലാൽ.

ഗാനരചന ആനന്ദ് ഭക്ഷി, സംഗീതം ലക്ഷ്മികാന്ത് പ്യാരിലാൽ. കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും പാടിയ ഈ ഗാനം കർസ് എന്ന ചിത്രത്തിൽ നിന്നും.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി 103.6 റിയൽ FM. സമയം 6 മണി. FM പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസമാണ് ശാക്തീകരണത്തിനുള്ള മികച്ച മാർഗമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സ്വയം പര്യാപ്തതയും കാര്യക്ഷമതയുമുള്ള വ്യക്തികളെ സൃഷ്ടിക്കാൻ വിദ്യാഭ്യാസത്തിലൂടെ സാധിക്കുന്നതായും രാഷ്ട്രപതി. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മയക്കുമരുന്നിനെതിരെയുള്ള ഉജ്ജ്വല പോരാട്ടത്തിൽ കേരളം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇന്ധന വിലവർദ്ധനയുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്കും സഭയിൽ ഇന്ന് തുടക്കമായി. മലയാള സിനിമാ രംഗത്തെ വിവിധ സംഘടനാ പ്രതിനിധികളുമായി മന്ത്രി പി.സി. വിഷ്ണുനാഥ് നടത്തുന്ന ചർച്ച തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിലും കേരളത്തിലുമായി വ്യാപിച്ചുകിടക്കുന്ന അഗസ്ത്യാർകൂടം വനമേഖലയിലെ കയ്യേറ്റം സമയബന്ധിതമായി ഒഴിപ്പിക്കാൻ ഉത്തരവിട്ട് സുപ്രീംകോടതി. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഭിന്നശേഷിക്കാർക്കുമായി എറണാകുളത്ത് നാളെ പ്രത്യേക ആധാർ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. കാക്കനാടുള്ള ട്രാൻസ്ജെൻഡർ ക്രൈസിസ് സെന്ററിൽ രാവിലെ 10 മണി മുതലാണ് ക്യാമ്പ്. കാലവർഷം കേരളത്തിൽ ജൂൺ 4 എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ 4 മറ്റന്നാൾ 8 ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 6 മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 383 ഉയർന്ന് 74,650, നിഫ്റ്റി 101 നേട്ടത്തിൽ 23,484 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ മാറ്റമില്ല. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.

0: ഗാനകേളി.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനകേളിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മക്കൾ മാഹാത്മ്യം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനത്തോടെ ആരംഭിക്കാം. രചന ഗോപി പി കെ, സംഗീതം സാജ് പോൾ.

0: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: ഗാനകേളിയിൽ ഇനി ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം ചമയം. ഗാനശില്പികൾ കൈതപ്രം, ജോൺസൺ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
3: ഇനി എസ് പി വെങ്കടേഷിന്റെ ഈണത്തിൽ യേശുദാസും ഒപ്പം ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കൗരവർ, ഗാനരചന കൈതപ്രം.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ഉണ്ണിമേനോനും ഒപ്പം ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ബട്ടർഫ്ലൈസ്. രചന കെ ജയകുമാർ. സംഗീതം രവീന്ദ്രൻ.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ഗാനകേളിയിൽ ഇനി കവാടം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: ഗാനകേളി ഇനി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം 6:40 തുടർന്ന് കേൾക്കാം. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
2: സ്കൂള് തുറക്കാറായി.
3: ബാഗ് അത്

0: മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
0: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
2: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233. ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. അഗസ്ത്യാർകൂട വനമേഖലയിലെ കയ്യേറ്റം അടിയന്തരമായി ഒഴിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവ്. കയ്യേറ്റം നടത്തിയ 118 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും കോടതി നിർദ്ദേശം. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കുടിയൊഴിപ്പിക്കുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്ന് മലയിടം തുരുത്ത് വിഷയത്തിൽ നിയമസഭയിൽ സർക്കാരിന്റെ ഉറപ്പ്. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ. വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കേരളം കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3 മത്സരം രാത്രി 11 ഇംഗ്ലണ്ടിൽ. വാർത്തകൾ വിശദമായി. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിൽ കേന്ദ്ര സർക്കാരിന്റെ സ്കോളർഷിപ്പ് നേടിയ ഗോത്രവർഗ വിദ്യാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു രാഷ്ട്രപതി. ഗോത്രവർഗ യുവതയുടെ ശാക്തീകരണത്തിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു.
3: युवा हमारी राष्ट्र की शक्ति, आशा और उज्जवल भविष्य की प्रतीक है. मेरी सभी युवाओं, विशेषकर जनजातियों समुदाय के युवाओं से अनुरोध है कि उन्हें अपनी जोड़ों और अपने लोगों को नहीं भूलना चाहिए.
2: അഗസ്ത്യാർകൂടം പരിസ്ഥിതി മേഖലയിലെ വനം കയ്യേറ്റങ്ങൾ സമയബന്ധിതമായി ഒഴിപ്പിക്കാൻ കേരളം തമിഴ്നാട് സർക്കാരുകൾക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. കയ്യേറ്റക്കാരാണെന്ന് കണ്ടെത്തിയ നിലവിലുള്ളതും വിരമിച്ചതുമായ 118 സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ അടിയന്തര നിയമ നടപടി സ്വീകരിക്കാനും ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടു. പതിറ്റാണ്ടുകളായി തുടരുന്ന കയ്യേറ്റങ്ങൾ പൂർണ്ണമായി ഒഴിപ്പിക്കുന്നതിനൊപ്പം പ്രദേശത്തെ വനമേഖലയും പരിസ്ഥിതിയും പുനഃസ്ഥാപിക്കാനുള്ള സമഗ്രമായ പദ്ധതി നടപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. നാടിനെ പുരോഗതിയിലേക്ക് നയിക്കേണ്ട യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് മയക്കുമരുന്ന് വ്യാപനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ശ്രീ വി.ഡി. സതീശൻ.
4: നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ നാടിന്റെ പുരോഗതിയിലെ ഏറ്റവും വലിയ നാഴികക്കല്ല് എന്ന് പറയുന്നത് നാടിന്റെ യുവത്വമാണ്. ആ യുവത്വത്തെ മയക്കി കിടത്താൻ, അവരെ ഇല്ലാതാക്കാൻ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇന്ന് മയക്കുമരുന്നാണ്. ഈ നാട് മുഴുവൻ ഒറ്റക്കെട്ടായി എടുക്കുന്ന ഒരു തീരുമാനമാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ ഈ മയക്കുമരുന്ന് ശൃംഖലയെ, ഈ മാഫിയയെ നമ്മൾ വാഴാൻ അനുവദിക്കില്ല.
2: തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ കെ മുരളീധരൻ, സി.പി. ജോൺ, എൻ ഷംസുദ്ദീൻ, എം ലിജു, ശശി തരൂർ MP, സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തെ മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള വലിയ ദൌത്യത്തിനാണ് ഓപ്പറേഷൻ തൂഫാനിലൂടെ തുടക്കമിടുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അന്തർസംസ്ഥാന ലഹരി മാഫിയകളുടെ കണ്ണികളെ തകർക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 16 കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും CPI മുഹമ്മദ് മൊഹസിനും തമ്മിലായിരുന്നു മത്സരം. ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും മുഹമ്മദ് മൊഹസിന് 34 വോട്ടും ലഭിച്ചു. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. KN ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. പെട്രോളിയം വിലവർദ്ധന ഉൾപ്പെടെ ജനജീവിതം ദുഷ്കരമാക്കിയതായി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പാചകവാതക വിലവർദ്ധനവിൽ സംസ്ഥാനത്തെ 70,000 ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇന്ധന വിലവർദ്ധനയിൽ സർക്കാർ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കി. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുടിയൊഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുക എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ നിയമസഭയെ അറിയിച്ചു. കോടതി ഉത്തരവിനെ തുടർന്ന് എറണാകുളം മലയിടം തുരുത്തിൽ 7

0: പട്ടികജാതി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വി പി സജീന്ദ്രൻ ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഈ കുടുംബങ്ങളെ സർക്കാർ കൈയൊഴിയില്ലെന്നും ഇവർക്ക് ഭൂമിയും വീടും നൽകുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശനും സഭയിൽ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ബാങ്കിംഗ് പ്രതിനിധികളുടെ യോഗം ചേർന്നു. നെല്ല് സംഭരണ ശേഷം കർഷകർക്ക് ലഭിക്കുന്ന തുകയുടെ വിതരണത്തിലെ കാലതാമസം മറികടക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും കർഷകർക്ക് പ്രയാസം കൂടാതെ തുക ലഭ്യമാക്കുന്നതിന് സ്വീകരിക്കേണ്ട നടപടികളും യോഗത്തിൽ ചർച്ച ചെയ്തു. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. June 4 ലക്ഷദ്വീപ്, കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിൽ കാലവർഷം വ്യാപിക്കും. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന്. ഇംഗ്ലണ്ടിലെ ടൌൺടണിലുള്ള കൌണ്ടി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 11 മത്സരം. ആദ്യ മത്സരം ഇന്ത്യയും രണ്ടാം മത്സരം ഇംഗ്ലണ്ടും ജയിച്ചതോടെ ഇന്നത്തെ വിജയികൾ പരമ്പര സ്വന്തമാക്കും. അമിതമായ തോതിൽ ചെളിയും മണലും നിറഞ്ഞ് പ്രളയ ഭീതി ഉയർത്തി ഇടുക്കി മലങ്കര ജലാശയം. അണക്കെട്ടിന്റെ സുരക്ഷയെയും സംഭരണശേഷിയെയും ബാധിക്കുന്ന ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരം വേണമെന്ന ആവശ്യം ശക്തമാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഷട്ടറുകൾ തുറന്നു വിട്ടപ്പോഴാണ് അണക്കെട്ടിലെ ചെളിയും മണലും അപകടകരമാംവിധം അടിഞ്ഞുകൂടിയ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. 20 ആഴമുണ്ടായിരുന്ന പല ഭാഗങ്ങളിലും ഇപ്പോൾ 6 മാത്രമാണുള്ളത്. കനത്ത മഴയ്ക്ക് മുൻപായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രളയ സാഹചര്യം ഉണ്ടാകുമോ എന്ന് നാട്ടുകാർക്കിടയിൽ ആശങ്കയുണ്ട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വെള്ളം തുടർച്ചയായി എത്തുന്നതിനാൽ വർഷം മുഴുവൻ ഡാം നിറഞ്ഞ അവസ്ഥയിലാണുള്ളത്.
0: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡ് ദാന ചടങ്ങ് നാളെ ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യത്തുടനീളമുള്ള 42 മികച്ച പഞ്ചായത്തുകൾക്ക് അവാർഡുകൾ സമ്മാനിക്കും. കവരത്തി ദ്വീപിൽ റോഡരികിലെ തെങ്ങുകൾ ഭൂ ഉടമകളുടെ അനുവാദമില്ലാതെ മുറിച്ചു നീക്കുന്നതിനെതിരെ പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ലക്ഷദ്വീപിലെ വീതി കുറഞ്ഞ റോഡുകളുടെ അരികിൽ നിൽക്കുന്ന തെങ്ങുകൾ കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ അപകട ഭീഷണി ഉയർത്തുന്നുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മരങ്ങൾ മുറിച്ചു നീക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിലെ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമുള്ള പോർട്ടൽ പ്രവർത്തനക്ഷമമാക്കിയതായി CBSE. ഈ മാസം 6 വിദ്യാർത്ഥികൾക്ക് ഈ പോർട്ടലിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. മൂല്യനിർണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പ് ഇതിനകം കൈപ്പറ്റിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ സൌകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കൂ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിലെ 5 പ്രതികളുടെ ജുഡീഷ്യൽ കസ്റ്റഡി ഈ മാസം 15 ഡൽഹി കോടതി നീട്ടി. കസ്റ്റഡി നീട്ടണമെന്ന CBIയുടെ അപേക്ഷ പ്രത്യേക ജഡ്ജി അജയ് ഗുപ്ത അനുവദിച്ചു. കേസിൽ ഇതുവരെ 13 പ്രതികളെ CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് May 3 നടന്ന നീറ്റ് പരീക്ഷ NTA റദ്ദാക്കിയിരുന്നു. June 21 പുനഃപരീക്ഷ. ഡെറാഡോൺ ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഗോവയ്ക്കെതിരെ ഉജ്ജ്വല വിജയവുമായി കേരളം. 19 റൺസിനായിരുന്നു കേരളത്തിന്റെ വിജയം. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ പരിസരം ഹരിതാഭമാക്കാൻ പദ്ധതിയുമായി ദേവസ്വം വകുപ്പ്. ദേവാരണം എന്ന പേരിലുള്ള പദ്ധതിക്ക് പരിസ്ഥിതി ദിനമായ June 5 തുടക്കമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. അഗസ്ത്യാർകൂട വനമേഖലയിലെ കയ്യേറ്റം അടിയന്തരമായി ഒഴിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവ്. കയ്യേറ്റം നടത്തിയ 118 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും കോടതി നിർദ്ദേശം. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കുടിയൊഴിപ്പിക്കുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്ന് മലയിടം തുരുത്തു വിഷയത്തിൽ നിയമസഭയിൽ സർക്കാരിന്റെ ഉറപ്പ്. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3rd മത്സരം രാത്രി 11 ഇംഗ്ലണ്ടിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: 103.6 റിയൽ എഫ്എം.
1: ഗാനകേളി തുടർന്നു കേൾക്കാം. ഇനി നരസിംഹം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.
1: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒറ്റമൽ കോഴിക്കോട്.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
3: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: ഇനി കേൾക്കാം ജോൺസന്റെ ഈണത്തിൽ MG ശ്രീകുമാർ പാടിയ ഗാനം. ചിത്രം പക്ഷേ. ഗാനരചന കെ ജയകുമാർ.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
5: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
6: വി ദക്ഷിണാമൂർത്തിയുടെ ഇണത്തിൽ ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഗാനം.

കോമളതര പല്ലവ പദയുഗളം കുങ്കുമ രുചി ശോഭിത ലളിത തനും കോമളതര പല്ലവ പദയുഗളം കുങ്കുമ രുചി ശോഭിത ലളിത തനും കാമിത ഫലദായക കൽപതരും കങ്കണ ഗണ ശോഭിത കരയുഗളം സനിരി സനിസരി ഗമപ സനിപ മരിസരി മരിത മമപ ഗമപ നിപ മരി മരി ഗ മപ നിപ മനിപ മപ നി സനിപ മ ഗമപ നിപ നിമപ പമ പനി നിപ തനി പരി തനി തപനി മപരി ഗമ പനി തനി ധരി ഗമരി തനി ധരി ഋത പമരി തനി ധരി നിത പനി മരി തനി പരി തനി പമ തനി

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
4: HNK യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ.

0: മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
1: ഇന്നത്തെ ഗാനകേളിയിൽ അവസാനമായി ലാളനം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ഒപ്പം ചിത്രയും പാടിയ ഗാനം കേൾക്കാം.

ഗാനകേളി. FM പ്രധാന വാർത്തകൾ. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മയക്കുമരുന്നിനെതിരെയുള്ള ഉജ്ജ്വല പോരാട്ടത്തിൽ കേരളം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഇന്ധന വിലവർദ്ധനയുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കും സഭയിൽ ഇന്ന് തുടക്കമായി. CBSE 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള ഉത്തരക്കടലാസ് പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ

ആക്രമണം. പോർട്ടൽ നിലവിൽ സുരക്ഷിതമാണെന്നും ഇതുവരെ 16,000-ൽ വിദ്യാർത്ഥികൾ വിജയകരമായി അപേക്ഷകൾ സമർപ്പിച്ചു കഴിഞ്ഞതായും CBSE അറിയിച്ചു. തമിഴ്നാട്ടിലും കേരളത്തിലുമായി വ്യാപിച്ചു കിടക്കുന്ന അഗസ്ത്യാർകൂടം വനമേഖലയിലെ കയ്യേറ്റം സമയബന്ധിതമായി ഒഴിപ്പിക്കാൻ ഉത്തരവിട്ട് സുപ്രീംകോടതി. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ പരിസരം ഹരിതാഭമാക്കാൻ പദ്ധതിയുമായി ദേവസ്വം വകുപ്പ്. ദേവാരണ്യം എന്ന പേരിലുള്ള പദ്ധതിക്ക് പരിസ്ഥിതി ദിനമായ June 5 തുടക്കമാകും. പ്രവർത്തനരഹിതമായ പാറമടകളിലെ ജലാശയങ്ങളിൽ നിന്നുള്ള അപകട ഭീഷണി ഒഴിവാക്കാനുള്ള നടപടികളെക്കുറിച്ച് 1 മാസത്തിനകം വിശദീകരണം സമർപ്പിക്കണമെന്ന് മൈനിംഗ് ആൻഡ് ജിയോളജി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. കാലവർഷം കേരളത്തിൽ June 4 എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 8 ജില്ലകളിലും ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 6 മത്സ്യബന്ധനത്തിന് വിലക്ക്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 383 ഉയർന്ന് 74,650, നിഫ്റ്റി 101 നേട്ടത്തിൽ 23,484 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ മാറ്റമില്ല. ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഗോവയ്ക്കെതിരെ കേരളത്തിന് തകർപ്പൻ വിജയം. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
2: പരിസൺസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള മികച്ച മാർഗമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ധന വില വർധനയുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്ക് സഭയിൽ ഇന്ന് തുടക്കമായി. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാന് തുടക്കമിട്ട് സംസ്ഥാന സർക്കാർ. ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. CBSE 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. പോർട്ടൽ നിലവിൽ സുരക്ഷിതമെന്ന് CBSE. കേരളത്തിൽ കാലവർഷം മറ്റന്നാളോടെ എത്തിച്ചേരാൻ സാധ്യത. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് രാത്രി 11-ന്. വാർത്തകൾ വിശദമായി. ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള മികച്ച മാർഗമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഗോത്രസമൂഹങ്ങളിലെ യുവാക്കളെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ സ്കോളർഷിപ്പ്

0: പദ്ധതികളുടെ ഗുണഭോക്താക്കളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. എല്ലാ വിഭാഗങ്ങളും സാമൂഹികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പുരോഗമിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്നും ശ്രീമതി മുർമു പറഞ്ഞു.
1: युवा हमारी राष्ट्र की शक्ति, आशा और उज्जवल भविष्य की प्रतीक है. मेरी सभी युवाओं, विशेषकर जनजातियों समुदाय के युवाओं से अनुरोध है कि उन्हें अपने जोड़ों और अपने लोगों को नहीं भूलना चाहिए. युवा शक्ति विरासत पर गर्व करते हुए आधुनिक शिक्षा और तकनीकों के बल पर आगे बढ़े तो सशक्त, समृद्ध और आत्मनिर्भर भारत का निर्माण होगा.
0: ഇന്ധന വിലവർദ്ധനയുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്കും സഭയിൽ ഇന്ന് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: പെട്രോളിയം പാചകവാതക വിലവർദ്ധന മൂലം സംസ്ഥാനത്ത് വിലക്കയറ്റമുണ്ടായ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് കെ എൻ ബാലഗോപാലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. വാണിജ്യ സിലിണ്ടർ വില ഉയരുന്നത് എല്ലാ സ്ഥാപനങ്ങളെയും ബാധിക്കുന്നുവെന്ന് കെ എൻ ബാലഗോപാൽ പറഞ്ഞു. സംസ്ഥാനത്തെ 70,000 വരുന്ന ഹോട്ടലുകൾ വലിയ പ്രതിസന്ധിയിലാണെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ സർക്കാരിന് 3,000 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായിട്ടും നികുതി കുറച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടിയായി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച മറ്റന്നാൾ അവസാനിക്കും.
0: 16th കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും സിപിഐയിലെ മുഹമ്മദ് മുഹസിന് 34 വോട്ടുമാണ് ലഭിച്ചത്. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് കേരള നിയമസഭയിൽ ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നാടിനെ പുരോഗതിയിലേക്ക് നയിക്കേണ്ട യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് മയക്കുമരുന്ന് വ്യാപനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. CBSE 12th class വിദ്യാർത്ഥികൾക്കായുള്ള ഉത്തരക്കടലാസ് പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. 2 മിനിറ്റിനുള്ളിൽ 15 ലക്ഷത്തോളം വ്യാജ ഹിറ്റുകൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് പോർട്ടലിന് നേരെ ഉണ്ടായത്. പോർട്ടൽ നിലവിൽ സുരക്ഷിതമാണെന്നും 16,000-ലധികം വിദ്യാർത്ഥികൾ ഇതുവരെ വിജയകരമായി അപേക്ഷകൾ സമർപ്പിച്ചതായും അധികൃതർ വ്യക്തമാക്കി. 8,000-ലധികം പേർക്ക് ഒരേ സമയം പോർട്ടൽ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ നിർദ്ദേശപ്രകാരമുള്ള മാറ്റങ്ങൾ പോർട്ടലിൽ വരുത്തിയതായും CBSE അറിയിച്ചു. ഇന്ത്യയിലെത്തുന്ന വിദേശികളുടെ രജിസ്ട്രേഷൻ സമയപരിധിയിലടക്കം സുപ്രധാന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇമിഗ്രേഷൻ ഫോറിനേഴ്സ് ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തു. 180 ദിവസം വരെയുള്ള കാലാവധിയിൽ ഇന്ത്യയിലെത്തുന്ന വിദേശികൾക്ക് താമസം നീട്ടുന്നതിനായി വിസ കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ നിർബന്ധമായും രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. മുൻപ് കാലാവധി കഴിഞ്ഞ് 14 ദിവസത്തിനകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ മതിയായിരുന്നു. വിസ കാലാവധി കഴിഞ്ഞുള്ള രജിസ്ട്രേഷൻ ഇനി മുതൽ അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ പറയുന്നു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരങ്ങൾ 34 ഗ്രാമപഞ്ചായത്തുകൾക്കും നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം 8 പഞ്ചായത്തുകൾക്കും നൽകും. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി അധ്യക്ഷൻ രവി ലാമിച്ഛാനെയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വികസന പങ്കാളിത്തവും ജനങ്ങൾ തമ്മിലുള്ള ഊഷ്മള ബന്ധവും ചർച്ചയായതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാകിസ്ഥാൻ യൂറോപ്യൻ യൂണിയൻ സംയുക്ത പ്രസ്താവനയിലെ ജമ്മുകശ്മീരിനെക്കുറിച്ചുള്ള അനാവശ്യ പരാമർശങ്ങൾ തള്ളി ഇന്ത്യ. ജമ്മുകശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകങ്ങളാണെന്നും പ്രദേശങ്ങളിൽ അവകാശമില്ലാത്തവർ ഇക്കാര്യത്തിൽ അഭിപ്രായങ്ങൾ ഉന്നയിക്കരുതെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു.
4: We categorically reject such unwarranted references in the joint

0: press communique on matters internal to India. The union territories of Jammu and Kashmir and Ladakh are integral and inalienable parts of India. Those who have no locus standi on such matters should desist from making any comment on them.
1: ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ മൂന്നാമതൊരു കക്ഷിക്കും പങ്കില്ലെന്നും ശ്രീ രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. ഇന്ത്യ നേപ്പാൾ അതിർത്തിയെക്കുറിച്ചുള്ള നേപ്പാൾ പ്രധാനമന്ത്രിയുടെയും നേപ്പാൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും പ്രസ്താവനയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തമിഴ്നാട്ടിലും കേരളത്തിലുമായി വ്യാപിച്ചു കിടക്കുന്ന അഗസ്ത്യാർകൂടം വനമേഖലയിലെ കയ്യേറ്റം സമയബന്ധിതമായി ഒഴിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. കയ്യേറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 118 സർക്കാർ ജീവനക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനും ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടു. രാജ്യത്ത് ഇതുവരെ എബോള വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. എബോള ബാധിത രാജ്യത്ത് നിന്ന് കഴിഞ്ഞ 21 ദിവസത്തിനുള്ളിൽ മടങ്ങിയെത്തിയവർ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ആരോഗ്യ പ്രവർത്തകരെ ബന്ധപ്പെടണമെന്നും സമ്പർക്ക വിലക്ക് പാലിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി 1075 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന്. ഇംഗ്ലണ്ടിലെ ടൗൺടണിലുള്ള കൌണ്ടി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. ആദ്യ മത്സരം ഇന്ത്യയും രണ്ടാം മത്സരം ഇംഗ്ലണ്ടും ജയിച്ചതോടെ ഇന്നത്തെ വിജയികൾ പരമ്പര സ്വന്തമാക്കും. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ വ്യാഴാഴ്ചയോടെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ ഈ മാസം 8 വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 6 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. എൽനിനോ പ്രതിഭാസത്തിന്റെ ഫലമായി ഈ വർഷം ലോകമെമ്പാടും അതിതീവ്ര കാലാവസ്ഥയ്ക്ക് സാധ്യതയെന്ന് ആഗോള കാലാവസ്ഥാ സംഘടനയുടെ മുന്നറിയിപ്പ്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള എൽനിനോ നവംബർ വരെ നീണ്ടു നിൽക്കുമെന്നും കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. ചില പ്രദേശങ്ങളിൽ വരൾച്ചയ്ക്കും ചിലയിടങ്ങളിൽ കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും എൽനിനോ കാരണമാകുന്നു. കേരളത്തിലെ കാലവർഷത്തെ ഉൾപ്പെടെ എൽനിനോ സ്വാധീനിച്ചേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യത്ത് കാലവർഷ മഴ ഇക്കുറി സാധാരണയേക്കാൾ കുറവായിരിക്കുമെന്ന് കാലാവസ്ഥാ വിഭാഗം വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 383 പോയിന്റ് ഉയർന്ന് 74,650, നിഫ്റ്റി 101 പോയിന്റ് നേട്ടത്തിൽ 23,484 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 114,560 രൂപയും ഗ്രാമിന് 14,320 രൂപയുമാണ് ഇന്നത്തെ വില. ഇറാൻ US വെടിനിർത്തൽ കരാറിൽ നിർണായക ഘടകമായി ഇസ്രായേൽ ലെബനൻ സംഘർഷം. ലെബനനിലെ ഇസ്രായേൽ സൈനിക നീക്കങ്ങൾ ചൂണ്ടിക്കാട്ടി അമേരിക്കയുമായുള്ള എല്ലാ ചർച്ചകളും നിർത്തിവച്ചതായി ഇറാൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള മികച്ച മാർഗമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ധന വില വർധനയുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾക്ക് സഭയിൽ ഇന്ന് തുടക്കമായി. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാന് തുടക്കമിട്ട് സംസ്ഥാന സർക്കാർ. ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. CBSE 12ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള പുനർ മൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. പോർട്ടൽ നിലവിൽ സുരക്ഷിതമെന്ന് CBSE. കേരളത്തിൽ കാലവർഷം മറ്റന്നാളോടെ എത്തിച്ചേരാൻ സാധ്യത. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് രാത്രി 11. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ബീന കെ എസ് പാടിയത് ഓർമ്മിക്കാൻ ഓമനിക്കാൻ എന്ന ആൽബത്തിൽ നിന്നും.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മല.

0: The Real FM 103.6.
1: ഇനി ജി വേണുഗോപാൽ പാടിയ ഗാനം കേൾക്കാം, ഓർമ്മകൾ ഓമനത്തുമ്പികൾ എന്ന ആൽബത്തിൽ നിന്നും.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെനീസിയ ബാത്വേഴ്സ്.
1: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
2: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.
5: നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
6: ഇനി ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണമിട്ട് കാവാലം ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ഓടക്കുഴലി എന്ന ആൽബത്തിൽ നിന്നും.

ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി 103.6 റിയൽ എഫ്എം. സമയം 8 മണി. FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കുന്നതിനായി സർക്കാർ ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് തുടക്കമായി. ലഹരി മാഫിയയെ കേരളത്തിൽ നിന്ന് തുരത്താൻ സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 7 സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ 2026-27 അനുബന്ധ റിപ്പോർട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് സമർപ്പിച്ചു. 16 കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ കൂടി പരിഗണിച്ചുകൊണ്ട് ധനവിന്യാസത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് അനുബന്ധ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇന്ധന വിലവർദ്ധനയുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്ക് സഭയിൽ ഇന്ന് തുടക്കമായി. CBSE 12 ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. പോർട്ടൽ നിലവിൽ സുരക്ഷിതമെന്ന് CBSE. തമിഴ്നാട്ടിലും കേരളത്തിലുമായി വ്യാപിച്ചു കിടക്കുന്ന അഗസ്ത്യാർകൂടം വനമേഖലയിലെ കയ്യേറ്റം സമയബന്ധിതമായി ഒഴിപ്പിക്കാൻ ഉത്തരവിട്ട് സുപ്രീംകോടതി. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ പരിസരം ഹരിതാഭമാക്കാൻ പദ്ധതിയുമായി ദേവസ്വം വകുപ്പ്. ദേവാരണ്യം എന്ന പേരിലുള്ള പദ്ധതിക്ക് പരിസ്ഥിതി ദിനമായ ജൂൺ 5 തുടക്കമാകും.

കൊച്ചി കലൂരിൽ പെൺകുട്ടികളെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ മൂന്ന് പേർ പിടിയിൽ. പാലക്കാട് സ്വദേശികളായ അരുൺ, സാബിത്ത്, മലപ്പുറം സ്വദേശി ആൽബിൻ സൈമൺ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. കേരളത്തിൽ കാലവർഷം മറ്റന്നാളോടെ എത്തിച്ചേരാൻ സാധ്യത. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് രാത്രി 11:00. FM പ്രധാന വാർത്തകൾ ഇനി 10:00.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: ലോകപ്രശസ്തമായ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ക്ലാസിക് സിനിമാ വിഭാഗത്തിൽ ജോൺ എബ്രഹാം സംവിധാനം ചെയ്ത അമ്മ അറിയാൻ പ്രദർശിപ്പിച്ചു. സിനിമ നിർമ്മിച്ച് 40 വർഷത്തിലേറെ കഴിഞ്ഞാണ് അന്താരാഷ്ട്ര വേദിയിൽ വീണ്ടും ആ ചിത്രമെത്തുന്നത്. ആ ചലച്ചിത്ര നിർമ്മാണവുമായി സഹകരിച്ചവരിൽ നടൻ ജോയ് മാത്യു, ഫിലിം എഡിറ്റർ ബീന പോൾ എന്നിവരാണ് കാനിലേക്ക് ക്ഷണം ലഭിച്ച് റെഡ് കാർപ്പറ്റിൽ സ്വീകരണം ഏറ്റുവാങ്ങിയത്. ചിത്രത്തിലെ നായക കഥാപാത്രമായി അഭിനയിച്ച ജോയ് മാത്യു കാനിൽ തങ്ങൾക്ക് ലഭിച്ച സ്വീകരണത്തെപ്പറ്റിയും അമ്മ അറിയാൻ എന്ന ചിത്രത്തെക്കുറിച്ചും സംസാരിക്കുന്നു ആർട്ട് കഫേയിൽ.
2: ജോയേട്ടൻ എന്ന് കോഴിക്കോട്ടുകാർ സ്നേഹപൂർവ്വം അല്ലെങ്കിൽ ഒരു അല്പം അധികാരം എടുത്ത് വിളിക്കുന്ന ജോയ് മാത്യു, നമ്മുടെ അമ്മ അറിയാൻ അതിൻ്റെ 40th വാർഷികം ആചരിക്കുന്ന വേളയിൽ കാൻ ഫെസ്റ്റിവലിൽ ക്ലാസിക് സിനിമാ വിഭാഗത്തിൽ അതിന് നൽകിയ വരവേൽപ്പിൽ പങ്കെടുത്ത് മടങ്ങി വന്നിട്ടുള്ള ആളാണ്. അദ്ദേഹത്തോട് ആ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. ഈ ഒരു ക്ലാസിക് വിഭാഗത്തിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ്, അതിൻ്റെ ഒരു അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചാൽ നന്നായിരുന്നു. എങ്ങനെയാണ് അതിൻ്റെ ഒരു മാനദണ്ഡം, എന്തായിരുന്നു അതിൻ്റെ ഒരു കാരണം എന്ന്?
3: മാനദണ്ഡമൊന്നുമില്ല, അവർ ഞാൻ അഭിനയിച്ചപ്പെടാന്ന് അറിഞ്ഞപ്പോൾ തന്നെ കാൻ ഫെസ്റ്റിവൽ ക്ലാസിക് ഉൾപ്പെടുത്തി. 40 കൊല്ലം മുമ്പ് നിർമ്മിക്കപ്പെട്ട ഈ സിനിമ കേരളത്തിലെ ബുദ്ധിജീവികൾ എന്ന് പറയപ്പെടുന്ന നമ്മളുടെ അവാർഡ് കമ്മിറ്റിക്കാരും ഒക്കെ തഴഞ്ഞൊരു സിനിമയാണ്. പക്ഷേ സായിപ്പിന് കുറച്ചും കൂടെ വിവരമുള്ളതുകൊണ്ട് ബ്രിട്ടീഷ് ഫിലിം അക്കാദമി മികച്ച 10 ഇന്ത്യൻ സിനിമകളിൽ ഒന്നായി അമ്മ അറിയാനെ അമ്മയെ തിരഞ്ഞെടുത്തിരുന്നു. ബിൽ സീപ്മാൻ എന്നൊരു ഇംഗ്ലീഷുകാരൻ ഈ പടത്തെ മുൻനിർത്തി ഒരു ഗവേഷണ പ്രബന്ധം തയ്യാറാക്കുകയും അതിന് ലണ്ടനിലെ യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് കൊടുക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഈ അടുത്ത കാലത്താണ് മരിച്ചത്. അങ്ങനെയുള്ള ഒരു പരിഗണനയുള്ള സിനിമ എവിടെ പോയി എന്നുള്ള അവരുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണത്തിന്റെ ഫലമായിട്ടാണ് അവർ ഇതിന്റെ പ്രിന്റ് നെഗറ്റീവ് നശിച്ചു പോയി, പ്രിന്റ് പൂനെ ഫിലിം ആർക്കൈവ്സിൽ കണ്ടെത്തിയത്. അപ്പോൾ ആ പ്രിന്റും ഏകദേശം ഡാമേജ് ആയിരുന്നു. അങ്ങനെ സുവീന്ദർ സിംഗ് ദുഡേക്കർ എന്നൊരു കക്ഷി, ഒരു സിനിമയോട് വലിയ താല്പര്യമുള്ള, സിനിമയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിനൊരു കമ്പനിയുണ്ട്, റീസ്റ്റോർ ചെയ്യുന്ന ഒരു കമ്പനി, ഇറ്റലിയിലും ബോംബെയിലുമാണ് അതിൻ്റെ ഓഫീസുകൾ. അങ്ങനെ 1.5 വർഷം എടുത്ത് അദ്ദേഹം അത് റീസ്റ്റോർ ചെയ്തു, അതായത് 4K മാറ്റി. 4K മാറ്റി റീസ്റ്റോർ ചെയ്ത് ഓരോ ഫ്രെയിമും ഫ്രെയിം ഫ്രെയിമായിട്ട് അത് വേണ്ട ശബ്ദവും കളറൊക്കെ കൊടുത്ത് മനോഹരമാക്കിയെടുത്തത് സബ്മിറ്റ് ചെയ്തു ഈ കമ്മിറ്റിക്ക് മുമ്പാകെ. അപ്പോൾ കാൻ ഫിലിം ഫെസ്റ്റിവൽ കമ്മിറ്റി ഈ സിനിമയെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ക്ലാസിക്കായി പരിഗണിക്കുകയും ഈ വർഷത്തെ ഇന്ത്യയിൽ നിന്നുള്ള ഒരേ ഒരു എൻട്രിയായി എടുക്കുകയും ചെയ്തു. നോക്കുമ്പോൾ ഇതിൻ്റെ ഡയറക്ടർ മരിച്ചുപോയി, അഭിനയിച്ച പലരും മരിച്ചുപോയി, ജീവിച്ചിരിക്കുന്ന അപൂർവം ചില ആൾക്കാരിൽ ഒന്ന് ഞാനുണ്ട്, ഇതിൻ്റെ ക്യാമറമാൻ വീണുണ്ട്, എഡിറ്റർ ബീനയുണ്ട്, ഞങ്ങൾ 3 ആളെയുമാണ് അവർ ക്ഷണിക്കുന്നത്. പക്ഷേ വേണുവിന് വരാൻ ഒത്തില്ല. അങ്ങനെ ഞാനും ബീനയും പോയി ആ ചുവന്ന പരവതാനിയിലൂടെ കലങ്ങും വിലങ്ങും നടന്ന് കേരളത്തിൻ്റെ പെരുമ മലയാളിയുടെ അന്തസ് ജോൺ അബ്രഹാമിന്റെ ഓർമ്മ ഒക്കെ ഉയർത്തിപ്പിടിച്ചു.
2: ജോട്ടിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ജോൺ താങ്കളാണ് ഇവിടെ ഉണ്ടാകേണ്ടിയിരുന്നത് എന്ന് ഒരല്പം വേദന കലർന്ന് എന്താ ഒരു സ്മൃതി പോലെ താങ്കൾ ആ കുറിപ്പുകളിൽ എഴുതിയത് ഞങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. അതിലും താങ്കൾ പറയുന്നുണ്ട് ഈ കാൻ ഫെസ്റ്റിവലിന് ചില ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങിട്ടിരുന്ന അറ്റയർ കണ്ടാൽ ഹോളിവുഡ് നടന്മാരൊക്കെ ഇടുന്ന പോലത്തെ ഒരു അറ്റയർ ഇട്ടാണ് അങ്ങ് അതിൽ പങ്കെടുക്കുന്നത്. പക്ഷേ അത് അവിടുത്തെ ഒരു അനിവാര്യതയാണ് അങ്ങ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ജോട്ടിന് ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടുണ്ടോ?
3: കാൻ ഫെസ്റ്റിവൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. ഞാൻ മറ്റു 2 ഫെസ്റ്റിവലുകളിൽ, ദുബായ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവല്, അതുപോലെ ലൊക്കാർണോ, ഇവിടെ 2 സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് കാനിലൊക്കെ പോകാൻ പറ്റുന്നുള്ളതൊക്കെ അങ്ങോട്ടൊരു ഏതോ കാലത്തെ സ്വപ്നം മാത്രമായിരുന്നു. അവിടെ റെഡ് കാർപ്പറ്റിലൂടെ പോകാൻ പറ്റുന്നുള്ളത് വിചാരിച്ചിട്ടേ ഇല്ല. അങ്ങനെ

0: കിട്ടി. പക്ഷെ അവിടുത്തെ ഈ കോസ്റ്റ്യൂം, അവിടുത്തെ ഈ ഡ്രസ് കോഡാണ്, നമ്മൾ ഒന്നുകിൽ ഭാരതീയ സംസ്കാരത്തിനനുസരിച്ച വേഷം ധരിക്കണം, എന്നീ ഷർവാണി അല്ലെങ്കിൽ അങ്ങനത്തെ സാധനമൊക്കെ. അപ്പൊ എനിക്കതൊക്കെ ധരിക്കാന്ന് പറഞ്ഞ എനിക്ക് ചിരി വരും, അതുകൊണ്ട് ഞാൻ ധരിക്കാറില്ല, കണ്ടിട്ടില്ല. ഞാൻ എന്നെ വേഷത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ ഉള്ളത് ഈ ടോക്സിഡോ സ്യൂട്ടാണ്, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ എന്ത് പറയാലോ, നല്ല വസ്ത്രം ധരിക്കാൻ ഇഷ്ടപ്പെടാത്താരുള്ളത്. അപ്പോൾ പണം പോയാലും പവർ വരട്ടെ എന്ന് ചോദിച്ചിട്ട് ധരിപ്പിച്ചു, അങ്ങനെയാണ് അവിടെ പോയത്. ജോൺ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തിന്റെ മനസ്സ് എല്ലാ കാലവും പറയുകയും എല്ലാ സമയവും പറയുകയും, ഞാൻ ഇവിടുന്ന് ജോണിന്റെ ഒരു ചിത്രം എന്റെ പെട്ടിയിൽ കൊണ്ടുപോവുകയും അത് അവിടെ ആ ഭാഗത്ത് അതിന്റെ നടക്കുമ്പോഴൊക്കെ ഞാൻ അത് എന്റെ കയ്യിൽ വെച്ചിരുന്നു. അത് ഞങ്ങൾ ജോൺ അബ്രഹാം ഫെസ്റ്റിവൽ കോഴിക്കോട് നടത്തിയിരുന്നപ്പോ ഒരു ബാഡ്ജാണ്, അത് നമ്മൾ തോളത്ത് നോക്കില്ലേ, കഴുത്തിലിടില്ലേ, അത് തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ജോൺ ഓർമ്മകളാണ് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നത് യാത്ര മുഴുവൻ.
1: ഒരു കുറിപ്പിൽ താങ്കൾ ചോദിച്ചിരുന്നു അവരൊക്കെ എവിടെ പോയി എന്ന് പറഞ്ഞിട്ടൊരു കുറിപ്പ് താങ്കൾ അതിനെ കുറിച്ച് എഴുതിയതില് അതിന്റെ പ്രധാന സംഘാടകരെയൊക്കെ ഓർക്കുകയുണ്ടായി. പക്ഷെ അതിലൊരു മുഖ്യ സംഘാടന പദവി വഹിച്ചിരുന്ന അഹമ്മദ് ക ഇപ്പോഴും കോഴിക്കോട്ട് പേരാമ്പ്രയിലുണ്ട് അല്ലേ?
0: അഹമ്മദ് ഇപ്പോഴും ഉണ്ട്, പക്ഷെ അഹമ്മദ് തീരെ അവശനാണ്, രോഗാതുരനാണ്. അദ്ദേഹം ഇല്ലെങ്കിൽ ഈ സിനിമ നടക്കൂല. അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയാണ് ഈ സിനിമ പൂർത്തീകരിക്കാൻ കാരണമായത്. പക്ഷെ അദ്ദേഹത്തിനെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ യാത്ര ചെയ്യാനോ ഒന്നും വയ്യാത്തൊരവസ്ഥയിലാണ്. അദ്ദേഹത്തെ ഞാൻ ഓർമ്മിച്ചിട്ടുണ്ട്, അതിൽ ഒരുപാട് ആൾ ഓർമ്മിച്ചിട്ടുണ്ട്.
1: ക്ലാസിക് വിഭാഗത്തിലുള്ള ചിത്രങ്ങളുടെ പ്രദർശനം അതിന്റെ ഒരു രീതി എങ്ങനെയാണ്?
0: അല്ല, ആദ്യം നമ്മളെ സ്റ്റേജിലേക്ക് വിളിച്ച് പരിചയപ്പെടുത്തും, പിന്നെ ഈ സിനിമയെ പറ്റി അവർ ഫ്രഞ്ചിലും ഇംഗ്ലീഷിലും ഓരോ ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഓഡിയൻസ് ഉണ്ടല്ലോ, അപ്പൊ ഇങ്ങനെ പറഞ്ഞ ഓഡിയൻസ് ആയിരിക്കും. യൂട്യൂബിൽ നമ്മൾ നോക്കിയ കാണാം, അമറിയാൻ സ്ക്രീൻ ഡിങ് ക്യാൻ അടിച്ചു കഴിഞ്ഞാൽ കാണാം, തിങ്ങി നിറഞ്ഞ വിദേശ പ്രതിനിധികളാണ്. അവർ ഈ സിനിമ ത്രൂട്ടിരുന്ന് കണ്ടു. അതിലൂടെ നമ്മൾ ഇന്ത്യയിൽ വന്നിട്ടുള്ള അനുരാഗ് കശ്യപ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു നാലഞ്ച് ആൾക്കാരുണ്ടായിരുന്നു, പിന്നെ ജോണിന്റെ പഴയ ചില ഇറ്റാലിയൻ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, ഒരു ഒരു മീഡിയ ഉണ്ടായിരുന്നു. അവര് മുഴുവനും കാണുകയും അവസാനം എഴുന്നേറ്റ് നിന്ന് കരഘോഷം മുഴക്കുകയൊക്കെ ഉണ്ടായി. ഞങ്ങളെ അത്ഭുതപ്പെടുത്തി, ഞങ്ങൾ വിചാരിച്ചു പകുതിയാകുമ്പോഴേക്കും ആൾക്കാർ എണീറ്റ് പോവും. ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികൾ അങ്ങനെയാണല്ലോ, ഇങ്ങനത്തെ സിനിമയ്ക്ക് വന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് കൂട്ടമായിട്ട് എണീറ്റ് പോവും. അവിടെ അങ്ങനെയല്ല, അവിടെ വളരെ ആത്മാർത്ഥതയുള്ള ആൾക്കാരാണ്, ജാഡ കുറവുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അവർ കണ്ടിരുന്നു, ചില സംശയങ്ങളൊക്കെ അവർ ചോദിച്ചു. ഒരു വയസ്സായ സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് ഫോട്ടോഗ്രാഫ് ഒക്കെ വാങ്ങി, എന്നിട്ട് അവരെന്നോട് ചോദിച്ചു സിനിമയിലുള്ളത് മേക്കപ്പാണോ എന്ന് ചോദിച്ചത്. സിനിമയിലുള്ളത് ഒറിജിനലാണ്, ഇതാണ് മേക്കപ്പ്. അങ്ങനെയുള്ള ചില തമാശകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ
1: ജോട്ടിന് ഈ സംഭാഷണത്തിന്റെ ഇടയ്ക്ക് ജോട്ട് സൂചിപ്പിച്ചു നമ്മുടെ ഇവിടെ കേരളത്തിൽ അത് വേണ്ട പോലെ ബുദ്ധിജീവി എന്ന് നടിക്കുന്നവർ സ്വീകരിച്ചില്ല എന്ന്. അതേസമയത്ത് കേരളം മുഴുക്കെ അത് 16mm പ്രൊജക്ടർ കൊണ്ട് നടന്ന അനുഭവം ജോട്ടിന്റെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്നില്ലേ? അവിടെ സാധാരണ മനുഷ്യരുടെ ഇടയിൽ അതൊരു ആഘോഷമായി അവരത് ഹൃദയത്തിൽ സ്വീകരിച്ചൊരു അനുഭവം.
0: നമ്മുടെ നാട്ടിൽ പലരും വിചാരിക്കുന്നത്, പണ്ടൊക്കെ ഞങ്ങളൊക്കെ പ്രായത്തിൽ വിചാരിക്കുന്നത്, 4 പുസ്തകം വായിക്കുകയും 2 പുസ്തകം ഒരു സഞ്ചിയിലിട്ടിട്ട് ആ സഞ്ചി തോളിലിടുകയും അതിൽ ജുബ്ബ സംഘടിപ്പിക്കുകയും താടിയും മുടിയും നീട്ടി നടക്കുകയൊക്കെ ബുദ്ധിജീവിയായി. ആ ബുദ്ധിജീവി എന്ന് പറഞ്ഞാൽ അതല്ല, സയൻസിലൊക്കെ ബുദ്ധിയുള്ള ആൾക്കാരില്ല, സയൻസിൽ ചരിത്രത്തിലൊക്കെ ബുദ്ധിയുള്ള ആൾക്കാരുണ്ട്, ഇവിടെ സാഹിത്യകാരന്മാരാണ് ബുദ്ധിജീവികൾ. അപ്പൊ ഇതിൽപ്പെട്ട കുറച്ച് ആൾക്കാരെ പിടിച്ചിട്ട് അന്നത്തെ ഗവൺമെന്റ് സന്തോഷിപ്പിച്ചാൽ അവരെ പിടിച്ച് അവാർഡ് കമ്മിറ്റിയിൽ ഇടും. അപ്പൊ അവാർഡ് കമ്മിറ്റിക്കാർ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് അവാർഡ് നീക്കിവെക്കും, മനസ്സിലായോ? അപ്പൊ ജോണിനെ പോലത്തെ ഒരു പ്രതിരോധം ഒരിക്കലും ഒരു അവാർഡ് കമ്മിറ്റിക്കാരുടെ മുമ്പ് പോയിട്ട് സാറെ എന്റെ സിനിമ ഒന്ന് പരിഗണിക്കണം എന്ന് പറയും തോന്നുന്നുണ്ടോ? നേരെ വിളിച്ചിട്ട് അവനെ കണ്ട പുറത്ത് പിടിച്ചു നിർത്തിയിട്ട് എന്താണ് എന്റെ സിനിമ പരിഗണിക്കാഞ്ഞു എന്ന് ചോദിക്കും. അതാണ് ജോൺ. അപ്പോ ഇവിടെയുള്ള പ്രേക്ഷകർ അന്നത്തെ സിനിമകളുടെ നിലവാരം വെച്ചും അളന്നു നോക്കുമ്പോൾ അവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. മനസ്സിലായിട്ടില്ല നടിക്കുകയാണോ എനിക്കറിയില്ല. ഇപ്പൊ ഒരു നിരൂപകൻ അന്ന് എഴുതി, എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട്, നിരൂപകന്റെ പേര് ഞാൻ പറയുന്നില്ല, ഇതിലെ സംഭാഷണങ്ങൾ പലതും വിദേശ കവിതകളുടെ പരാവർത്തനം പോലെ തോന്നിപ്പിച്ചു. ഇന്ന് ഏറ്റവും റീൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ആ വരികളാണ്, ഞാൻ എന്തിന് പോകണം, ഈ ഗ്രാമം വിട്ടു പോകുവാൻ എനിക്ക് മടിയുണ്ട്, അതാണ്. അപ്പോ ഈ കാലത്തിനനുസരിച്ച് ഓടാത്ത ഈ നൊണ്ടി നടക്കുന്ന കുറെ ആൾക്കാരാണ് ഇവിടുത്തെ ബുദ്ധിജീവികൾ. അപൂർവം ചില ആൾക്കാരുണ്ടാവും വ്യത്യസ്തരായിട്ട്, എന്നാലും ഭൂരിപക്ഷം പേരും ഈ ജാടപ്പുറത്ത് ജീവിക്കുന്നവരാണ്. അവരെഴുതുന്ന ലേഖനം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ലളിതമായി കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ലല്ലോ, ലളിതമായി മനുഷ്യനോട് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഞാനന്ന് ഈ 6mm പ്രൊജക്ടറായിട്ട് പല സ്ഥലത്തും പ്രദർശിപ്പിക്കാൻ പോയിട്ടുണ്ട്, 300 രൂപ 200 രൂപയൊക്കെ നമുക്ക് കിട്ടുക. ഞാൻ മാത്രമല്ല, ഒരുപാട് ആൾക്കാര്, ലോഹി എന്ന് പറഞ്ഞ പെരുമണ്ണക്കാരൻ, പിന്നെ ബിജു എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ മുതുകുളത്തിലുള്ള ഒരു കക്ഷി, ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്, ഒഡേസ സത്യൻ, എല്ലാവരും പോയിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും ഒരു അനുഭവം ഉണ്ടായത് മാത്രമേ ഞാൻ ഓർമ്മിക്കാം, സാധാരണ മനുഷ്യന്മാരുടെ. ഞാൻ ഈ കൊല്ലം തങ്കശ്ശേരി എന്നുള്ളൊരു സ്ഥലത്ത് ഇത് പ്രദർശിപ്പിക്കാം, ഞാൻ തന്നെയാണ് പ്രൊജക്ടറൊക്കെ ഓൺ ചെയ്ത് ഇടയ്ക്ക് പൊട്ടിപ്പോകുമ്പോൾ ഒട്ടിക്കുന്നതൊക്കെ. അപ്പൊ നാടൻ

മനുഷ്യന്മാരാണ് കാണാൻ വന്നിട്ടുള്ളത്, ഈ കടപ്പുറത്തൊക്കെയുള്ള ആൾക്കാരാണ്. അപ്പൊ അതില് ഞാനിത് അവസാനം പടം കഴിഞ്ഞു, ആൾക്കാരൊക്കെ നിശബ്ദരായിരുന്നു കണ്ടു, ആരും നീറ്റ് പോയൊന്നുമില്ല കേട്ടോ. അവര് സൂപ്പർ സ്റ്റാറുകളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആദ്യം, ഇത് സൂപ്പർ സ്റ്റാർ പടങ്ങളൊന്നുമല്ല, നിങ്ങൾ വിചാരിക്കുന്ന കണ്ടന്റ് ഒന്നുമല്ല, ഇത് നിങ്ങളുടെ പ്രശ്നങ്ങളും ഈ നാട്ടിൽ നടന്ന സംഭവങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അപ്പോ എല്ലാവരും വന്ന് സിനിമ ഉണ്ട്, എനിക്ക് പോകുമ്പോ ഒരു സ്ത്രീക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ട്, വയസ്സായ സ്ത്രീ എന്നോട് ചോദിച്ചു, അപ്പൊ ഇയാളല്ലയോ അതിൽ അതികാരത്തിൽ കൂടെ നടന്നു പോയത്, അതിൽ ഞാൻ കൊറേ ദൂരെ നടക്കുന്നില്ല. അപ്പോ ഞാൻ പറഞ്ഞ ഞാൻ തന്നെയാണ് വലത് കഴിച്ചായിരുന്നോ, ആ ചോദ്യം ഇപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ പച്ച പിടിച്ച് കിടക്കുക. അതായത് നിങ്ങൾ ഫുഡ് വലത് കഴിച്ചോ എന്നാണ് ചോദിച്ചത്.

0: ഞാൻ സിനിമ നടനായതിനു ശേഷം മറിയം മുക്ക് എന്നുള്ള സിനിമ ഷൂട്ട് ചെയ്യാൻ പോയി. ബെഞ്ച്, രണ്ട് ബെഞ്ച് അടുപ്പിച്ചിട്ട് ഇങ്ങനെ പഴയ ഓർമ്മയിൽ അവിടെ കുറച്ചേരം കിടന്നപ്പോൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വന്നു. അങ്ങനെയാണ് ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് പോലെയാണ് അമ്മ അറിയാനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ ഇപ്പോഴും എന്നിൽ സജീവമായി നിൽക്കുന്നത്.
1: താങ്കൾ പറഞ്ഞ അവസാനിപ്പിക്കുന്നത് പോലെ ആ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ആ ഒരു ആഹ്വാനം നമ്മുടെ മലയാളികളോട് കൂടിയാണ് എന്ന് ഞങ്ങൾ വായിച്ചെടുക്കുന്നു. അത് ഇപ്പോൾ ഈ കാനിൽ അത് അംഗീകരിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഒരു മഹത്വം ഒരിക്കൽ കൂടി തിരിച്ചറിയുന്നു. ആ അനുഭവങ്ങൾ പങ്കിടാൻ കുറച്ച് നേരം ആകാശവാണിയോടൊപ്പം ഉണ്ടായതിൽ പ്രത്യേകം നന്ദി. താങ്ക് യു.
2: അമ്മ അറിയാൻ എന്ന ചിത്രം കാൻ ഫെസ്റ്റിവലിലെ ക്ലാസിക് വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട് പ്രദർശിപ്പിച്ചതിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ചിത്രത്തിലെ നായക കഥാപാത്രമായി വേഷമിട്ട നടൻ ജോയ് മാത്യു ഇന്നത്തെ ആർട്ട് കഫേയിൽ.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

0: സുവർണ മലരുകൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ സുവർണ മലരുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. രാഗം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ഒപ്പം ജാനകിയും പാടിയ ഗാനത്തോടെ ആരംഭിക്കാം. രചന വയലാർ രാമവർമ്മ, സംഗീതം സലിൽ ചൗധരി.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: ഇനി പി സുശീല പാടിയ ഗാനം കേൾക്കാം. ചിത്രം ദത്തുപുത്രൻ. രചന വയലാർ, സംഗീതം ജിദേവരാജൻ.

0: സുവർണ മലരുകൾ.
1: ഇനി ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം അയൽക്കാരി.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: കരിപുരണ്ട ജീവിതങ്ങൾ ഈ ചിത്രത്തിനു വേണ്ടി എസ് അമ്പിളി, പി ജയചന്ദ്രൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. സംഗീതം എം കെ അർജുനൻ.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകളിൽ ഇനി ആഭിജാത്യം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന പി ഭാസ്കരൻ, സംഗീതം എ ടി ഉമ്മർ.

ഗാനരചന രാമകൃഷ്ണൻ നായർ, സംഗീതം എ ടി ഉമ്മർ. ജോളി അബ്രഹാമും എസ് ജാനകിയും പാടിയ ഈ ഗാനം പമ്പരം എന്ന ചിത്രത്തിൽ നിന്നും.

0: സുവർണ മലരുകൾ.
1: ഇനി ശ്യാമിന്റെ ഈണത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം മുത്തോട് മുത്ത്. ഗാനരചന ചുനക്കര രാമൻകുട്ടി.

ഇനി കേൾക്കാം തൊട്ടാവാടി എന്ന ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനം. രചന വയലാർ രാമവർമ്മ, സംഗീതം എൽ പി ആർ വർമ്മ.

0: സുവർണ മലരുകൾ.
1: ചിത്രം അടവുകൾ 18. രചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ, ഗായകൻ യേശുദാസ്.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്.
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
4: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
5: എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഇന്നത്തെ സുവർണ മലരുകളിൽ അവസാനമായി കാട്ടുമല്ലിക എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ഒപ്പം ജാനകിയും പാടിയ ഗാനം കേൾക്കാം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ബാബുരാജ്.

0: ഓരോ തെരുവിലും ചരിത്ര പുസ്തകങ്ങളിൽ ഇടം നേടാത്ത, അക്കാദമിക വ്യവഹാരങ്ങളിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ചില മനുഷ്യരുണ്ടാകും. പൊതുസമൂഹത്തിൽ നിന്നും തിരസ്കൃതരായവർ, ചിലപ്പോൾ സ്വയം വിട്ടുനിന്നവർ, കലഹിച്ചവർ. അത്തരം ചിലരെ ഓർത്തെടുക്കുകയാണ് മുതിർന്ന പത്രപ്രവർത്തകൻ ശ്രീകുമാർ നിയതി. ഒരു കാലത്ത് മിഠായി തെരുവിലും പരിസരത്തും കാണാറുണ്ടായിരുന്ന വ്യത്യസ്തരായ ചില മനുഷ്യർ, അവരുടെ കഥ.
1: തിരക്ക് പിടിച്ച ഒരു മിഠായി തെരുവിലൂടെ ഇന്ന് നടക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടും. പക്ഷേ എൻ്റെ കുട്ടിക്കാലം മുതൽ നടന്ന എൻ്റെ മിഠായി തെരുവിന് മിഠായിയേക്കാൾ മധുരമുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു, കരുണയുണ്ടായിരുന്നു. ഞാനിപ്പോഴും ആലോചിക്കുന്നത് മിഠായി തെരുവിലേക്ക് കടന്നു വരുന്ന ഒരു വഴി ഭയങ്കര രസമാണ്. ഇപ്പോഴത്തെ പോലീസ് കമ്മീഷണർ ഓഫീസറുടെ ഓപ്പോസിറ്റ് രണ്ടിടിഞ്ഞ് ഒരിടവഴിയിലൂടെ ഇങ്ങനെ വന്ന് നേരെ ചെന്ന് മുട്ടുന്നത് അതിഗംഭീരമായ ഹജൂർ കച്ചേരിയായിരുന്നു. നോക്കി നിന്ന് പോകുന്നൊരു കെട്ടിടം, അവിടുന്ന് തിരിഞ്ഞിട്ടാണ് മിഠായി തെരുവിലേക്ക് കടക്കുന്നത്. അവിടെ തൊട്ട ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഒരു വലിയ കെട്ടിടം എന്ന് പറഞ്ഞുകൂടാ, അതൊരു ഗസ്റ്റ് ഹൗസ് ആയിരുന്നു അന്നത്തെ. അവിടെയായിരുന്നു പിന്നീട് കിഡ്സൺ കോർണർ വന്നു, അത് പൊളിച്ചു. പക്ഷേ ഇതിനേക്കാളുപരി എനിക്ക് ഇപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു സാധനം, സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന അവരുടെ പതാക ഉയർത്തിയ ഒരു കൊടിമരം കോഴിക്കോട്ടുകാരെ നോക്കി അവിടെ കാവലായി നിൽക്കുന്നുണ്ട്. ആ കൊടിമരം സാക്ഷിയായിട്ടാണ് ഞങ്ങൾ കോഴിക്കോട്ടുകാർ ഈ സാധനങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത്. അതിൻ്റെ മുകളിൽ ഒരു വിളക്ക് വെച്ചിട്ട് മാനാഞ്ചിറയ്ക്ക് വെളിച്ചം പകരുന്ന

വിളക്കുകാലായി മാറിയിരിക്കുകയാണ്. സന്ധ്യാസമയത്ത് മിഠായി തെരുവിലൂടെ നടക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് അയ്യപ്പൻ പാട്ട് പാടുന്ന ഒരു ഭക്തൻ, രണ്ട് കണ്ണും പൂർണ്ണമായും കാണില്ല. പക്ഷേ ഞാൻ പലപ്പോഴും അവിടെ ഇരുന്ന് എൻ്റെ ഗന്ധം ശ്വസിച്ചിട്ടാണോ എൻ്റെ സംസാരം കേട്ടിട്ടാണോ എന്നറിയില്ല, ആ നീ വന്നോ എന്ന് ചോദിക്കുമായിരുന്നു. ഒരു 10-15 മിനിറ്റ് വാദ്യമാനമായിട്ട് അയ്യപ്പൻ പാട്ട് ഞാൻ കേൾക്കും. ഇത് കഴിഞ്ഞ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നീട് എനിക്ക് വലിയ അത്ഭുതം തോന്നുന്ന ഒരു സാധനം വെച്ചാൽ കുട്ടിത്തേവാങ്ക് എന്ന് പറയുന്ന ഒരു ജീവി. അപ്പോൾ ഈ കുട്ടിത്തേവാങ്കിനെ ഈ ബലൂണൊക്കെ കെട്ടുന്ന ഒരു മരത്തിൻ്റെ കൊമ്പ് പോലെ ഒരു 4 എണ്ണമൊക്കെ വെച്ചിട്ടുള്ള ഒരു കൊമ്പിൽ ഇങ്ങനെ പിടിച്ച് കുട്ടിത്തേവാങ്കിൻ്റെ രൂപം പോലെ തന്നെയുള്ള ഒരാളിങ്ങനെ നിൽക്കും, കൂർത്ത മുഖവും ഉണ്ട കണ്ണുമായിട്ട്. അപ്പോൾ ഈ കുട്ടിത്തേവാങ്കിൻ്റെ മരുന്ന് സേവിച്ചാൽ നമുക്ക് എല്ലാ രോഗം മാറും എന്ന് പറഞ്ഞിട്ട് ഒരു വിശിഷ്ട വൈദ്യനാണ് ഈ ദേഹം. അപ്പോൾ ഇയാൾ ഇതിനെ കൊന്നിട്ട് അതിൻ്റെ നെയ്യ് ഉപയോഗിച്ചിട്ട് നമ്മളെ രോഗം മാറ്റുകയാണ്. നെയ്യെടുക്കാൻ മാത്രം ഒരു സാധനമില്ല, കാരണം ഒരു എല്ലിൻ്റെ രൂപമാണ് ഈ കുട്ടിത്തേവാങ്കന്, മഞ്ഞ കണ്ണ് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ വേദനപ്പെട്ട് പോയിട്ടുണ്ട്. ഇതിനെ കൊന്നിട്ടുള്ള മരുന്ന് കഴിച്ചിട്ട് നമ്മൾ നന്നാവേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു ദിവസം അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്ക് ഈ കുട്ടിത്തേവാങ്കിനൊന്ന് മേലെ വെച്ച് തരുമെന്ന്. അവ സ്ഥിരം സന്ദർശകനായതിനാലാവാം, ഒരു ദിവസം 2 കുട്ടിത്തേവാങ്കിനെ എൻ്റെ 2 തോളത്ത് വെച്ചു. അതൊരു അനൂതി നിറഞ്ഞ നിമിഷമായിരുന്നു. ഇങ്ങനെ തലയിലൊക്കെ തുടർന്ന് ഇങ്ങനെ മേലെ കൂടെ അരിച്ച് നടക്കുന്നു. അതിൻ്റെ മനസ്സിൽ നിന്ന് വരെ പോയിട്ടില്ല. പിന്നെ കാണാവുന്നൊരു വലിയൊരു വേഷമുണ്ട്. മിഠായിത്തരുന്ന് ഇപ്പോഴത്തെ ഗാന്ധിൻ്റെ ആ വഴി അന്നൊരു ഇടവഴിയായിരുന്നു. അവിടെ ഒരു വലിയ രൂപമുണ്ട്, പരമശിവൻ വേഷമൊക്കെ കെട്ടിയെന്നൊക്കെ പറയില്ലേ നമ്മൾ, അതുപോലെ ഒരു രൂപവും ഭയങ്കര സൗമ്യമായ കണ്ണും മുഖമായിരുന്നു. ജഡായു, അയാളുടെ പേര് തന്നെ ജഡായു എന്നായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ജഡായു ഒരു വലിയ സംഭവമായി. മഞ്ഞിൽ ശിവൻ നിൽക്കുന്ന ഒരു രൂപമൊക്കെ ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ ഓർക്കുമ്പോൾ ആ ഒരു ചിത്രമാണ് വരിക. അയാളിങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ പുക പോകുന്നു. സംഭവം എന്താ വെച്ചാൽ ഇയാൾ ഭക്ഷണം ഉണ്ടാക്കുക, പാകം ചെയ്യുക. ടയറ് കത്തിച്ചിട്ട് ഒരു കുടത്തിൽ എന്തൊക്കെയോ പച്ചക്കറി എന്തൊക്കെയോ ഇടുന്നു. ഈ ഭക്ഷണമാണ് അതിരുചിയോടെ ഈ മനുഷ്യൻ കഴിക്കുന്നത്. നമുക്ക് ഒരു പുകയാളി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പുട്ടുപോലും നമ്മളെ അമ്മയല്ല ഭാര്യ ഉണ്ടാക്കി തന്നാലും നീക്കി വയ്ക്കും. പക്ഷേ ആ പുകയോടുകൂടിയ, അതും ടയറിൻ്റെ പുകയോടുകൂടിയ ഒരു ഭക്ഷണം കഴിക്കുന്ന ജഡായു മിഠായിത്തരത്തിനെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. മിഠായിത്തരും അതാണ്, മിഠായിത്തരം ആര് ഉൾക്കൊള്ളും. ജഡായുവിനെ പോലെ തന്നെയായിരുന്നു എനിക്ക് കാന്തമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. കാന്തമ്മ ഇന്ന് ടാട്ടൂയിങ് എന്നൊക്കെ പറയുമെങ്കിലും പച്ചകുത്ത് എന്നുള്ള ഈ രീതിയിൽ ഈ കാന്തമ്മ എന്ന് പറഞ്ഞ കുറുതായ ഒരു തമിഴ് കൾച്ചറുള്ള ഒരു സ്ത്രീ, മുണ്ടും ഒരു ബ്ലൗസും മാത്രമേ ഇട്ടുള്ളൂ. ഭയങ്കര ചിരിയാണ്, ഇടുങ്ങിയ കണ്ണാണ്. അപ്പോൾ എൻ്റെ അമ്മയായിട്ട് ഞാൻ പോകുന്ന സമയത്ത് ഇവരെന്നോട് ചുരിക്കും വർത്തമാനം പറയും. കുറച്ച് വലുതായപ്പോൾ ഞാൻ ഈ കാന്തമ്മയോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് 2 ഗേറ്റിൻ്റെ അടുത്തുള്ള ഒരു കടത്തിണ്ണയിലാണ് അവരുടെ വാസം. അദ്ദേഹത്തിനൊരു കൂട്ടായിട്ട് കോഴിക്കോട് കോർപ്പറേഷനിൽ മറ്റുണ്ടായിരുന്ന ഒരു മനുഷ്യനുണ്ട്. ഇപ്പോഴല്ലേ നമുക്ക് ലിവിങ് ടുഗദറൊക്കെ, അന്നേ ലിവിങ് ടുഗദർ ഉണ്ട്, ആളുകൾ എതിർത്താലും. പക്ഷേ ഈ കാന്തമ്മയുടെ മരണം എന്നെ വല്ലാണ്ട് വൗണ്ട് ചെയ്തു. ഒരു മഹത്തായ റാലി കോഴിക്കോട് നഗരത്തിലൂടെ പോകുമ്പം ഒരു കടയുടെ മുന്നിൽ ഹൃദയാഘാതം മൂലം ഈ സ്ത്രീ മരിക്കുന്നു. ഇപ്പോഴും മിഠായിത്തേരേണ്ട മധുരമുണ്ടെങ്കിലും ഇവരെ എനിക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അയാളുടെ പേര് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കർണാടകയിലെ ഉടുപ്പി ഭാഗത്ത് നിന്ന് 12 വയസ്സിൽ ഇറങ്ങിയോടി ഏതോ രീതിയിൽ കോഴിക്കോടെത്തി കോഴിക്കോട് വാസം ഉറപ്പിച്ച ഒരാൾ. സിദ്ധാർത്ഥൻ വരാനുള്ളൊരു കാരണം കൂടി ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു മരണം നടന്നു. അമ്മയാണോ അച്ഛനാണോ എന്നുള്ളത് അദ്ദേഹം മറന്നുപോയിരിക്കുന്നു. ഈ മരണ വീട്ടിലൊരു വലിയ ബഹളവും കരച്ചിലും ഒക്കെ അദ്ദേഹത്തിന് സഹിക്കാനായില്ല. അന്ന് അയാൾക്ക് 14 വയസ്സോ 12 വയസ്സോ. അദ്ദേഹം അവിടുന്ന് ഓടി മംഗലാപുരത്തെത്തുന്നു. ഏതോ ഒരു വണ്ടിയിൽ കയറി ഉറങ്ങി കോഴിക്കോട് എത്തിയപ്പോൾ ആരോ പിടിച്ചിറക്കി. ആ ഒരു മനുഷ്യൻ ചുരുങ്ങിയത് ഒരു 34 കൊല്ലം മിഠായിത്തെരുവിലൂടെ നടക്കുകയും കോട്ട റോഡ് നടക്കുകയും സെൻട്രൽ മാർക്കറ്റിൽ പോയി ഉറങ്ങുകയും ചെയ്തിട്ടുണ്ട്. വെളുത്ത ഒരു ബനിയൻ പോലത്തെ ഒരു ഷർട്ടും തൊട്ട് ഒന്നും ഉണ്ടാവില്ല, ആരോടൊന്നും ചോദിക്കില്ല. ഒരു കുഞ്ഞുണ്ണി മാഷയുടെ രൂപമായിരുന്നു. ഊശാന്താടി, ബുൾഗാനി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു താടി മാത്രമേ ഈ മനുഷ്യനുള്ളൂ. ഇയാൾ ആരോടും മിണ്ടില്ല, കൈ യാചിക്കുന്ന കൈകളില്ല.

0: ഇങ്ങനെ നടക്കുക മാത്രം. ഈ മാതൃഭൂമി കെട്ടിടത്തിൻ്റെ തൊട്ട താഴെ, അതിൻ്റെ തൊട്ടടുത്ത് കൂടെ പോയാൽ സെൻട്രൽ മാർക്കറ്റ് എത്തി, അതിൻ്റെ അടുത്ത് പിന്നീടാണ് ഈ ത്രിവേണി ബിൽഡിങ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇയാളെ കാണും. ഈ മനുഷ്യനോട് ഞാൻ സംസാരിക്കണം എന്ന് തീരുമാനിച്ചു. ഒരു ഈ സിദ്ധാർത്ഥൻ എന്നുള്ള പേര് ചോദിക്കാൻ തന്നെ ഞാൻ കുറേ കാലം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മുണ്ടില്ലേ, വർത്താനം എന്താ പറയത്തു പറഞ്ഞു. പറയാൻ ആരോടും ഇല്ലാത്തതിനെ കൊണ്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എവിടെയാണ് കിടക്കണേന്ന്. സെൻട്രൽ മാർക്കറ്റിൻ്റെ അകത്തൊരു വലിയ കിണറുണ്ട്, ഈ കിണറിൽ കമ്പി അടിച്ചതിനെ കൊണ്ട് അതിൻ്റെ താഴേക്ക് വീണ് പോവില്ല, അവിടെയാണ് ഞാൻ കിടക്കാറ്. ഞാൻ ചോദിച്ചു, എന്താ അവിടെ കിടന്ന്? അവിടെ ആരും വരില്ല, കിണറിൻ്റെ മുകളിൽ കമ്പി വേലിയിൽ ആരും വരില്ല എന്ന് മാത്രം ആലോചിക്കാൻ സിദ്ധാർത്ഥന് പറ്റുന്നു. അതിലേറ്റവും വലിയൊരു സംഭവം എന്താ വെച്ചാൽ, അദ്ദേഹത്തിന് നിലാവ് കണ്ടുറങ്ങണം, മേലോട്ട് നോക്കി നിലാവ് കാണുക. അപ്പോൾ 14 ദിവസം കഴിഞ്ഞാൽ പിന്നെ മറ്റേ കർത്തവാവയൊക്കെ നിലാവ് എപ്പോഴും അവിടെ ഉണ്ടാകുന്ന അയാളുണ്ട്. അപ്പോൾ ഈ കറുപ്പിലും നിലാവ് കാണാനുള്ളൊരു മനസ്സ്, ഈ മരണ വീട്ടിൽ നിന്ന് ഓടി വന്ന ഒരാൾക്കുണ്ടായി എന്ന് ചോദിക്കാൻ പറ്റുകയും അയാളെ പരിചയപ്പെടാൻ പറ്റുക. ഞാനൊരു വലിയ സിനിമാ നടനെ പരിചയപ്പെടുന്നതിനേക്കാൾ ഒരു വലിയ വില ഞാൻ ആ സിദ്ധാർത്ഥന് കൊടുക്കുന്നുണ്ട്. കാരണം മൗനിയായ സിദ്ധാർത്ഥൻ എന്നോട് സംസാരിക്കുന്നു, അയാളുടെ ആ ഒരു ആഗ്രഹം പറയുന്നു, അയാളുടെ ജീവിതം പറയുന്നു, അയാളുടെ പ്രയാണം പറയുന്നു. മുട്ടായി തെരുവിലൂടെ ഞാനും നടക്കുന്നു, അയാളും നടക്കുന്നു. തിളയ്ക്കുന്ന യൗവനം യുവജന കാലത്ത് ഒരു മണിയേട്ടൻ ഉണ്ടായിരുന്നു കോഴിക്കോട്ട്. അന്നത്തെ യുവജനങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ഈ മണിക്ക് ജോലി കറ കളയുന്ന മരുന്ന് വിൽക്കുന്നതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കറമണി കറമണി എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹം അക്കാലത്തെ യുവജന സംഘാടകരോടൊക്കെ വളരെ ആഭിമുഖ്യം പുലർത്തുകയും നമ്മളെപ്പോലുള്ള എല്ലാവരെയും, അവനെ ഒരു രണ്ട് കുപ്പി കറ വിറ്റ് കഴിഞ്ഞാൽ ആ കാശുണ്ടെങ്കിൽ വരുന്ന സുഹൃത്തുക്കൾക്ക് വസന്തവണ്ണ ചായ മേടിച്ചു കൊടുത്താൽ അവൻ്റെ പൈസ തീരും. ആ അത്രയും സഹൃദനമായ കറമണീനെ മറക്കാൻ പറ്റില്ല. ആ ഒരു യുവജന ശക്തിയുടെ ഒരു പില്ലറായിരുന്നു കറമണി. മിഠായി തരുന്ന കഥ പറഞ്ഞാൽ മാത്രമേ മിഠായിത്തരുവിൻ്റെ കഥ പൂർത്തിയാവുള്ളൂ. ഞാനോ വേറൊരാൾ വിചാരിച്ചിട്ടൊരു കാര്യമില്ല.
1: ശ്രോതാക്കൾ കേട്ടത് മിഠായി തെരുവിലെ മനുഷ്യരെക്കുറിച്ചുള്ള മുതിർന്ന പത്രപ്രവർത്തകൻ ശ്രീകുമാർ നിയതിയുടെ ഓർമ്മകൾ. നിർവഹണ സഹകരണം ആദിത്യൻ SS.
2: ഒരു തെരുവിന്റെ കഥ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഹിറ്റ്ലർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എസ് പി വെങ്കിടേഷ്.

ഇനി ചിത്ര പാടിയ ഗാനം കേൾക്കാം. ചിത്രം മയൂഖം. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. സംഗീതം ബോംബെ രവി.

ഇനി അലക്സ് പോളിൻ്റെ ഈണത്തിൽ ചിത്രയും സംഗീതാ പ്രഭുവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഹെലോ, രചന വയലാർ ശരചന്ദ്രവർമ്മ.

ഇനി എസ് രമേശൻ നായരുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം സൂര്യപുത്രൻ.

എത്രയെത്ര സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലെ മാറിൽ നീ ചായുറങ്ങാൻ, ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാകാ

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി FM പ്രധാന വാർത്തകൾക്ക് ശേഷം രഞ്ജിനിയിൽ കേൾക്കാം. ആകാശവാണി 103.6 റിയൽ FM. സമയം 10 മണി. FM പ്രധാന വാർത്തകൾ. UDF സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് June 19. മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ VD സതീശൻ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും. CBSEയുടെ പുതിയ ചെയർപേഴ്സണായി ലോഖണ്ഡേ പ്രശാന്ത് സീതാറാം നിയമിതനായി. മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ അദ്ദേഹം ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായിരുന്നു. CBSE സെക്രട്ടറിയായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറായിരുന്ന വരുൺ ഭരദ്വാജിനെയും നിയമിച്ചു. 7 സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ 2026-27 അനുബന്ധ റിപ്പോർട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് സമർപ്പിച്ചു. 16 കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ കൂടി പരിഗണിച്ചുകൊണ്ട് ധനവിന്യാസത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് അനുബന്ധ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കുന്നതിനായി സർക്കാർ ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് തുടക്കമായി. ലഹരി മാഫിയയെ കേരളത്തിൽ നിന്ന് തുരത്താൻ സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ടു വരണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ധന വിലവർദ്ധനയുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്ക് സഭയിൽ ഇന്ന് തുടക്കമായി. കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം സിനിമാ ഷൂട്ടിംഗ് സൗഹൃദമാക്കുമെന്നും പൈറസിയുമായി ബന്ധപ്പെട്ട് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി PC വിഷ്ണുനാഥ്. മലയാള സിനിമാ രംഗത്തെ വിവിധ സംഘടനകളുടെ പ്രതിനിധികളുമായി മന്ത്രി തിരുവനന്തപുരത്ത് ചർച്ച നടത്തി. തലസ്ഥാന നഗരിയെ വലയ്ക്കുന്ന രൂക്ഷമായ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ. സെക്രട്ടേറിയറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ മന്ത്രി മോൻസ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. കൊറിയർ വഴി MDMA കടത്തിയ കേസിലെ 2 പ്രതി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പിടിയിൽ. കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ തേവള്ളി സ്വദേശി പ്രണവ് ആണ് പിടിയിലായത്. കേരളത്തിൽ കാലവർഷം മറ്റന്നാളോടെ എത്തിച്ചേരാൻ സാധ്യത. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. നാളെ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കാലവർഷ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി 19 ജില്ലയിൽ തിരുവല്ലയിലെ പ്രളയ സാധ്യതാ പ്രദേശങ്ങൾ ദേശീയ ദുരന്ത നിവാരണ സേനാ സംഘം സന്ദർശിച്ചു. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

0: രഞ്ജിനി.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ രഞ്ജിനിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാം. അയക്കേണ്ട നമ്പർ 9400224440. 11 മണിവരെയാണ് സമയം. ആദ്യ ഗാനം കേൾക്കാം. കരുമാടിക്കുട്ടൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: രഞ്ജനിയിൽ ഇനി ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ജി ദേവരാജൻ ഈണമിട്ട് മാധുരി പാടിയ ഗാനം കേൾക്കാം. ചിത്രം നീയത്ര ധന്യ. ഈ ഗാനം ആവശ്യപ്പെട്ടത് പ്രമീള കൽപ്പറ്റ.

0: The Real FM 103.6.
1: കല്ലാച്ചിയിൽ നിന്നും ദിവ്യാമുരളി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒപ്പം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടി.

0: The Real FM 103.6.
1: കല്ലാച്ചിയിൽ നിന്നും ദിവ്യ മുരളി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒപ്പം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം. രചന മധു വാസുദേവൻ. സംഗീതം ഫോർ മ്യൂസിക്സ്.

0: രഞ്ജിനി.
1: ഗന്ധർവക്ഷേത്രം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് രഞ്ജിനിയിൽ അടുത്തത്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജിദേവരാജൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത് നിവിൻ കാർത്തിക്, പ്രജ്ല

ONV കുറുപ്പിൻ്റെ വരികൾക്ക് SP വെങ്കിടേഷ് ഈണമിട്ട് MG ശ്രീകുമാർ പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം തുടർക്കഥ. ഈ ഗാനം ആവശ്യപ്പെട്ടത് ഷീബ ശശികുമാർ, ചാത്തമംഗലം.

കൈതപ്രത്തിൻ്റെ വരികൾക്ക് കൈതപ്രം വിശ്വനാഥൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം തിളക്കം. ആവശ്യപ്പെട്ടത് കണ്ണൂർ ആലച്ചേരി നിന്ന് അലീന ജോസ്.

ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി രഞ്ജിനിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാം. അയക്കേണ്ട നമ്പർ 9400022440. 9400022440. 11 മണിവരെയാണ് സമയം. അടുത്ത ഗാനം കേൾക്കാം. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന ONV കുറുപ്പ്, സംഗീതം ജോൺസൺ. ഈ ഗാനം ആവശ്യപ്പെട്ടത് രതീഷ്, ആതിര, ആധവ്, മിമ്മൂസ്, ചെറുപറമ്പ്.

റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് ദീപക് ദേവ് ഈണമിട്ട് ആനന്ദ് ഭാസ്കർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ബിഗ് ബ്രദർ. ആവശ്യപ്പെട്ടത് യാദവ് ദേവനന്ദ പേരാമ്പ്രയിൽ നിന്നും.

ആറ്റിങ്ങൽ നിന്ന് ജയന്തി ആവശ്യപ്പെട്ടിരിക്കുന്നു സൂര്യഗായത്രി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ഒപ്പം ചിത്രയും പാടിയ ഗാനം. ഗാനരചന ONV കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

നിറക്കൂട്ട് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം കേൾക്കാൻ കാത്തിരിക്കുന്നു. പാലക്കാട് നിന്നും ഋഷീദ് ചുണ്ടക്കാട്, കാവശ്ശേരി. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ശ്യാം.

ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ജാലകം. ആവശ്യപ്പെട്ടത് രമ മലയൻതുടി ചെറുവണ്ണൂർ.

ഇന്നത്തെ രഞ്ജിനിയിൽ അവസാനമായി വഴിക്കടവ് നിന്ന് മുജീബ്, ഷീജ, റിനു, നീനു, റിച്ചു എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഇതു ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ജോൺസൺ.

ഈ ഗാനത്തോടെ ഇന്നത്തെ രഞ്ജിനി ഇവിടെ പൂർണ്ണമാവുന്നു. ആകാശവാണി 103.6 റിയൽ FM. ഇനി നാളെ രാവിലെ 5:48 വരെ ഡൽഹി FM ഗോൾഡ് പരിപാടികളുടെ റിലേ കേൾക്കാം.